0: External Affairs Minister S. Jaishankar says India backs dialogue diplomacy to end Ukraine conflict, according to the Sunday Statesman. Oman-barred radical pilot whom Fly Dubai hired, reports Sunday Pioneer. Five Indian nationals rescued from Strait of Hormuz is headlined by The Asian Age. And finally, India wins 11 gold medals in the last 2 days of Asian Games, finishes with a total of 21 to jump to the fourth place in medals tally, reports the Sunday Times in its top story. And with that, it's back to you, Nishit.
1: Thank you, Sahara. And now before we end the bulletin, the headlines once again. Lok Sabha Speaker Om Birla reconstitutes several department-related parliamentary committees for 2026-27 term. Union Education Ministry approves five new centres of excellence for studies in classical languages, Assamese, Bengali, Marathi, Pali and Prakrit. India summons Pak envoy to register strong protest over continued facilitation of illegal cross-border infiltration from Pakistan. 19th Pravasi Bharatiya Divas convention to be held from the 7th to 9th of January next year in Kolkata. Israeli Prime Minister Benjamin Netanyahu describes Indian pilot Smit Macher, hero of Israel. India and entire world invites him and Prime Minister Narendra Modi to Israel's Independence Day ceremony. And Asian Games 2026 to conclude today at Nagoya in Japan. Trap shooter Neeru Dhanda to be India's flag bearer for closing ceremony. For details of these stories and more, log on to our website newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
2: Agashwani, samayam 8 mani kazhinja 30 minute.
3: Novel Sanjaram.
4: Urubeldiya novel. സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ശാന്ത കണ്ണാടിയിൽ ചെന്ന് നോക്കി. കൺപോളകൾ അല്പം വീങ്ങിയിട്ടുണ്ട്. സാരമില്ല, അപ്പോഴും കവിളുകളിലെ പനിനീർ പൂക്കൾക്ക് വാട്ടം തട്ടിയില്ല. കവിളുകൾ വിരൽ കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി അവൾ മന്ദസ്മിതം തൂകി. എന്തൊരു പ്രകാശം! അങ്ങനെ കുറച്ചു നേരം നിന്നപ്പോൾ ആരോടോ എന്തൊക്കെയോ സംസാരിച്ച പോലെ തോന്നുകയും ചെയ്തു. അവൾ കാലടികൾ പതുക്കെ പതുക്കെ വെച്ച് ഒന്ന് നൃത്തം ചെയ്തു, ഒന്ന് ചുറ്റിത്തിരിഞ്ഞു, കണ്ണാടിയിലേക്ക് നോക്കി. മുഖം സ്വൽപ്പം കൂടി തുടുത്തിരിക്കുന്നു. യൗവനം അതിൻ്റെ എല്ലാ മഴവില്ലുകളെയും അവിടെ ഉദിപ്പിച്ചിരിക്കുന്നു. അവ പിടിച്ചുപറ്റാനൊരാളില്ല. എന്തൊക്കെ ആശിച്ചാണ് ഇങ്ങോട്ട് വന്നത്! പറക്കുന്ന ഒരാവിയന്ത്രത്തിൽ ഇരിക്കണമെന്നാണ് അവൾക്ക്. പക്ഷേ നന്നായി അലങ്കരിച്ച ഒരു കാളവണ്ടിയിലാണ് കയറിയത്. തണുത്തുറഞ്ഞ അന്തരീക്ഷത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു കാളവണ്ടി. ശവം, അവൾ സ്വയം പറഞ്ഞു. വിശ്വത്തിൻ്റെ കാലടിവെപ്പുകളെപ്പറ്റി ഓർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എത്ര ദ്രുതമായിട്ടാണ് അവ ചലിക്കുന്നത്! ശബ്ദപൂർണമായ നിമിഷങ്ങൾ ഉതിർന്നുതിർന്ന് വീഴുകയാണ്. അവനോടുകൂടി നൃത്തം വെച്ച ദിവസങ്ങളിൽ അനുഭവിച്ച ആനന്ദമൂർച്ച അവൾ സ്മരിച്ചു. കാറ്റിൽ തെന്നിത്തെന്നിപ്പോയി അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു നീലമേഘമായിരുന്നു താനെന്ന് തോന്നി. വിശ്വത്തിന് എന്തൊരാത്മാർപ്പണമായിരുന്നു! ആ ആരാധനയും പിടിച്ചുപറ്റാനുള്ള വീറില്ലായ്മയും മാത്രമാണ് അവളെ വെറുപ്പിച്ചിരുന്നത്. പക്ഷേ ആ ഹൃദയത്തിൽ സ്പന്ദനങ്ങളുണ്ടായിരുന്നു. ആവേശം കൊണ്ട് ആ ശരീരം വിറച്ചിരുന്നു. വിശ്വം അത്രയും ഭീരുമായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ഭീരുത്വമായിരുന്നു. അമ്മയോടുള്ള കടപ്പാട് മറക്കാനാവുമോ? അതോർത്തപ്പോൾ ശാന്തയ്ക്ക് ലക്ഷ്മിക്കുട്ടിയമ്മയോട് കലശലായ വെറുപ്പ് തോന്നി. ആ സ്ത്രീയാണ് എന്നെ നശിപ്പിച്ചത്. തന്നെ മാത്രമോ? വിശ്വം ഓടിപ്പോയി എന്ന് എത്ര സ്തോഭരഹിതമായിട്ടാണ് അവർ പറഞ്ഞത്! അവരും ആ ഗതികെട്ട കുറുപ്പാശാനും കൂടി ആ നല്ല മനുഷ്യനെ ഓടിച്ചു കളഞ്ഞു. ഓടി ഓടി ഇവിടെ എത്തിയതായിരിക്കുമോ? പാവം ഞാൻ ആ മനുഷ്യനെ നശിപ്പിച്ചു. ഹൃദയത്തിൽ ഒരു കടച്ചിൽ. വെള്ളം ചൂടായിരിക്കുന്നു, ഭൃത്യൻ വന്നറിയിച്ചു. ശരി, കുളിമുറിയിൽ കൊണ്ടുപോയി വയ്ക്ക്. വച്ചു, ഇതാ വരുന്നു. അവൻ ഇറങ്ങിപ്പോയി. കുളി, ഊണ്, ചമയൽ, ഉറക്കം. എന്തൊരു ജീവിതം! എന്നും ഒരുപോലെ. ആർക്കു വേണ്ടി ഞാൻ ഈ തടവു ശിക്ഷ അനുഭവിക്കുന്നു? ഒരു തടിമാടന് കളിപ്പാട്ടമായി ജീവിച്ചിരിക്കാൻ എനിക്ക് വയ്യ. കുറച്ചു നേരം അവൾ ചിന്തിച്ചു. ഒന്നുകിൽ ഞാനാവും, അല്ലെങ്കിൽ എനിക്കറിയാം.

0: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി സ്മൃതിമധുരം. പ്രിയ ശ്രോതാക്കളെ, നായകനും കൂട്ടുകാരുമൊത്ത് വാഹനത്തിൽ ആർത്തിരസിച്ച് യാത്ര ചെയ്യുന്ന രംഗങ്ങൾ ചിത്രീകരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ.
1: വൗ!

0: നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.
1: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
2: മോളെ,
1: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
2: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
3: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
1: എങ്ങോട്ട്?
3: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
1: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
6: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
5: CKYC എന്ന് വെച്ചാ?
6: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്ട്രിയിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14-ഡിജിറ്റിന്റെ ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
5: RBI പറയുന്നു,
6: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
0: ദിനേശും ഉണ്ണിമേനോനും പാടിയ ഗാനമാണിനി. രചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം. ചിത്രം നാടുവാഴികൾ.

0: നായകനും കൂട്ടുകാരുമൊത്ത് വാഹനത്തിൽ ആർത്തി രസിച്ച് യാത്ര ചെയ്യുന്ന രംഗങ്ങൾ ചിത്രീകരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു.
0: ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ മുട്ടറ ബി.എൻ. രവീന്ദ്രൻ എഴുതിയ നവരാത്രി മണ്ഡപമുണർന്നു നറുനെയ്ത്തിരി ദീപങ്ങൾ തെളിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് വിജയൻ വി. അമ്പലപ്പുഴ, പഠിച്ചത് കാഞ്ചന ശ്രീറാം.
3: കാഞ്ചന, ഇന്ന് നമുക്കൊരു പുതിയ ഗാനം പഠിക്കാം. ഇതിൻ്റെ രചന ശ്രീ മുട്ടറ ബി.എൻ. രവീന്ദ്രനാണ്. സാഹിത്യം എഴുതിയെടുത്തുള്ളൂ. നവരാത്രി മണ്ഡപം ഉണർന്നു.
4: നവരാത്രി മണ്ഡപം ഉണർന്നു. നറു നെയ്ത്തിരി
3: ദീപങ്ങൾ
4: ദീപങ്ങൾ
3: തെളിഞ്ഞു
4: തെളിഞ്ഞു.
3: നറുനെയ്ത്തിരി ദീപങ്ങൾ തെളിഞ്ഞു.
4: നറുനെയ്ത്തിരി ദീപങ്ങൾ തെളിഞ്ഞു.
3: ശരി, അടുത്ത വരി. തമ്പുരു ശ്രുതിനാദമുണർന്നു.
4: തമ്പുരു ശ്രുതി നാദം ഉണർന്നു.
3: പ്രകൃതി
4: പ്രകൃതി
3: സുഖ സാന്ദ്രലയത്തിലലിഞ്ഞു.
4: സുഖ സാന്ദ്രലയത്തിൽ അലിഞ്ഞു.
3: പ്രകൃതി സുഖ സാന്ദ്രലയത്തിലലിഞ്ഞു.
4: പ്രകൃതി സുഖ സാന്ദ്രലയത്തിൽ അലിഞ്ഞു.
3: സുര
4: സുര
3: സംഗീത
4: സംഗീത
3: നിർജ്ജരിയിൽ അലിഞ്ഞു.
4: നിർജ്ജരിയിൽ അലിഞ്ഞു.
3: സുര സംഗീത നിർജ്ജരിയിൽ അലിഞ്ഞു.
4: സുര സംഗീത നിർജ്ജരിയിൽ അലിഞ്ഞു.
3: ശരി, ഒന്ന് വായിക്കും.
4: നവരാത്രി മണ്ഡപമുണർന്നു നറുനെയ്ത്തിരി ദീപങ്ങൾ തെളിഞ്ഞു. തമ്പുരു ശ്രുതി നാദമുണർന്നു. പ്രകൃതി സുഖസാന്ദ്രലയത്തിൽ അലിഞ്ഞു. സുര സംഗീത നിർജ്ജരിയിൽ അലിഞ്ഞു.
3: ശരി.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ മുട്ടറ ബി എൻ രവീന്ദ്രൻ എഴുതിയ ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് വിജയൻ വി അമ്പലപ്പുഴ, പഠിച്ചത് കാഞ്ചന ശ്രീറാം.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: പ്രിയ ശ്രോതാക്കളെ, സമയം ഇപ്പോൾ 9 മണി.
1: ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

വീടിന്റെ മുറ്റത്തിറങ്ങി നിന്ന് ചന്ദ്രനെ നോക്കുന്നവർ പറയുന്നത് അവരുടെ വീടിന്റെ മുറ്റത്ത് ചന്ദ്രൻ ഉദിച്ചു എന്നായിരിക്കും. അയൽപ്പക്കത്തെ വീട്ടുമുറ്റത്ത് നിന്ന് ചന്ദ്രനെ നോക്കുന്നത് വരെ അങ്ങനെ തന്നെ പറയുകയും ചെയ്യും. അടുത്ത വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ചന്ദ്രനെ നോക്കാൻ നാം ഒട്ടും മുതിരില്ലാതാനും. നമ്മുടെ വീട് എങ്ങനെയുള്ളതാണെന്നറിയാൻ അയൽപ്പക്കത്തെ വീടിന്റെ ജനാലയിലൂടെ നോക്കണം അല്ലേ? പക്ഷേ ഇപ്പോൾ അയൽപ്പക്കങ്ങൾ കുറയുകയല്ലേ? ചുറ്റും മതില് കെട്ടി അവനവന്റെ ലോകത്തേക്ക് ചുരുങ്ങിക്കൂടുന്നു. എന്നിട്ടോ ഒറ്റ സ്പർശത്തിൽ ലോകം മുഴുവൻ മുന്നിൽ തെളിയുന്ന മൊബൈലിലേക്കോ ടെലിവിഷൻ ചാനലിലേക്കോ അറിഞ്ഞോ അറിയാതെയോ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നു. ചുറ്റുമുള്ള ലോകം ചലിക്കുന്നത് പോലും നാം അറിയുന്നത് കൂടിയില്ല. കാരണം നാമും ചലിക്കുന്നില്ലല്ലോ. ചലിക്കുന്ന പ്രപഞ്ചത്തിൽ ചലിക്കാതിരിക്കുന്ന ലോകം സ്വയം സൃഷ്ടിക്കുന്നവരായി നാം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തോന്നുന്നു.

സ്വപ്നത്തെ ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് വടശ്ശേരിക്കരയിലുള്ള നിർമ്മലാമ്മ. ഓർമ്മച്ചപ്പിൽ ഞാൻ വീണ്ടും എഴുതുകയാണ് കേട്ടോ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിലുള്ള നിർമ്മലാമ്മയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കത്തും അതിനുള്ള മറുപടിയും ഓർക്കാത്ത നിമിഷങ്ങളില്ല. ഓർക്കുന്തോറും ചിരിവരും. കുറേ ആൾക്കാർ ചോദിക്കുന്നു അവൾക്ക് വട്ടാണോ എന്ന്. അതിൻ്റെ സുഖം മറ്റാർക്കും മനസ്സിലാവുകയില്ലല്ലോ. ഒറ്റയ്ക്ക് താമസിക്കുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ നമുക്കിടയിലുണ്ട്. എൻ്റെ കത്തും അതിലൂടെ കേൾക്കുന്ന പാട്ടുകളും അവർക്കൊക്കെ എന്തുമാത്രം സമാധാനം കൊടുക്കുന്നു എന്നെനിക്കറിയാം. ആകാശവാണിയിലുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഏത് പ്രതിസന്ധിയിലും ഒരേപോലെ എല്ലാവരെയും തേൻ പുരട്ടിയതുപോലെ ചിരിപ്പിച്ചും രസിപ്പിച്ചും സംസാരിക്കാൻ ആകാശവാണിയിലുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നിർമ്മലാമ്മയുടെ ഈ വാക്കുകൾക്ക് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. കത്ത് തുടർന്ന് വായിക്കാം. എനിക്ക് ഈയിടെയായി ഞായറാഴ്ച രാവിലെ വല്ലാത്ത ടെൻഷൻ തുടങ്ങും. രാവിലെ 9 മണിയാകാൻ അങ്ങനെ കാത്തിരിക്കും. എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിക്കുമ്പോൾ ഞായറാഴ്ച 9-ഉം 10-ഉം ഇടയിൽ എന്നെ അടക്കുന്ന കുഴിയിൽ റേഡിയോ ഓൺ ചെയ്ത് വെക്കണമെന്ന്. അതാണ് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് വട്ടാണോ എന്ന്. തീർച്ചയായും അല്ല കേട്ടോ. ഈ ഒരു ആഗ്രഹം എത്രത്തോളം

വലുതാണ് എന്ന് അതനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അറിയുകയുള്ളൂ. റേഡിയോയെ ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം പരീക്ഷ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു പുഷ്പം മാത്രം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പി ഭാസ്കരനാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. എം എസ് ബാബുരാജിൻ്റെ സംഗീതം. യേശുദാസാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

നെയ്യാറ്റിൻകരയിൽ നിന്നും ഉഷാരഞ്ജിനി അയച്ച സന്ദേശമാണ് ഓർമ്മച്ചപ്പിൽ. ഇനി സന്ദേശം വായിക്കാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഓർമ്മകൾ എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല. കാരണം 8-ാം ക്ലാസ്സിൽ പോയിട്ടില്ല. 7-ൽ പഠനം പൂർത്തിയായപ്പോഴേക്കും എനിക്ക് തന്നെ തോന്നി 8-ൽ പോകണ്ടെന്ന്. എൻ്റെ കൂടെയുള്ളവരിൽ 2 പേർ 7-ൽ തന്നെ ഇരിപ്പായി. ബാക്കി കൂട്ടുകാർ 8-ലും പോയി. എനിക്ക് വീട്ടിലെ കാര്യങ്ങളുമായി. ഓർമ്മകളെല്ലാം ഇനിയാണ്. എൻ്റെ വീടിനടുത്ത് ഒരു ക്ലബുണ്ട്. അരുവിയോട് എന്നാണ് സ്ഥലപ്പേര്. അവിടെ ഓണപരിപാടിയുണ്ട്. 10 ദിവസം. താളത്രയമെന്നാണ് ക്ലബിൻ്റെ പേര്. 38-ാമത്തെ വാർഷികമായിരുന്നു. അവിടെ 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അനുജത്തിയും പരിപാടി കാണാൻ പോകുമായിരുന്നു. അടുത്ത വീട്ടിൽ ആരുടെയെങ്കിലും കൂടെയാണ് പോകുന്നത്. അന്നൊക്കെ കഥാപ്രസംഗം, നാടകം, ഇതൊക്കെയായിരുന്നു പരിപാടി. നേരം വെളുക്കാറാകുമ്പോൾ തിരിച്ചു വരും. എന്നാൽ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനൊന്നും കാണില്ല. കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് വാങ്ങാനും പറ്റില്ല. എന്നാലും ഞാനും അനുജത്തിയും കഴിക്കും. ആപ്പിൾ, മുന്തിരി, പേരയ്ക്ക, പിന്നെ കപ്പലണ്ടി. എന്നാൽ

ആരും അറിഞ്ഞു തരുന്നതല്ല, ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള പിള്ളേർ വാങ്ങി തരുന്നതാണ്. അവർ അത് അവരുടെ അടുത്ത് വയ്ക്കും, ഞങ്ങൾ അതിൽ കൈവയ്ക്കും. പക്ഷേ അവരറിയില്ല ഞങ്ങൾ എടുക്കുന്ന കാര്യം. സത്യം പറഞ്ഞാൽ അതൊരു മോഷണമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത്രയും എഴുതി കത്ത് ചുരുക്കട്ടെ. ഒരു പാട്ടുകൂടി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം എന്ന ഗാനമാണ് ഓർമ്മച്ചെപ്പിലൂടെ കേൾക്കേണ്ടത്. ഗാനം കേൾപ്പിക്കാം. പുഷ്പാഞ്ജലി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇത്. ഈ ഗാനത്തിൻ്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

ഓർമ്മിച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് മരുതിമൂട് നിന്ന് പി മുഹമ്മദ് അലി. 72 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. എൻ്റെ 16-ാമത്തെ വയസ്സിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂടെ കണ്ണൂർക്ക് പോകുവാൻ വേണ്ടി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ട് 6 മണിയോടെ വന്നു. അന്നത്തെ റെയിൽവേ സ്റ്റേഷൻ ഓടുമേഞ്ഞ ഒരു പഴയ കെട്ടിടമായിരുന്നു. ഞങ്ങൾ ഒരു ചാരു ബെഞ്ചിലിരുന്നു. പിറ്റേ ദിവസം രാവിലെ 2:30 ട്രെയിൻ എന്നറിഞ്ഞതിനാൽ എന്നെ അവിടെ കിടത്തിയിട്ട് ബന്ധു മറ്റൊരു ബെഞ്ചിൽ കുറച്ചകലെ കിടന്നുറങ്ങി. നല്ല ഉറക്കമായപ്പോൾ എഴുന്നേൽക്ക് ട്രെയിൻ വരാറായി എന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചുണർത്തി. ബന്ധുവാണെന്ന് ഉറക്കച്ചടവിൽ കരുതി അയാൾ

ഉള്ള കമ്പി അന്ന് പാളത്തിൻ്റെ സൈഡിലൂടെ വലിച്ചിരുന്നു. അതിൽ തട്ടി ഞാൻ വീണു. വലിയ ശബ്ദമുണ്ടായി. ഈ സമയം എന്നെ കാണാതെ എൻ്റെ ബന്ധു പലരോടും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. റെയിൽവേ ജീവനക്കാർ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി വന്നു. എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സ്റ്റേഷനിൽ കൊണ്ടുപോയി. ബന്ധുവിനെ ഏൽപ്പിച്ചു. എൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴുക്കായി. കയ്യിൽ കരുതിയിരുന്ന മറ്റു വസ്ത്രം ധരിച്ച് ഞങ്ങൾ ട്രെയിനിൽ യാത്ര തുടർന്നു. അയാൾ എന്തിനാണ് എന്നെ കൊണ്ടുപോയതെന്ന് ഇപ്പോഴും എനിക്ക് നിശ്ചയമില്ല. മുഹമ്മദ് അലി ഓർമ്മകൾ പങ്കുവച്ചു, പക്ഷേ ഗാനമേതാണ് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓർമ്മച്ചെപ്പിൻ്റെ വകയായി മുഹമ്മദ് അലിക്ക് ഒരു ഗാനം ഇതാ കേൾപ്പിച്ചു തരാം. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം എഴുതി വിദ്യാസാഗർ സംഗീതം നൽകി ശങ്കർ മഹാദേവൻ പാടിയ ഗാനം.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, എനിക്ക് നിന്നോട് പരാതി ഒന്നുമില്ല. കാരണം ഞാൻ അയക്കുന്ന എല്ലാ കത്തുകളും നീ പരിഗണിക്കാറുണ്ട്. വിരൽത്തുമ്പിൽ ഏതു പാട്ടും എപ്പോഴും കേൾക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്ത് ഓർമ്മകൾ എഴുതി ഒരു പാട്ട് കേൾക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. കൊല്ലം ഭൂതക്കുളത്ത് നിന്ന് ബാലചന്ദ്രൻ പള്ളിമേടാണ് ഈ

സന്ദേശം അയച്ചിരിക്കുന്നത്. സന്ദേശം തുടർന്ന് വായിക്കാം. എൻ്റെ അമ്മയുടെ വീട് ഈസ്റ്റ് കല്ലടയ്ക്കടുത്താണ്. പറയേണ്ടതില്ലല്ലോ. പ്രകൃതിരമണീയമായ സ്ഥലം. സ്കൂൾ അവധിക്കാലത്ത് മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. പോയാൽ ഒരാഴ്ച നിന്നിട്ട് വരും. ആ ഒരാഴ്ച എനിക്ക് സ്വർഗമാണ്. അമ്മാവൻ്റെ മക്കളും ചിറ്റപ്പൻ്റെ മക്കളും എല്ലാം അവിടെയാണ് താമസം. ഞാൻ അവിടെ ചെല്ലുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ്. എപ്പോൾ പോയാലും അവർക്ക് കൊടുക്കാൻ ഒത്തിരി മധുര പലഹാരങ്ങൾ അമ്മ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബം അവിടെ ചെല്ലുന്നതും അവർക്ക് വലിയ ഇഷ്ടമാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ മെയിൻ ഹോബി ചൂണ്ടയിടലാണ്. കല്ലടയാറ്റിൻ്റെ തീരത്തിരുന്ന് കുഞ്ഞു മീനുകളെ പിടിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ സംഭവം നടക്കുന്നത 10-40 കൊല്ലം മുമ്പാണ്. മറ്റെല്ലാവരും അവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് അവർക്ക് ചൂണ്ടയിടാനും നീന്താനുമൊക്കെ നല്ല പരിചയമാണ്. എനിക്കിതൊന്നും ഒട്ടും വശമില്ല. എന്നാലും എന്തിനും ഞാൻ ചാടിയിറങ്ങും. ഒരിക്കലൊരു മഴക്കാലം, നല്ല ഒഴുക്കുള്ള സമയത്ത് നിറയെ തേങ്ങയും നല്ല വലിയ മീനുകളുമൊക്കെ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ചൂണ്ടയിടാനും വലവീശാനുമൊക്കെ ആറ്റിൽ വരുന്ന സമയം. ഞങ്ങളും പോയി ഒരു കൊച്ചു ചൂണ്ടയും കൊണ്ട്. ഒഴുക്കിൽപ്പെട്ട് തേങ്ങയും നല്ല തടികഷണങ്ങളും വലിയ മീനുകളുമൊക്കെ വരുന്നത് കൊണ്ടുള്ള ധൃതിയിൽ എന്നെ ആരും ശ്രദ്ധിച്ചില്ല. എൻ്റെ കയ്യിൽ കിട്ടിയ ചൂണ്ടയുമായി ഞാൻ ആറ്റിൻ്റെ ഓരത്തിരുന്നു മീൻ പിടിക്കാൻ. കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ചൂണ്ടയിൽ എന്തോ ഉടക്കി. ഉടക്കിയ വിവരം ഞാൻ ചേട്ടന്മാരെ അറിയിച്ചിട്ടും അവർ ഈ തേങ്ങാ പിറക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു. പിന്നെ ഒട്ടും വൈകിയില്ല, ഞാൻ ചൂണ്ട തിരിച്ചു വലിക്കാൻ തുടങ്ങി. വലിക്കുംതോറും അവിടെ നിന്നും തിരിച്ച് എന്നെ അങ്ങോട്ട് വലിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൽപ്പിടുത്തത്തിൽ ദാ കിടക്കുന്നു ഞാൻ വെള്ളത്തിൽ. ആറ്റിൻ്റെ തീരത്ത് ചേട്ടന്മാരും ഒപ്പം കുളിക്കാനിറങ്ങുമ്പോൾ ഉള്ളതുപോലെ അല്ല കേട്ടോ ഈ സമയത്ത്. ഞാൻ ഏതോ പാതാളത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ തോന്നി. എന്തൊക്കെയോ മിന്നി മറയുന്നു, ഓർമ്മയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ആരോ എന്നെ വലിച്ചു പൊക്കി വെള്ളത്തിൻ്റെ മുകളിലെത്തിച്ചു. ഇതിനിടയ്ക്ക് മറ്റൊന്നുകൂടി സംഭവിച്ചു. എൻ്റെ നിക്കറിലും ഉടുപ്പിലുമൊക്കെ ഉടക്കി ചൂണ്ട എന്നെ പറ്റി കിടപ്പുണ്ടായിരുന്നു. തീരത്തെടുത്ത് കിടത്തിയ എന്നെ വീണ്ടും വെള്ളത്തിലേക്ക് ആരോ വലിക്കുന്നു. അപ്പോഴേക്കും എൻ്റെ ചുറ്റും നിന്നവർ ചൂണ്ട എൻ്റെ അരയിൽ കുടുങ്ങിക്കിടന്ന കാര്യം ശ്രദ്ധിച്ചു. അവർ വേഗം അത് അഴിച്ചു മാറ്റി. എല്ലാവരും കൂടി വലിച്ചു കയറ്റിയപ്പോൾ ഒരു വലിയ വരാല്. ഇത്രയും വലുത് എങ്ങനെ ചൂണ്ടയിൽ കുടുങ്ങി എന്ന് എല്ലാവർക്കും അത്ഭുതമായി. എന്നാലും ആ മീനിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. വീട്ടിൽ നിന്നും നല്ല വഴക്ക് കിട്ടി. അത് വേറെ കഥ. പിന്നെ എപ്പോഴും ഒരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഈ സംഭവം ഓർമ്മ വരും. പുഴയോരഴകുള്ള പെണ്ണ് എന്ന ഗാനമാണ് അത്. വെയിലും കാറ്റും കാറും കോളും എല്ലാം അനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതുപോലെ പുഴയിലും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും അല്ലേ? ഈ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം എനിക്ക് ആ ഗാനം കേൾപ്പിച്ചു തരുമോ എന്നാണ് ബാലചന്ദ്രൻ പള്ളിമേട് പൂതക്കുളം എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾക്കാമല്ലോ. എൻ്റെ നന്ദിനി കുട്ടിക്ക് എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

ഓർമ്മിച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് റാന്നിയിൽ നിന്നും രശ്മിയാണ്. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, ഇന്ന് കുറേ കാലം കൂടി നിന്നെ കേട്ടു. ഇവിടെ ഞങ്ങളുടെ റേഡിയോ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ റിപ്പയർ ചെയ്തു ശരിയാക്കി. ഇന്നത്തെ ഓർമ്മകളും പാട്ടുകളും കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. അടുത്ത ആഴ്ച എനിക്ക് വേണ്ടി നല്ല ഒരു പാട്ട് കേൾപ്പിക്കുമോ? കാണാമുള്ളാൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് എനിക്ക് ഓർമ്മിച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. റാന്നിയിൽ നിന്നുള്ള രശ്മി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. ഇംഗ്ലീഷും മലയാളവും എല്ലാം ചേർത്താണ് രശ്മി സന്ദേശം അയച്ചിരിക്കുന്നത്. സാരമില്ല, ഏതായാലും സന്ദേശങ്ങളും കത്തുകളും അയക്കുമ്പോൾ അതിൽ ഓർമ്മകളും കൂടി പങ്കുവയ്ക്കാൻ ദയവായി ശ്രദ്ധിക്കുമല്ലോ. ഗാനം കേൾക്കാം. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിന് വേണ്ടി സന്തോഷ് വർമ്മ എഴുതി, ബിജിപാൽ സംഗീതം നൽകി, ശ്രേയ ഘോഷാലും രഞ്ജിത്തും പാടിയ ഗാനം.

മലയാളപ്പുഴയിൽ നിന്നും ബിജു എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി വായിക്കാൻ പോകുന്നത്. കത്ത് വായിക്കാം. എൻ്റെ സ്നേഹം നിറഞ്ഞ ഓർമ്മച്ചപ്പിനും അണിയറ പ്രവർത്തകർക്കും അവതാരകർക്കും ആകാശവാണിക്കും ഈ പരിപാടി കേൾക്കുന്ന എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഒരിക്കലും അവസാനിക്കുന്നതല്ല ഓർമ്മകൾ, അത് നമ്മളിൽ പുത്തൻ ഉണർവുകൾ വിരിയിക്കും. അതൊരായിരം സുഗന്ധമുള്ള പുഷ്പങ്ങളായി വാടാതെ പൊഴിയാതെ ഓരോ കിനാക്കളായി അതിൽ കൂടുതൽ ഓർമ്മകളായി നമ്മളിൽ ഓരോ തരത്തിലും തണുത്ത ചൂടുള്ള സുഖമുള്ള മഴയായി എന്നും തീരാതെ പെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് ബിജു മലയാളപ്പുഴ തൻ്റെ കത്തിൻ്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ രാവിലത്തെ പിരീഡിനെത്തി. ഹോംവർക്ക് എഴുതാത്തവർ എണീക്കാൻ പറഞ്ഞു. ഒരു നിമിഷം ക്ലാസ്സിൽ നിശബ്ദത പടർന്നു. ഞാൻ മാത്രം എണീറ്റ് നിന്നു. ടീച്ചർ എൻ്റെ ചെവിയിൽ പിടിച്ച് ഞേരടി. എനിക്കാണെങ്കിൽ വേദന സഹിക്കാൻ വയ്യ. കൂടെയുള്ള കൂട്ടുകാരൻ ഇത് കണ്ട് ചെറുതായി മുഖം താഴ്ത്തി ചിരിക്കുന്നത് കണ്ടു. സങ്കടക്കടലിൽ ഞാൻ താഴുമ്പോഴും എൻ്റെ കൂട്ടുകാരൻ എന്നെ കരയിപ്പിച്ച് കളഞ്ഞു. അവൻ്റെ ചിരിയായിരുന്നു എൻ്റെ സങ്കടം. ഇന്ന് ആ സാറില്ല. എന്നെ കളിയാക്കിയ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനും വിട പറഞ്ഞു പോയി. ഇന്നും ഞാനിതൊക്കെ ഓർത്ത് ചിരിക്കാറുണ്ട്. ഓർമ്മകളിൽ ചാഞ്ഞുറങ്ങാറുണ്ട്. സ്വപ്നത്തിൽ ആ കൂട്ടുകാരൻ എന്നെ തൊടുന്നതുപോലെ തോന്നും. ആ കൂട്ടുകാരന് വേണ്ടി ഒരു ഗാനം ഓർമ്മച്ചപ്പിലൂടെ സമർപ്പിക്കട്ടെ. സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത പിരിയും നേരം എന്ന ഗാനമാണ് എനിക്ക് ഓർമ്മച്ചപ്പിലൂടെ ഈ അവസരത്തിൽ കേൾക്കേണ്ടത്. മയിലാടും കുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: കായംകുളം ഏവൂർ നിന്ന് ഗീതാ ഗോപാലകൃഷ്ണൻ വളരെ സ്നേഹത്തോടെ അയച്ചിരിക്കുന്ന ഒരു കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനമായ സെപ്റ്റംബർ 21 എനിക്കും ആ ദിവസം ഓർക്കാൻ ഒരു കാരണമുണ്ട്. എൻ്റെ എല്ലാമെല്ലാമായ അമ്മയുടെ 45-ാം ചരമവാർഷിക ദിനമാണ് അന്ന്. എല്ലാവരും പറയാറുള്ളതുപോലെ ഒന്ന് തലചായ്ക്കാൻ, സങ്കടങ്ങൾ പറയാൻ, അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 52-ാമത്തെ വയസ്സിൽ ദൈവം വിളിച്ചു. കുറച്ച് സമയം കരയും, അല്പസമയം അമ്മയെ ഓർത്തുകൊണ്ടിരിക്കും. സ്നേഹത്തണലായിരുന്നു അമ്മ. അച്ഛനോടും അമ്മയോടൊപ്പം ഞാൻ സിനിമയ്ക്ക് പോകുമായിരുന്നു. അന്ന് കരുനാഗപ്പള്ളി, തഴവ, കുറ്റിപ്പുറം SAG ടോക്കീസിലായിരുന്നു സിനിമയ്ക്ക് പോയിരുന്നത്. വയലിലൂടെയുള്ള നടത്തം പുഴയും കടന്ന് ടാക്കീസിലെത്തും. ടിക്കറ്റിന് രൂപയുണ്ടാക്കാൻ അന്ന് നെല്ല് വിൽക്കുമായിരുന്നു. അച്ഛൻ നല്ലൊരു കർഷകനായിരുന്നതുകൊണ്ട് എല്ലാ വിളവും യഥേഷ്ടം പറമ്പിൽ നിന്ന് ലഭിക്കും. അച്ഛനും അമ്മയ്ക്കുമൊപ്പം അന്ന് കണ്ട ഒരു സിനിമയാണ് മിനിമോൾ. ഈ ചിത്രത്തിലെ മിനിമോൾക്കെന്ത് സമ്മാനം എന്ന വരി മാത്രമേ ഇപ്പോൾ അറിയുകയുള്ളൂ. ഈ ഗാനം അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയ്ക്കായി കേൾപ്പിക്കുമോ? ഓർമ്മച്ചപ്പിനെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഇതിൻ്റെ അവതരണവും ഇഷ്ടമാണ്. നവരാത്രി ആശംസകളും ഈ അവസരത്തിൽ നേരട്ടെ. ആകാശവാണി കുടുംബത്തിനും സരസ്വതി ദേവിയുടെ കടാക്ഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ഓർമ്മച്ചപ്പിനായി കാത്തിരിക്കുന്നു ഗീതാ ഗോപാലകൃഷ്ണൻ, ഏവൂർ, കായംകുളം. ഗാനം കേൾപ്പിക്കാം. 1977 പുറത്തിറങ്ങിയ മിനിമോൾ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. സംഗീതം ജി ദേവരാജൻ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൊച്ചുകുഞ്ഞുങ്ങൾ കൂട്ടമായി വന്ന് കളിച്ചു തിമിർത്ത മരത്തണലുകൾ മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാവുകയാണോ? വീടിന് മുന്നിലെ മാവിൽ ഒരു ഏറുകിട്ടി താഴേക്ക് വീഴാൻ കൊതിക്കുന്ന മാമ്പഴമുണ്ടാകില്ലേ? വീടിൻ്റെ പരിസരത്ത് കുഞ്ഞുപാദങ്ങൾ ചവിട്ടിമതിക്കാൻ ആഗ്രഹിക്കുന്ന മൺതിട്ടകൾ ഉണ്ടാകില്ലേ? പാമ്പായി മാറാനും കളിപ്പന്തായി മാറാനും കൊതിക്കുന്ന ഓലക്കീറുകൾ എത്രയോ ഉണ്ട് നമുക്ക് ചുറ്റും. അതൊക്കെ കാണാൻ നമുക്ക് എവിടെ സമയം? ചലിക്കുന്ന പ്രപഞ്ചത്തിലെ ചലിക്കാത്ത സ്വാർത്ഥ ലോകങ്ങളിലേക്ക് നാം ഉൾവലിഞ്ഞിരിക്കുന്നു അല്ലേ? ആ കൂട് പൊളിച്ച് ഒന്ന് പുറത്തു വന്നുകൂടേ?

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappu@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, NJ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: NJ ജോഷിലാൽ.

അമിത ഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു.

സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

0: ജോണി വാക്കർ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി എസ് പി വെങ്കടേഷ് ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി, സമയം 10 മണി.
1: എഴുത്തുപെട്ടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ എഴുത്തുപെട്ടിയിലേക്ക് ധാരാളം കത്തുകൾ വന്നിട്ടുണ്ട്. ആകാശവാണി പരിപാടികളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് പലരും കത്തുകൾ എഴുതിയിട്ടുണ്ട്. വിമർശനാത്മകമായ കത്തുകളും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. ആദ്യത്തെ കത്ത് വായിക്കട്ടെ?
1: വായിക്കാം.
2: ഓടാനും ചാടാനും നടക്കാനൊക്കെ അറിയാമല്ലോ.
1: അതെന്തുപറ്റി?
2: അതായത് ആചാര്യ തിരുവത്ര ചാവക്കാട് നിന്ന് അയച്ചിരിക്കുന്ന കത്താണ്. ഓടുക, ചാടുക, നടക്കുക, ഈ പ്രക്രിയകൾ ചെയ്യുന്നത് നമ്മൾ പാദങ്ങൾ ഉപയോഗിച്ചാണ്. നാം അറിയാതെ തന്നെ പാദങ്ങൾ അതിൻ്റെതായ ജോലി നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാദ സംരക്ഷണത്തിൽ നാം അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആചാര്യ തിരുവത്ര കത്തെഴുതിയിരിക്കുന്നത്.
1: പ്രകാശധാര പരിപാടിയെ കുറിച്ചാണോ?
2: തീർച്ചയായിട്ടും. 25-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ പാദ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജനറൽ സർജറി വിഭാഗം തലവൻ ഡോക്ടർ രാംലാൽ RV നടത്തിയ പ്രഭാഷണമാണ് ആചാര്യ തിരുവത്രയ്ക്ക് ഇങ്ങനെ ഒരു കത്തെഴുതാൻ പ്രേരണ നൽകിയത് കേട്ടോ. നല്ല അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടിയായിരുന്നു പ്രകാശധാര. ഒരു പരിപാടി മാത്രമല്ല, എല്ലാ പ്രകാശധാരയും ആരോഗ്യകരമായ അറിവുകൾ പങ്കുവയ്ക്കുന്നതാണ്.
1: അതെ. ഇനി വയനാട് നിന്ന് PR സുകുമാരൻ എഴുതിയിരിക്കുന്ന കത്താണ്.
2: എന്താണ് എഴുതിയിരിക്കുന്നത്?
1: ഒരു മാസത്തിൽ തനിക്കിഷ്ടപ്പെട്ട എല്ലാ പരിപാടികളെ കുറിച്ചും അദ്ദേഹം തീയതി വച്ച് എഴുതിയിട്ടുണ്ട്. 1-ാം തീയതി രാത്രി 10 മണിക്കുള്ള കഥകളി പദങ്ങൾ, 2-ാം തീയതി ഉഷമലരിയിൽ ജോഷിലാൽ ആലപിച്ച ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി, 6-ാം തീയതി രാത്രി 8 മണിക്ക് നാട്ടുചിന്തിൽ KV സാവിത്രിയും സംഘവും അവതരിപ്പിച്ച പരിപാടി, 6-ാം തീയതി രാത്രി 9:30 എഴുത്തിൽ തെളിയുന്ന ദേശങ്ങൾ ചിത്രീകരണമായിരുന്നു അത്. അത് ഏറെ ഇഷ്ടമായി എന്നെഴുതുന്നു. 12-ാം തീയതി 8 മണിക്ക് നാടകം, വീട് വെക്കാൻ ലോണിന് പോയവന്റെ അവസ്ഥ, പോക്കുവരവ് ഗംഭീരമായിരുന്നു. 15-ാം തീയതി വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതം, 24-ാം തീയതി രാത്രി അവതരിപ്പിച്ച കഥകളി പദങ്ങൾ എല്ലാം വളരെ ഹൃദ്യമായിരുന്നു. തിരുവനന്തപുരം ആകാശവാണിക്ക് വയനാടിൽ നിന്ന് ഒരു ശ്രോതാവ് സന്തോഷം അറിയിച്ചുകൊണ്ട് അയച്ചിരിക്കുന്ന കത്താണിത്.
2: നന്ദിയുണ്ട് കേട്ടോ. എല്ലാ പരിപാടികളും കേൾക്കുകയും പരിപാടികളെ കുറിച്ചുള്ള വിശകലനം അറിയിക്കുകയും ചെയ്തതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ കത്ത് അയച്ചിരിക്കുന്നത് ഗീതാകുമാരി ചെങ്ങന്നൂരാണ്. പ്രിയപ്പെട്ട എഴുത്തപ്പെട്ടിക്ക്, ശ്രോതാക്കളുടെ കത്ത് പരിഗണിച്ച് ആകാശവാണിയുടെ എല്ലാ പരിപാടികളും ഒന്നിനൊന്നിന് മെച്ചം. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഉഷമല്ലരിയിൽ വയലാർ രാമവർമ്മയുടെ കവിത വിഷ്ണുമോഹൻ ആലപിച്ചത് കല്യാണ സൗഗന്ധികം വളരെ നന്നായിരുന്നു എന്നാണ് ഗീതാകുമാരി ചെങ്ങന്നൂർ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഉള്ളൂർ രചിച്ച കർണഭൂഷണം എന്ന കവിതയിലെ ഒരു ഭാഗം ആലപിച്ചതും നന്നായിരുന്നു. അത് ആലപിച്ചത് HR രാജേഷ് ആയിരുന്നു കേട്ടോ. അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് ഗീതാകുമാരി ചെങ്ങന്നൂർ അറിയിച്ചിരിക്കുന്നത്. മൺമറഞ്ഞുപോയ കലാകാരന്മാരുടെ ശബ്ദം കേൾപ്പിക്കുന്ന പരിപാടി കാലം സാക്ഷി വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും പറയുന്നു. കൂടാതെ SP ബാലസുബ്രഹ്മണ്യം, ചലച്ചിത്ര നടി മീന എന്നിവരുടെ ശബ്ദം കേൾപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ പരിപാടികളും മികച്ച നിലവാരം പുലർത്തുന്നു എന്നാണ് ഗീതാകുമാരി എഴുതിയിരിക്കുന്നത്. നല്ല നല്ല ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനസല്ലാപം, ഓർമ്മച്ചപ്പ് എന്നീ പരിപാടികളും മികച്ചതാകുന്നുണ്ട് എന്നും ഗീതാകുമാരി കത്തിൽ എഴുതിയിരിക്കുന്നു.
1: അടുത്തത് ഒരു ചെറിയ കത്താണ്.
2: ആരാണ് ഇത്രയ്ക്ക് ലുബ്ധിച്ചെഴുതിയിരിക്കുന്നത്?
1: കുരുവിക്കോണത്ത് നിന്ന് രവീന്ദ്രനാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം സാഹിത്യവേദി പരിപാടിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ സാഹിത്യവേദിയിലെ കഥകളും കവിതകളും നിലവാരം പുലർത്തുന്നതായിരുന്നു. പ്രത്യേകിച്ച് പുനലൂർ വിജയൻ അവതരിപ്പിച്ച കവിത മികച്ചു നിന്നു എന്നാണ് അദ്ദേഹം എഴുതുന്നത്. ഒപ്പം ഒരു അഭിപ്രായം കൂടിയുണ്ട്. 22-ാം തീയതിയിലെ മഞ്ഞണി പൂനിലാവ് ശ്രുതിമധുരമായിരുന്നു. എങ്കിലും KP ബ്രഹ്മാനന്ദൻ, കമുകറ, AM രാജ, B വസന്ത, P ലീല എന്നിവരുടെ ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നാണ് എഴുതുന്നത്.
2: പഴയ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ധാരാളം ശ്രോതാക്കളുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ ശ്രോതാവിന്റെ ആവശ്യം പരിഗണിക്കേണ്ടതാണ് അല്ലേ? തീർച്ചയായിട്ടും ഇനി പ്രക്ഷേപണം ചെയ്യുന്ന മഞ്ഞണി പൂനിലാവിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട ഗായകരുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഈ കത്ത് അയച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ല ബെണ്ടിച്ചാൽ നിന്ന് ജമീല, ഫൗസിയ, ജസ്രീന, ജംഷിദ് എന്നിവർ ചേർന്നാണ്. എല്ലാ പരിപാടികളും ഇഷ്ടപ്പെടുന്നു എന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് വെള്ളിയാഴ്ച ഉദയഗീതത്തിൽ മുസ്ലിം ഭക്തിഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തു തുടങ്ങിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പ്രത്യേകം അടിവരയിട്ട് എഴുതിയിരിക്കുകയാണ് കേട്ടോ. പതിനെട്ടാം തീയതി ഉദയഗീതത്തിൽ ഫസൽ റഹ്മാൻ, നിസാർ എന്നിവർ പാടിയ ഗാനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. വെള്ളിയാഴ്ച ദിവസം മാപ്പിളപ്പാട്ടിന്റെ സമയം മാറ്റി വേറെ ഏതെങ്കിലും സമയത്ത് കേൾപ്പിക്കുമോ എന്നൊരാവശ്യം കൂടി കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് പ്രകാശധാര വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ രോഗങ്ങളെയും കുറിച്ച് പറയുന്നതിൽ വളരെയധികം സന്തോഷം. നമുക്ക് ഏറെ അറിയാനുള്ള കാര്യങ്ങളാണ് പ്രകാശധാരയിൽ പ്രക്ഷേപണം ചെയ്യുന്നതെന്നും കത്തിൽ എഴുതിയിരിക്കുന്നു.
1: സമയമാറ്റത്തിന്റെ കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം.
2: തീർച്ചയായിട്ടും
1: പരിപാടികളുടെ സമയക്രമത്തിൽ ഇനി എന്തെങ്കിലും മാറ്റമുണ്ടാകുമ്പോൾ ആ മാറ്റം കൊണ്ടുവരാനും ശ്രമിക്കാം. ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വാങ്ങുന്ന ശീലമുള്ള ആളാണോ?
2: മിക്കപ്പോഴും ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് വേണ്ടിയിരുന്നില്ല എന്ന്. ഇപ്പോഴെന്താ പറയാൻ കാരണം?
1: പലതും വാങ്ങി വീട്ടിലെ സ്ഥലം കളയുന്നവർക്ക് ഒരു ചാട്ടവാറ അടിയായിരുന്നു ശ്രീമതി ശാന്തി അവതരിപ്പിച്ച സുഭാഷിതം എന്ന് പറയുകയായിരുന്നു ശശി കെ വെട്ടൂർ കല്ലമ്പലത്ത് നിന്ന്.
2: ആ സുഭാഷിതം ഇഷ്ടപ്പെട്ടു എന്ന് കാണിച്ച് പല ശ്രോതാക്കളും കത്തയച്ചിട്ടുണ്ട് കേട്ടോ.
1: ആണല്ലേ. അതുപോലെ ഇദ്ദേഹം കൂടുതലും സുഭാഷിത പരിപാടിയെ കുറിച്ചാണ് എഴുതാറുള്ളത്. ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതായിരുന്നു ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതം എന്നുകൂടി അദ്ദേഹം എഴുതുന്നു.
2: ആരോഗ്യരംഗത്തെ കുറിച്ചുള്ള ഒരു കത്താണ് കേട്ടോ ഇത്.
1: ആരാണ് എഴുതിയിരിക്കുന്നത്?
2: കണ്ണൂർ പാറക്കാടിയിൽ നിന്നും അഭിലാഷ് ആണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ആരോഗ്യരംഗത്തിൽ ഫാറ്റി ലിവർ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ശില്പനാഥിന്റെ പ്രഭാഷണം വിജ്ഞാനപ്രദമായി എന്നും, കൂടാതെ കാലം സാക്ഷി എന്ന പരിപാടിയിൽ മാൻഡുലിൻ വിദഗ്ധൻ ശ്രീനിവാസിന്റെ ശബ്ദം കേൾപ്പിച്ചതിൽ പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. കൂടാതെ ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ ആഹാരക്രമത്തെക്കുറിച്ച് ദിവ്യ ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങളും അവസരോചിതമായി എന്നാണ് കണ്ണൂർ പാറക്കാടിലുള്ള അഭിലാഷ് തന്റെ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഏതായാലും പരിപാടികൾ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പരിപാടികൾ കേൾക്കുക, കത്തുകൾ ഇതുപോലെ എഴുതി അറിയിക്കുക.
1: സെപ്റ്റംബർ 13 എൻ ജെ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പിഷ്ടമായി എന്ന അഭിപ്രായമാണ് ഗീതാ ഗോപാലകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. 14 തീയതി ഗ്രാമകേരളത്തിൽ സീതകളിക്ക് പുതുജീവനം, വി എം രാജ്മോഹന്റെ രചനയിൽ കുരിപ്പുഴ സജീവ് അവതരിപ്പിച്ച ഗ്രാമകേരളം നന്നായി. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സുരക്ഷിത ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രയോജനകരമായി. കിസാൻ വാണിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് എന്നും കേൾക്കാറുണ്ട്. 17 തീയതി മധു ബാലകൃഷ്ണൻ പാടിയ പാട്ടുകൾ ഭക്തിസാന്ദ്രമായി. ഉഷമലരിയിൽ ജി കുമാരപിള്ളയുടെ മയൻ എന്ന കവിത എസ് ജെ ആലപിച്ചതും കർണാനന്ദകരമായി. അന്നു തന്നെ കുരീപ്പുഴ സജീവ അവതരിപ്പിച്ച പ്രഭാതഭേരിയും വളരെ ശ്രദ്ധേയമായി. കാലം സാക്ഷിയിൽ വെൺമണി ഹരിദാസന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം.
2: കൊല്ലം ജില്ലയിലെ ചക്കുവരക്കിൽ നിന്ന് രാമചന്ദ്രൻ പിള്ള അയച്ച കത്താണ് ഇനി. സാഹിത്യകൃതികളും ഉള്ളടക്കവും സമഗ്രമായി അവതരിപ്പിക്കുന്ന പ്രക്ഷേപണ പരമ്പര ശ്രോതാക്കൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം കത്തിൽ എഴുതിയിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി അജയപുരം ജ്യോതിഷ് കുമാർ തയ്യാറാക്കിയ അപഗ്രഥനം വായനാ പ്രതീതി നൽകുന്നതായിരുന്നു. കേവലം ഒരു കുടുംബവിശേഷം പങ്കുവയ്ക്കുന്നതിനപ്പുറത്തേക്ക് പ്രപഞ്ച ഉൽപ്പത്തിയെപ്പറ്റിയും സൗരയൂഥത്തെപ്പറ്റിയും മാനവരാശിയുടെ വികാസ പരിണാമങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്ന ആ കത്തുകൾ വളരെയധികം അറിവ് പകരുന്നതാണ് എന്ന് ചക്കുവരക്കിൽ രാമചന്ദ്രൻപിള്ള അറിയിച്ചിരിക്കുന്നു. മായാമുദ്രകളെ കുറിച്ചാണ് ഈ കത്ത്. കൂടാതെ അതിൽ കുരിപ്പുഴ സജീവ്, സുഷമ അനിൽ, എൻ ജെ ജോഷിലാൽ എന്നിവർ അവതരിപ്പിച്ച പരിപാടി വളരെയധികം ഹൃദ്യമായിരുന്നു എന്നാണ് രാമചന്ദ്രൻപിള്ള എഴുതി അറിയിക്കുന്നത്. കൂടാതെ വിശ്വകർമ്മ ജയന്തി ദിനമായ 17 തീയതി കരിപ്പൂർ ജി വി നായർ അവതരിപ്പിച്ച സുഭാഷിതം വളരെയധികം വിജ്ഞാനപ്രദമായിരുന്നു. കൂടാതെ ഉഷമലരിൽ പ്രക്ഷേപണം ചെയ്ത ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ നദികൾ എന്ന കവിത ആശയ ഗാംഭീര്യം കൊണ്ട് മുന്നിട്ട് നിന്നു എന്നും ചക്കുവരക്കിൽ രാമചന്ദ്രൻപിള്ള കത്തിൽ എഴുതിയിരിക്കുന്നു. മികച്ച

0: പരിപാടികൾ ഇനിയും ആകാശവാണി പ്രക്ഷേപണം ചെയ്യട്ടെ എന്നൊരു ആശംസയും കൂടി അദ്ദേഹം കത്തിൽ ചേർത്തിരിക്കുന്നു. എല്ലാ അവതാരകർക്കും പ്രത്യേക അഭിനന്ദനവും അറിയിച്ചിട്ടുണ്ട് കേട്ടോ.
1: ഒരുപാട് സന്തോഷം. തുടർന്നും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേട്ടുകൊണ്ട് അഭിപ്രായങ്ങൾ എഴുതുമല്ലോ. അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മനോജ് മാവേലിക്കരയാണ്. ചൊവ്വാഴ്ച 15-ാം തീയതി പ്രക്ഷേപണം ചെയ്ത കഥാപ്രസംഗം വളരെ ഇഷ്ടമായി. കർണന്റെ കഥ പല കാഥികരും പറഞ്ഞു കേട്ടതിൽ നിന്ന് ഏറെ വ്യത്യസ്തവും വേറിട്ടതുമായിരുന്നു. കാഥികൻ വി കെ ശ്രീകുമാറിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 22-ാം തീയതി കൊല്ലം കാർത്തിക് അവതരിപ്പിച്ച കഥാപ്രസംഗവും ഇഷ്ടമായി.
0: എഴുതാൻ മടിയായതുകൊണ്ടാണോ എന്നറിയില്ല, പത്തനംതിട്ട ജില്ല അടൂരിൽ നിന്നും KP മുഹമ്മദ് ഒറ്റ വരിയിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ.
1: എന്താണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം?
0: 28-ാം തീയതി തിങ്കളാഴ്ചയിലെ കാലം സാക്ഷിയിൽ MS സ്വാമിനാഥന്റെ ശബ്ദം കേട്ടു. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഏതായാലും പരിപാടി കേട്ട് അഭിപ്രായം അറിയിച്ചതിന് KP മുഹമ്മദിന് പ്രത്യേകം നന്ദിയുണ്ട്. എല്ലാ പരിപാടികളും കേൾക്കുകയും എല്ലാ പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ആകാശവാണിയിലേക്ക് എഴുതി അറിയിക്കാൻ മറക്കില്ലല്ലോ.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് എടപ്പാളിൽ നിന്നും മുരളി മേലേപ്പാട്ടാണ്. പ്രകാശധാരയിൽ പാദസംരക്ഷണത്തെക്കുറിച്ച് ചെയ്ത പ്രഭാഷണത്തെക്കുറിച്ച് ഇദ്ദേഹവും വളരെ പ്രയോജനപ്രദമായി എന്നെഴുതിയിട്ടുണ്ട്. 26-ാം തീയതി നേർവഴിയിൽ കവിതയും പാട്ടും ലളിതഗാനവും ചെസ്സും പഠനവും ഒപ്പം കൊണ്ടുപോകുന്ന വിദ്യാർത്ഥിനിയായ അഞ്ജന ജോണുമായി സെവിൽ ജിഹാൻ സംസാരിച്ചത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നേർവഴിയിൽ ഇത്തരം പ്രത്യേകം കഴിവുള്ളവരെ ഉൾപ്പെടുത്തി അവർക്ക് താങ്ങും തണലും പ്രോത്സാഹനവും നൽകി വരുന്ന തിരുവനന്തപുരം ആകാശവാണിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 26-ാം തീയതി കിസാൻ വാണിയിൽ പാക്കേജിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉൽപ്പന്നം എന്താണ്, എന്താണ് വിപണി, ഉപഭോക്താവ് എന്താണ് എന്നീ 3 ഘടകങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വളരെ വിവരിച്ചു പറഞ്ഞു തന്നു. ആ പരിപാടി കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു എന്നാണ് ഇദ്ദേഹം എഴുതുന്നത്. മറ്റൊരു കത്തിൽ ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് വളരെ നന്നായി സംസാരിച്ചുവെന്നും കിസാൻ വാണിയിൽ മണ്ണും സ്ഥലവും വെള്ളവും പരിമിതമായ സാഹചര്യത്തിൽ വീട്ടുമുറ്റത്തോ ടെറസിലോ മത്സ്യങ്ങളും പച്ചക്കറിയും കൃഷി ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു തന്ന പരിപാടി ഉപകാരപ്രദമായി. 20-ാം തീയതി ഞായറാഴ്ച എന്തരോ മഹാനുഭാവലുവിൽ ഡോക്ടർ സുബ്രഹ്മണ്യ ശർമ്മയുടെ വയലിൻ വാദനം കർണാനന്ദകരമായി എന്നെഴുതുന്നു ഏവൂരിൽ നിന്ന് ഗീതാ ഗോപാലകൃഷ്ണൻ. പുലർവെട്ടത്തിലെ എല്ലാ പരിപാടികളും മികച്ചതാണ്. ഡോക്ടർ എസ് ഹരിശ്ചന്ദ്രൻ അവതരിപ്പിച്ച നല്ല മലയാളം വിജ്ഞാനപ്രദമായി. ഹലോ സന്ദേശഗാനം ഇഷ്ടമാണ്. പ്രകാശധാര ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഏറെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ്. കോട്ടയം പാലാ അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ച അക്ഷരശ്ലോകം ഏറെ ഇഷ്ടമായി. 22-ാം തീയതി ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതം മനസ്സിന് ഊർജമേകുന്നതായിരുന്നു. ഞായറാഴ്ചത്തെയും രഞ്ജിനി മികച്ചതായിരുന്നു. ഏകതാരയും ഒത്തിരി ഇഷ്ടമാണ് എന്നെഴുതുന്നു ശ്രോതാവ്.
0: മുണ്ടപ്പള്ളിയിൽ നിന്നും ഷീജ മുരളി അയച്ച കത്തുകളാണ് ഇനി ബഹുമാന്യരായ ചേട്ടനും ചേച്ചിക്കും. 23-ാം തീയതി 6:30 പ്രക്ഷേപണം ചെയ്ത പ്രഭാതഭേരി ഏറെ പ്രസക്തമായിരുന്നു. സംസ്ഥാനത്തെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് ജനവാസം, കൃഷിമേഖലകളെ ഒഴിവാക്കുന്നതിലെ ബുദ്ധിമുട്ട് ഇവയൊക്കെ പരാമർശിച്ച പ്രഭാതഭേരി ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഷീജ മുരളി കത്തിലെഴുതിയിരിക്കുന്നത്. കൂടാതെ 23-ാം തീയതി രാവിലെ 7:40 പ്രക്ഷേപണം ചെയ്ത ഗ്രാമരംഗം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓച്ചിറ പടനിലത്ത് അണിനിരക്കുന്ന കാളക്കൂറ്റന്മാരെ കുറിച്ചുള്ള വിവരണം ഒരു ഊർജദായകമായി, കാളകെട്ടിന്റെ ലക്ഷ്യം പ്രത്യേകത ഒക്കെ വിശദമായി ഈ പരിപാടിയിൽ പറഞ്ഞു എന്നാണ് ഷീജ മുരളി അറിയിച്ചിരിക്കുന്നത്. കൂടാതെ 22-ാം തീയതി രാവിലെ 6:00 പ്രക്ഷേപണം ചെയ്ത ഉഷമലരിയിൽ വൈലോപ്പിള്ളിയുടെ കയ്പവല്ലരി എത്ര ആസ്വാദ്യകരമായി ആലപിച്ചു. കാൽപ്പനികതയുടെ പിടിയിലമരുന്ന മലയാള കവിതയെ മോചിപ്പിച്ച് പുതിയൊരു കാവ്യ സംസ്കാരത്തിന് വിത്തുപാകിയ ആധുനിക കവിയെ ശ്രോതാക്കൾക്ക് അറിയുവാനും കവിത ജനമനസ്സുകളിലേക്ക് എത്തുന്ന രീതിയിൽ ആലപിക്കുകയും ചെയ്തു. വളരെയധികം നന്ദി. 26-ാം തീയതി ശനിയാഴ്ച ഉഷമലരിയിൽ എച്ച് രാജേഷിന്റെ കർണഭൂഷണം ഏറെ ഹൃദയവർജകമായി. കുന്തിയുടെ മാതൃഭാവത്തിലുള്ള സ്നേഹമസൃണതയും വിഷമവും ഒന്നിച്ചു കേട്ടു എന്നും ഷീജ മുരളി എഴുതിയിരിക്കുന്നു. കൂടാതെ 25-ാം തീയതി രാത്രി 9:40 പ്രക്ഷേപണം ചെയ്ത മൊഴിയാമുര കഥയിൽ കാരൂരിന്റെ പൊതിച്ചോർ ഐശ്വര്യ ശ്രേഷ്ഠമായി അവതരിപ്പിച്ചു. സരളമായ ശൈലി, വികാര കുത്തൊഴുക്കൊന്നുമില്ലാതെ മനുഷ്യസ്നേഹത്തിന്റെ ലോലഭാവങ്ങൾ അവതരിപ്പിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. അധ്യാപകരുടെ അവശതകൾ കാരൂരിന്റെ കഥയിലൂടെ കേട്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. 25-ാം തീയതി വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആയി ആചരിക്കുന്ന വേളയിൽ തിരുവനന്തപുരം ഫാർമസി കോളേജിലെ ഡോക്ടർ ഷൈനി അവതരിപ്പിച്ച പ്രഭാഷണം സമയോചിതമായി എന്നും ഷീജ മുരളി മുണ്ടപ്പള്ളി കത്തുകളിൽ എഴുതിയിരിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. എല്ലാ പരിപാടികളും കേൾക്കുകയും അവയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നതിലുള്ള നന്ദി.

0: പ്രത്യേകമറിയിക്കട്ടെ.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് കാർത്തിക അണ്ടല്ലൂരാണ്. ആകാശവാണി നിലയം തുറക്കുമ്പോൾ തന്നെയുള്ള അതിരാവിലത്തെ സിഗ്നേച്ചർ ട്യൂൺ ഏറെ കർണാനന്ദകരമാണ് എന്നാണ് കാർത്തിക അണ്ടല്ലൂർ കത്തിൽ എഴുതി തുടങ്ങുന്നത്. തുടർന്ന് എസ് ശാന്തി അവതരിപ്പിച്ച സുഭാഷിതം തെരുവുനായ്ക്കളുടെ പ്രശ്നവും പരിസ്ഥിതി ചൂഷണവും എടുത്തു കാണിക്കുന്നതായിരുന്നു. ഉഷമലടിയിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കർണഭൂഷണം എച്ച് രാജേഷിന്റെ ആലാപനത്തിൽ ഹൃദ്യവും ശ്രവണസുന്ദരവുമായിരുന്നു. നേർവഴിയിൽ അഞ്ജനയുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം ഹൃദ്യമായി. വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാടിന്റെ അവതരണം ഉഷാറായിരുന്നു. 25-ാം തീയതി എൻ കനകമണി അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകൾ ഏറെ ഇഷ്ടമായി. പ്രകാശധാരയിൽ പാദസംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ രാംപാൽ നടത്തിയ പ്രഭാഷണം എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. 30-ാം തീയതി നിയമരംഗത്തിൽ മരണമൊഴി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് അജിത് കുമാർ നടത്തിയ പ്രഭാഷണം ഏറെ പ്രയോജനപ്രദമായി എന്ന് ഈ ശ്രോതാവും എഴുതുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നത് വളരെ പ്രയോജനപ്രദമാകുന്നു. ഏകതാരയിൽ പി സുശീലാദേവി പാടിയ ലളിതഗാനങ്ങളെല്ലാം ഹൃദ്യവും സുന്ദരവുമായിരുന്നു. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിലെ ക്രിമിനൽ പ്രവണതകളും കുറ്റവാസനകളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ജയപ്രകാശ് പങ്കെടുത്ത പരിപാടി വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു. ഗുഡ് ഇംഗ്ലീഷ് എന്ന പരിപാടി സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾക്കും പൊതുവിൽ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കും ഏറെ പ്രയോജനപ്രദമാണ്. ലോക അൾഷിമേഴ്സ് ദിനവും ലോക സമാധാന ദിനവും ഒന്നിച്ചു വന്നപ്പോൾ ആകാശവാണി രണ്ടിനും തുല്യ പ്രാധാന്യം നൽകിയത് ഏറെ സ്വാഗതാർഹമാണ് എന്നുകൂടി എഴുതുന്നു ശ്രോതാവ്. ഇനി ഒരു കൊച്ചു ശ്രോതാവ് എഴുതിയ ഒരു കത്തുകൂടിയുണ്ട്. കിരൺ എസ് വെള്ളായണിയിൽ നിന്ന് എഴുതിയത്. ഡോക്ടർ ദേവദാസ് മേനോൻ, ഡോക്ടർ വെള്ളിമൺ നെൽസൺ, ഡോക്ടർ എം എ കരീം എന്നിവരുടെ സുഭാഷിതങ്ങളാണ് കിരണിന് ഇഷ്ടമായത്. അതുപോലെ ബാലലോകത്തിൽ 20-ാം തീയതി കവടിയാർ നിർമ്മലാ ഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച എല്ലാ പരിപാടികളും ഇഷ്ടമായി എന്നെഴുതുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമായി ഇനിയും എഴുതാൻ നോക്കുമല്ലോ അല്ലേ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ അയക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും കത്തെഴുതി തുടങ്ങുമല്ലോ. ഇമെയിലൂടെയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. ഇമെയിൽ വിലാസം ഇതാണ്: AERTVMPM@gmail.com. ഇനി നമുക്ക് ഇമെയിലിൽ വന്ന അഭിപ്രായങ്ങൾ നോക്കിയാലോ.
0: മൊയ്തീൻ കുഞ്ഞ തൃക്കാക്കരയാണ് ഈ സന്ദേശം എഴുതി അയച്ചിരിക്കുന്നത്. ഓരോ പരിപാടിക്കും പ്രത്യേകം പ്രത്യേകം തലക്കെട്ട് ചേർത്താണ് അദ്ദേഹം തയ്യാറാക്കി അയച്ചിരിക്കുന്നത്. 25-ാം തീയതി സാഹിത്യവേദിയിൽ ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ച ആളുകൾ ഒരു ദിനം ഒന്നാകട്ടെ, പ്രണയം എന്നീ കവിതകൾ അർത്ഥസമ്പുഷ്ടമായിരുന്നു. വിജി വിജയകുമാർ അവതരിപ്പിച്ച കഥ ചിതറിയ സ്വപ്നങ്ങൾ ദാരിദ്ര്യം മൂലം കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ ജീവിതാവസ്ഥ വരച്ചു കാട്ടി. ശ്രീകുമാർ ചേർത്തല അവതരിപ്പിച്ച ശ്യാമപുഷ്പം കൊല്ലാതിരിക്കുക എന്നീ കവിതകൾ നല്ല നിലവാരം പുലർത്തി. ശ്രീകല അവതരിപ്പിച്ച അവളും ഞാനും തമ്മിൽ എന്ന കഥ ശരാശരി നിലവാരം മാത്രമായിരുന്നു എന്നും മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എഴുതുന്നു. പരിസ്ഥിതി നാശം ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിക്കുന്നത്. മനുഷ്യന്റെ ഇടപെടലുകൾ കാരണം പ്രകൃതിക്ക് സംഭവിക്കുന്ന തകർച്ച ഒട്ടനവധി ജീവി വർഗങ്ങളുടെ വംശനാശത്തിന് കാരണമാകുന്നു. 26-ാം തീയതി എസ് ശാന്തി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. 25-ാം തീയതി ഉഷമലരിയിൽ മഹാകവി ഉള്ളൂരിന്റെ കർണഭൂഷണത്തിൽ നിന്നുള്ള ഭാഗം എച്ച് രാജേഷ് ആലപിച്ചത് ഏറെ ഹൃദ്യമായിരുന്നു. പ്രഭാതഭേരിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കൂടിയുണ്ട്.
1: എന്താണത്?
0: സ്കൂൾ വിദ്യാർത്ഥികളായ ആൺകുട്ടികൾ മുടി വളർത്തുന്നതിന് പിന്നിൽ പലതരത്തിലുള്ള മാനസികവും സാമൂഹികവുമായ കാരണങ്ങളുണ്ട്. മുടി വളർത്തുന്നത് കേവലം ഒരു ഫാഷൻ എന്നതിലുപരി അവരുടെ വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ വ്യക്തിക്കും സ്വന്തം ശരീരത്തിന് മേൽ അവകാശമുണ്ട്. തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുടി ചെയ്യാനും വളർത്താനും അനുവദിക്കുന്നത് കുട്ടികളിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള ആത്മവിശ്വാസം വളർത്തുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. പ്രഭാതഭേരി വളരെയധികം അവസരോചിതമായി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കൂടാതെ നിയമരംഗത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നു, മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന പൊതു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മരണമൊഴികൾ കോടതികളിൽ സ്വീകരിക്കുമ്പോൾ ക്രിമിനൽ ന്യായ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രവുമായ തെളിവുകളും ഒന്നായി മരണമൊഴി തയ്യാറാക്കുന്നത് ബന്ധപ്പെട്ട ചട്ടങ്ങളെയും നടപടിക്രമങ്ങളെയും കുറിച്ച് 27-ാം തീയതി നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് അജിത് കുമാർ ടി ആർ നടത്തിയ പ്രഭാഷണം കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഉപകാരപ്രദമായിരുന്നു എന്നും അദ്ദേഹം എഴുതുന്നു. കിസാൻ വാണിയെക്കുറിച്ചും പ്രകാശധാരയെക്കുറിച്ചും അദ്ദേഹം ദീർഘമായി തന്നെ എഴുതിയിട്ടുണ്ട്. കൂടാതെ സർഗ കേരളം, പ്രഭാതഭേരി എന്നീ പരിപാടികളും വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നും മൊയ്തീൻ കുഞ്ഞ് എഴുതിയിരിക്കുന്നു.
1: അടുത്ത ഇമെയിൽ അയച്ചിരിക്കുന്നത് ലതീഷ് കുന്നുമ്മലാണ്. മലയാള സാഹിത്യത്തിൽ ദേശം എന്നത് വെറും ഒരു പശ്ചാത്തലം മാത്രമല്ല, അത് കഥാപാത്രങ്ങളെപ്പോലെ ജീവസുറ്റ ഒന്നാണെന്ന സത്യം വിളിച്ചോതിയ ഒരു പരിപാടിയെക്കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. വായനക്കാരുടെ മനസ്സിൽ ഒരു ദേശത്തിന്റെ

0: ആകാശവാണിയിലെ എല്ലാ പരിപാടികളും കേട്ട് അഭിപ്രായങ്ങൾ എഴുതിയ ശ്രോതാക്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തുടർന്നും പരിപാടികൾ കേട്ട് കത്തുകൾ എഴുതുക. വിലാസം പറയാം.
1: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014.
0: ഇമെയിലിലൂടെയും ശ്രോതാക്കൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇമെയിൽ വിലാസം കൂടി പറയാം.
1: AIRTVMPM@gmail.com.
0: വിലാസം ഒരിക്കൽ കൂടി പറയാം.
1: AIRTVMPM@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: നമസ്കാരം.

0: ആകാശവാണി
1: നിയമരംഗം. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിപരമായ വെല്ലുവിളി എന്നീ ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഭാവി സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി രൂപീകൃതമായ നാഷണൽ ട്രസ്റ്റ് ആക്ടിനെക്കുറിച്ച് അഡ്വക്കേറ്റ് രേഷ്മ എച്ച് ജി സംസാരിക്കുന്നു.
2: വൈകല്യമുള്ള വ്യക്തികൾക്ക് നിരവധി തടസ്സങ്ങൾ ഇന്നും മുന്നിലുണ്ട്. തങ്ങളുടെ കാലശേഷം ഇവർക്ക് ആരുണ്ടാകും എന്ന രക്ഷിതാക്കളുടെ ആശങ്ക അവരെ മാനസികമായി തളർത്തുന്നു. മാത്രമല്ല, അവരുടേതായ ചികിത്സാ ചിലവുകൾ വലുതാണ്. സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി എന്നിവയ്ക്കായി വലിയൊരു തുക മാസം തോറും ചിലവഴിക്കേണ്ടി വരും. നിത്യജീവിതത്തിൽ ഇവർ നേരിടുന്ന വെല്ലുവിളികളും ചെറുതല്ല. സെറിബ്രൽ പാൾസി ഉള്ളവർക്ക് മസ്തിഷ്കത്തിനുണ്ടാകുന്ന തകരാറു മൂലം ചലനശേഷിയും പേശികളുടെ പ്രവർത്തനവും ബാധിക്കപ്പെടാറുണ്ട്. തന്മൂലം ചലന വൈകല്യങ്ങൾ, പേശികളുടെ കാഠിന്യം, സംസാര വൈകല്യം എന്നീ ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വരാറുണ്ട്. സാമൂഹിക ഇടപെടലുകളുടെയും ആശയവിനിമയത്തെയും ബാധിക്കുന്ന വികാസ വൈകല്യമാണ് ഓട്ടിസം. മറ്റുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കാനോ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനോ ഇവർക്ക് പ്രയാസമാണ്. അമിതമായ ശബ്ദം, വെളിച്ചം, തിരക്ക് എന്നിവ ഇവരെ പെട്ടെന്ന് അസ്വസ്ഥരാക്കും. മാതാപിതാക്കളുടെ മരണശേഷമോ അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലോ ബുദ്ധിപരമായ വൈകല്യമുള്ളവരുടെ ഭാവി സംരക്ഷണത്തെയും ക്ഷേമത്തെയും കുറിച്ച് മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ആശങ്കകൾ പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നാഷണൽ ട്രസ്റ്റ് നിയമം 1999 കൊണ്ടുവന്നത്. ദ നാഷണൽ ട്രസ്റ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് പേഴ്സൺസ് വിത്ത് ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ആക്ട് 1999 എന്നതാണ് ഈ നിയമത്തിന്റെ പൂർണ്ണരൂപം. ഗുണഭോക്താക്കൾക്ക് മാന്യമായ ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിനായി സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എന്ന നിലയിൽ നാഷണൽ ട്രസ്റ്റ് രൂപീകരിക്കുക എന്നത് ഈ നിയമത്തിന്റെ പ്രധാന സവിശേഷതയാണ്. നാഷണൽ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വൈകല്യമുള്ള വ്യക്തികളെ കരുണയ്ക്ക് മാത്രം അർഹരായി കാണാതെ അവകാശങ്ങളും അന്തസ്സുമുള്ള വ്യക്തികളായി സമൂഹത്തിൽ ഉൾപ്പെടുത്താൻ സഹായിക്കുന്നു. കുടുംബങ്ങളുടെ സംരക്ഷണ ഭാരം കുറയ്ക്കുന്നതിനും വ്യക്തികളുടെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. ഓട്ടിസം അഥവാ ദിവാസ്വപ്ന പ്രകൃതി, സെറിബ്രൽ പാൾസി അഥവാ മസ്തിഷ്ക തളർവാദം, മെന്റൽ റിട്ടാർഡേഷൻ അഥവാ ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് അഥവാ ബഹുവിധ വൈകല്യങ്ങൾ എന്നീ പദങ്ങൾ നിയമത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നിയമത്തിന്റെ 3-ാം വകുപ്പിൽ നാഷണൽ ട്രസ്റ്റിന്റെ രൂപീകരണം പ്രതിപാദിക്കുന്നു. ഡൽഹി ആസ്ഥാനമായുള്ള ഈ ട്രസ്റ്റിൽ ചെയർപേഴ്സൺ, രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകളിൽ നിന്ന് 9 പ്രതിനിധികൾ, സാമൂഹ്യ നീതിയും ശാക്തീകരണവും, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, ആരോഗ്യവും കുടുംബക്ഷേമവും, ധനകാര്യം, തൊഴിൽ, വിദ്യാഭ്യാസം, നഗരകാര്യവും എംപ്ലോയ്മെന്റും, ഗ്രാമീണ എംപ്ലോയ്മെന്റും, ദാരിദ്ര്യ നിർമ്മാർജ്ജനവും എന്നീ മന്ത്രാലയങ്ങളെയോ വകുപ്പുകളെയോ പ്രതിനിധീകരിക്കുന്നതിന് ഭാരത സർക്കാരിന്റെ ജോയിന്റ് സെക്രട്ടറി പദവിയിൽ താഴെയല്ലാത്ത സർക്കാരിനാൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 8 അംഗങ്ങൾ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായും 3 അംഗങ്ങൾ പരോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യാപാര, വാണിജ്യ, വ്യവസായ സമാജങ്ങളെ പ്രതിനിധീകരിക്കുന്നവരും ഭാരത സർക്കാരിന്റെ ജോയിന്റ് സെക്രട്ടറിയുടെ പദവിയിലുള്ള മുഖ്യ നിർവാഹക ഓഫീസർ, എക്സ് ഒഫിഷ്യോ മെമ്പർ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു. വകുപ്പ് 10 ട്രസ്റ്റിന്റെ ഉദ്ദേശ്യങ്ങൾ വിവരിക്കുന്നു. വൈകല്യമുള്ള ആളുകളെ അവർ ഉൾപ്പെടുന്ന സമൂഹത്തിനുള്ളിലും അതിന് അടുത്ത് കഴിയുന്നിടത്തോളം സ്വതന്ത്രമായും പൂർണമായും ജീവിക്കുന്നതിന് സാധ്യമാക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുക.

വൈകല്യമുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം കുടുംബങ്ങളിൽ ജീവിക്കുന്നതിന് സഹായം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ പ്രബലപ്പെടുത്തുക, വൈകല്യമുള്ള ആളുകളുടെ കുടുംബത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആവശ്യമനുസരിച്ചുള്ള സേവനങ്ങൾ നൽകുന്നതിന് രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകൾക്ക് സഹായം നൽകുക, കുടുംബ സംരക്ഷണം ഇല്ലാത്ത വൈകല്യമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക, വൈകല്യമുള്ള ആളുകളുടെ മാതാപിതാക്കളുടെയോ രക്ഷകർത്താവിന്റെയോ മരണം സംഭവിക്കുന്ന പക്ഷം അവരുടെ പരിരക്ഷണത്തിനും സംരക്ഷണത്തിനും വേണ്ട നടപടികൾ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയുള്ള സംരക്ഷണം ആവശ്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി രക്ഷകർത്താക്കളുടെയും ട്രസ്റ്റികളുടെയും നിയമനത്തിന് വേണ്ട നടപടിക്രമം ആവിഷ്കരിക്കുക. വൈകല്യമുള്ള ആളുകളുടെ തുല്യ അവസരങ്ങളും അവകാശ സംരക്ഷണവും പൂർണ്ണ പങ്കാളിത്തവും സാധ്യമാക്കൽ എളുപ്പമാക്കുക എന്നിവയാണ് ട്രസ്റ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നാഷണൽ ട്രസ്റ്റിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്കായി തദ്ദേശതല സമിതികൾ രൂപീകരിക്കാവുന്നതാണ് എന്ന് നിയമം അനുശാസിക്കുന്നു. ഈ നിയമത്തിലെ മറ്റൊരു സുപ്രധാന വകുപ്പാണ് 14-ാം വകുപ്പ്. വൈകല്യമുള്ള ഒരാളുടെ മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുവിനോ അയാളുടെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും ആളെ രക്ഷകർത്താവായി പ്രവർത്തിക്കുവാനുള്ള നിയമനത്തിനു വേണ്ടി തദ്ദേശതല സമിതി മുൻപാകെ അപേക്ഷ സമർപ്പിക്കാൻ ഈ വകുപ്പ് നിർദ്ദേശിക്കുന്നു. രക്ഷാകർത്തൃത്വത്തിന് അപേക്ഷ സമർപ്പിക്കാൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകൾക്കും സാധിക്കും. എന്നാൽ വൈകല്യമുള്ള ആളുടെ രക്ഷകർത്താവിന്റെ സമ്മതം കൂടി നേടാത്ത പക്ഷം അങ്ങനെയുള്ള യാതൊരു അപേക്ഷയും തദ്ദേശതല സമിതി പരിഗണിക്കില്ല. ഇപ്രകാരം വൈകല്യമുള്ള ഒരാളുടെ രക്ഷകർത്താവായി നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് വൈകല്യമുള്ള ആളിന്റെയും അയാളുടെ സ്വത്തിന്റെയും പരിരക്ഷയ്ക്ക് ചുമതല ഉണ്ടായിരിക്കും. വസ്തുവിവരങ്ങളുടെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാനുള്ള കർത്തവ്യവും രക്ഷകർത്താവിനുണ്ടായിരിക്കും. കർത്തവ്യങ്ങളിൽ വീഴ്ച വരുത്തുക, വൈകല്യമുള്ള ആളിനെ നിന്ദിക്കുക, വസ്തു ദുർവിനിയോഗം ചെയ്യുക എന്നീ സാഹചര്യങ്ങളിൽ രക്ഷകർത്താവിനെ നീക്കം ചെയ്യാവുന്നതാണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബൗദ്ധിക വൈകല്യം എന്നീ അവസ്ഥകളുള്ള വ്യക്തികൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലഭ്യമാക്കിയിട്ടുള്ള ചില പ്രധാന ക്ഷേമ പദ്ധതികളെ പരിചയപ്പെടാം. ആദ്യത്തേത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. നാഷണൽ ട്രസ്റ്റിന് കീഴിലുള്ള ഈ പദ്ധതി വഴി ഭിന്നശേഷിക്കാർക്ക് വർഷത്തിൽ 1,00,000 രൂപ വരെയുള്ള ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്നു. ഒപി ചികിത്സ, മരുന്നുകൾ, ലാബ് പരിശോധനകൾ, ശസ്ത്രക്രിയകൾ, വിവിധ തെറാപ്പികൾ എന്നിവ ഇതിന്റെ പരിധിയിൽ വരും. കേരളത്തിൽ ഈ ഇൻഷുറൻസ് പ്രീമിയം സംസ്ഥാന സാമൂഹിക നീതി വകുപ്പാണ് അടയ്ക്കുന്നത്. പൂർണമായും കിടപ്പിലായ രോഗികളെയും കഠിനമായ മാനസിക വളർച്ച പരിമിതിയുള്ളവരെയും പരിചരിക്കുന്ന സഹായകർക്കായി മാസം തോറും ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ആശ്വാസ കിരണം. 10 വയസ്സുവരെയുള്ള കുട്ടികളിൽ വൈകല്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ആവശ്യമായ ചികിത്സയും സ്കൂൾ വിദ്യാഭ്യാസത്തിന് അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന പ്രാരംഭ ഇടപെടൽ പദ്ധതിയാണ് ദിശ. കുടുംബാംഗങ്ങൾക്ക് ചികിത്സയെക്കുറിച്ചും പരിശീലനത്തെക്കുറിച്ചും പിന്തുണ നൽകാൻ ദിശ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഡേ കെയർ സൗകര്യം നൽകാനും ദിശ സെന്ററുകൾ പ്രാപ്തമാണ്. 10 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരുടെ സാമൂഹിക തൊഴിൽ നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഡേ കെയർ സെന്റർ പദ്ധതിയാണ് വികാസ്. ഈ സ്കീമിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെന്ററുകളിൽ ദിവസത്തിൽ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഡേ കെയർ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത്തരം സെന്ററുകൾക്കുള്ള ധനസഹായം നൽകുന്നതും നാഷണൽ ട്രസ്റ്റാണ്. നാഷണൽ ട്രസ്റ്റിന് കീഴിൽ വരുന്ന മറ്റൊരു പദ്ധതിയാണ് ഖരൗണ്ട. വൈകല്യമുള്ള വ്യക്തികൾക്ക് ജീവിതകാലം മുഴുവൻ ഉറപ്പായ വീട്, മിനിമം നിലവാരമുള്ള പരിചരണ സേവനങ്ങൾ എന്നിവ ഉറപ്പാക്കുന്ന ഗ്രൂപ്പ് ഹോം പദ്ധതിയാണിത്. പ്രൊഫഷണൽ ഡോക്ടർമാരിൽ നിന്നുള്ള അടിസ്ഥാന വൈദ്യ പരിചരണം ഉൾപ്പെടെ സ്വീകാര്യമായ ജീവിത നിലവാരത്തോടുകൂടിയ മതിയായതും ഗുണനിലവാരമുള്ളതുമായ പരിചരണ സേവനം ലഭ്യമാക്കുക, തൊഴിലധിഷ്ഠിത പ്രവർത്തനങ്ങൾ, തുടർ പരിശീലനത്തിനുള്ള സഹായം ലഭ്യമാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇത്തരം കേന്ദ്രങ്ങൾക്കുള്ള ധനസഹായം നൽകുന്നതും നാഷണൽ ട്രസ്റ്റാണ്. ഭിന്നശേഷിക്കാരുടെ വിശ്രമ പരിചരണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സമർത്ഥ്. അനാഥർക്കോ ഉപേക്ഷിക്കപ്പെട്ടവർക്കോ പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്കോ വേണ്ടിയുള്ള വിശ്രമ കേന്ദ്രം, അതിനൊപ്പം BPL LIG കുടുംബങ്ങളിലെ വൈകല്യമുള്ള വ്യക്തികൾക്ക് ഒരു വിശ്രമ കേന്ദ്രം എന്നിവ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുറഞ്ഞത് 2 പ്രത്യേക അധ്യാപകർ, 1 ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരുടെ സേവനം ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധങ്ങളായ പദ്ധതികളിലൂടെ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിനും അവരുടെ കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനും ഈ നിയമം സഹായിക്കും.

0: സഹായകരമാകുന്നു. അവകാശവും അവസരവും പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് ഓരോ വ്യക്തിക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് നാഷണൽ ട്രസ്റ്റ് പോലുള്ള നിയമങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം.
1: ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിപരമായ വെല്ലുവിളി എന്നീ ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഭാവി സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി രൂപീകൃതമായ നാഷണൽ ട്രസ്റ്റ് ആക്ടിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് രേഷ്മ എച്ച് ജി.
2: നിയമരംഗം സമാപിക്കുന്നു.

നക്ഷത്രതാരാട്ടെന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾ മോഹൻ സിത്താരയുടെ ഈണം ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. ഇനി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം കണ്ണിനും കണ്ണാടിക്കും.

0: ആകാശവാണി.
1: ബാലലോകം.
2: എല്ലാവർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം കല്ലമ്പലം KTCT ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. ആലിയ മൻസൂർ പാടുന്ന ലളിതഗാനം കേൾക്കാം ആദ്യം.

0: നമ്മുടെ സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ലഹരി. ഈ ലഹരി എങ്ങനെ നേരിടാമെന്നും എന്തായിരിക്കണം യഥാർത്ഥ ലഹരി എന്നും നമുക്ക് പറഞ്ഞു തരുന്നു നക്ഷത്ര ഏവി.
1: ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന കൗതുകം പലരെയും കൊണ്ടുചെന്നെത്തിക്കുന്നത് ഇരുണ്ട കുഴിയിലേക്കാണ്. എന്തിനാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത്? ജീവിതത്തിൽ വലിയ ആളാക്കാനുള്ള എളുപ്പ വഴി എന്ന് തെറ്റിദ്ധരിച്ച്. പക്ഷെ സത്യം എന്താണ്? ലഹരി ഒരു നുണയനാണ്. ആദ്യം നമുക്ക് സന്തോഷം തരുന്നതായി തോന്നിക്കും, പിന്നീട് അത് നമ്മുടെ ആരോഗ്യം തിന്നും, പഠനം നശിപ്പിക്കും, കുടുംബത്തെ കരയിക്കും, ഭാവി ഇല്ലാതാക്കും. ലഹരിക്കടമയായ ഒരു വ്യക്തി അവന് മാത്രമല്ല, അവന്റെ അമ്മയ്ക്കും അച്ഛനും നാടിനും മുഴുവനും ഒരു ഭാരമായി തീരും. നമുക്ക് ചിന്തിച്ചു നോക്കാം, യഥാർത്ഥ ലഹരി എന്താണ്? ഒരു നല്ല പുസ്തകം വായിച്ചു തീർക്കുമ്പോൾ കിട്ടുന്ന ലഹരി, ഫുട്ബോൾ മൈതാനത്ത് ഒരു ഗോൾ അടിക്കുമ്പോൾ കിട്ടുന്ന ലഹരി, അമ്മയുടെ മുഖത്ത് ഒരു ചിരി വിരിയിക്കുമ്പോൾ കിട്ടുന്ന ലഹരി, ഇതാണ് യഥാർത്ഥ ലഹരി. ഇത് നമ്മെ നശിപ്പിക്കില്ല, നമ്മെ വളർത്തും. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ്, അതിൽ വിഷം കലർത്തരുത്. നമ്മുടെ ജീവിതം ഒരു കലയാണ്, അതിനെ ലഹരി കൊണ്ട് വികൃതമാക്കരുത്. ആരെങ്കിലും നിങ്ങളെ ലഹരിയിലേക്ക് ക്ഷണിച്ചാൽ ധൈര്യമായി പറയുക, വേണ്ട, എനിക്ക് എന്റെ ജീവിതം തന്നെയാണ് ലഹരി. ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കൂ, ജീവിതത്തെ സ്നേഹിക്കൂ, സ്വപ്നങ്ങളെ പിന്തുടരൂ.
0: ബാലലോകത്തിൽ ഇനി ശാസ്ത്രീയ സംഗീതമാണ് അവതരിപ്പിക്കുന്നത്, ഷഹാനായിസ്.

കരെ സാണി തൊക്കമേ സുടകുനേ പദനി പദ പമകരിസനി തൊക്കമേ സുടകുനേ പദ സാനി ദ പമകരിസനി തൊക്കമേ സുടകുനേ ഗപ്പദ മാഗരി ഗപ്പദ സനി ദ പദ പമഗരി സനി ദ രൊക്കമേ സുടകുനേ ദ സച്ച ദ സച്ച സാനി ദ സച്ച സാനി ദ സരി ദരി സനി ദ പദ നി പദ പമഗരി ഗപ്പദ സരി ഗപ്പ മാഗരി സനി ദ പദ ദ ദ ദ പദ ഗപ്പദ ഗ ദ പ പ മഗരി ഗപ്പ പ പ ദരി സ ദരി സനി ദ പദ ഗ ദ പ മാഗരി സരി ഗപ്പ പ പ പ മഗരി ഗ ദ ദ പദ ദ പ മഗരി ഗ പദ സനി ദ പദ സരി ഗരി സ ഗരി സനി ദ പദ ഗ ദ പ ഗദപ്പ മഗരിഗ പാപ പാപ മഗരിഗ ദ ദ ദ പ മഗരിഗ ഗ ഗ ഗ.

0: ഇനി മനോഹരമായൊരു സംഘഗാനം കേട്ടാലോ?
1: അമേ അയസ്, ഹിസാന നസ്രീൻ എസ്, നവനീത് കൃഷ്ണ, സൻഹ ഫാത്തിമ, അഹാദിയ എസ്, ആരാധ്യ അനീഷ്, ആലിയ മൻസൂർ, നൂറ സൽമ എസ്, അഹമ്മദ് അബ്ദുള്ള, ഷഹാന എസ്, നക്ഷത്ര എ വി എന്നിവരാണ് പാടുന്നത്.

0: വരെ പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കല്ലമ്പലം KTCT ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. പരിപാടികൾ ഇഷ്ടമായില്ലേ? ഇന്ന് ബാലലോകത്തിൽ അവസാനമായി ഒരു കവിത കേട്ടാലോ? സച്ചിദാനന്ദന്റെ ആത്മഹത്യ ചെയ്ത കർഷകൻ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന കവിത ചൊല്ലുന്നു അതിഥി കൃഷ്ണ.
1: വെള്ളം സ്വർഗത്തിലെ മഞ്ഞായിരുന്നു കാരണവന്മാർ.

ബയമ്പും അവയായിരുന്നു മുലപ്പാൽ പിള്ള തൊട്ടിൽ താരാട്ട്.

മുതിർന്ന പ്പോൾ പുഴകൾ ഞങ്ങളുടെ ഉച്ഛ്വാസത്തിന് വാത്സല്യത്തിൻ്റെ ഈർപ്പം പകർന്നു. ഞങ്ങളുടെ ശബ്ദം

0: ബാലലോകം സമാപിക്കുന്നു.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ശരഭശാസ്ത്രിക്ക് 2 വയസ്സിലാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. ആ കണ്ണുകളെ ബാധിച്ച അന്ധകാരം വെളിച്ചമാക്കിയത് സംഗീതമാണ്. കർണാടക സംഗീതത്തിൽ അന്നുവരെ ആരും പരീക്ഷിക്കാതിരുന്ന 8 സുഷിരമുള്ള മുളന്തണ്ട് ശരഭശാസ്ത്രിയിലൂടെ അത്ഭുത സംഗീതം പൊഴിക്കുന്ന പുല്ലാങ്കുഴലായി മാറി. ആ പാത പിന്തുടർന്നെത്തിയവരാണ് പിന്നീട് പുല്ലാങ്കുഴൽ വാദനത്തിന് കർണാടക സംഗീതത്തിൽ മേൽവിലാസമുണ്ടാക്കിയത്. പല്ലടം സഞ്ജീവ റാവുവും മാലി എന്ന ടി ആർ മഹാലിംഗവും ശരഭശാസ്ത്രിയുടെ പാത പിന്തുടർന്ന് പുല്ലാങ്കുഴൽ വാദനത്തിൽ അവരുടേതായ ശൈലിയിൽ ഓരോ കാലഘട്ടം സ്വന്തമാക്കി. മാലിയുടെ സഹോദരി പുത്രൻ ആ പാരമ്പര്യം ഏറ്റെടുത്തു. നടേശൻ രമണി അഥവാ എൻ രമണി 1934 ഒക്ടോബർ 15 തിരുവാരൂരിൽ ജനിച്ച രമണിക്ക് സംഗീതത്തിലെ ആദ്യ പാഠങ്ങൾ പകർന്നത് സംഗീതജ്ഞനായ പിതാമഹൻ അഴിയൂർ നാരായണസ്വാമി അയ്യരായിരുന്നു. 8 വയസ്സിൽ പൊതുവേദിയിൽ കച്ചേരി അവതരിപ്പിച്ച രമണിയുടെ സംഗീത ജീവിതത്തിൽ വഴിത്തിരിവായത് അമ്മാവൻ മാലിയുടെ ശിക്ഷണം. അമ്മ ശാരദാമ്പാളും മകന് പ്രോത്സാഹനം നൽകി. മാലിയോടൊപ്പമുള്ള ഓരോ വേദിയും ഓരോ പാഠമായിരുന്നു. മുൻവിധികളില്ലാതെ പ്രതിഭാസ്പർശം കൊണ്ട് ഓരോ കച്ചേരിയും വ്യത്യസ്തമാക്കിയ മാലിയുടെ പാത രമണിയെ ഏറെ സ്വാധീനിച്ചു. പന്നലാൽ ഘോഷിന്റെ ബാൻസുരി വാദനത്തിൽ ആകൃഷ്ടനായ രമണി ആ വാദ്യം കർണാടക സംഗീതത്തിൽ ഉപയോഗിച്ചു തുടങ്ങി. വായ്പാട്ടിൽ ജി എൻ ബാലസുബ്രഹ്മണ്യം അവലംബിച്ച രീതികൾ പുല്ലാങ്കുഴലിൽ പരീക്ഷിച്ച രമണി അതിനെ ജനപ്രിയമാക്കി. ലയം, ശ്രുതി, താളം ഇതിന് മുൻതൂക്കം നൽകിയും ഗമകപ്രയോഗങ്ങൾ നിയന്ത്രിച്ചും പണ്ഡിത പാമര ഭേദമില്ലാതെ ശാസ്ത്രീയ സംഗീതത്തെ ആസ്വാദ്യകരമാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. തുറന്ന മനസ്സോടെ സംഗീതത്തെ സമീപിക്കണം എന്ന് പറഞ്ഞ രമണി ശിഷ്യർ പോലും തനിക്ക് പാഠങ്ങൾ നൽകുന്നു എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പുല്ലാങ്കുഴലിലൂടെ ഉതിർന്ന ആ മാസ്മര സംഗീതത്തിന് ദേശത്തും വിദേശത്തും എണ്ണമറ്റ ആരാധകരുണ്ടായി. പത്മശ്രീ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച എൻ രമണി 2015 ഒക്ടോബർ 9 അന്തരിച്ചു. പുത്രൻ ത്യാഗരാജൻ, പൌത്രൻ അതുൽ എന്നിങ്ങനെ 100-ലേറെ ശിഷ്യർ ആ പാരമ്പര്യം തുടരുന്നു. ശരഭശാസ്ത്രി മുളന്തണ്ടിലൂടെ പകർന്ന വിസ്മയ സംഗീതം കാലഘട്ടങ്ങളിലൂടെ തലമുറകളിലൂടെ നിലയ്ക്കാതെ ഒഴുകും.

ഈ പരിപാടിയിൽ എൻ രമണിയുടെ പുല്ലാങ്കുഴൽ വാദനം. കന്നഡ ഗൗളരാഗത്തിലുള്ള ത്യാഗരാജകൃതിയാണ് ആദ്യം. ഒരജു പുജു എന്ന് തുടങ്ങുന്നു ആദിതാളം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: അറിയിപ്പ്: നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495969631, അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി പറയാം: 9495569321. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 12 മണി. ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ജി ശ്രീറാം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. നീളാനദിയുടെ നിർമ്മല തീരം, നിരുപമ ഭാവാർദ്ര തീരം. ഗാനമെഴുതിയത് പി കെ ഗോപി, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

അടുത്ത ഗാനം മഹാദേവൻ തമ്പി എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയത്. സുമശരനുണരും യമുനാപുളിനം സുരത സുധാരസ വിജനം.

ഖനരാഗസ്വരഗതിയായി ജതിഭാവലയ സുധയായി. ഗാനമെഴുതിയത് കളർകോടി ചന്ദ്രൻ, സംഗീതം നൽകിയത് സഞ്ജീവ് കുമാർ.

അടുത്തതായി രവീന്ദ്രൻ ചെന്നിലോട് ഗാനമെഴുതി എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. മാരി വെല്ലുള്ളി പോലെ നീ അഴുകുണർന്നിറങ്ങിയോ.

ഓണമെടുത്തപ്പോൾ കോടി ഉടുത്താടി പാടുന്നു കോരനും കൊച്ചുപെണ്ണും. ഗാനമെഴുതിയത് പി. ഗംഗാധരൻ, സംഗീതം നൽകിയത് ജി. ശ്രീറാം.

അവസാനമായി മുട്ടറ ബി എൻ രവീന്ദ്രൻ ഗാനമെഴുതി, ഐരൂർ സദാശിവൻ സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം, ആടിക്കാർമുകിൽ മാലയൊഴിഞ്ഞു.

0: കെ ഗോപി, മഹാദേവൻ തമ്പി, കളർകോട് ചന്ദ്രൻ, രവീന്ദ്രൻ ചെന്നിലോൾ, പി ഗംഗാധരൻ, മുട്ടറ ബി എൻ രവീന്ദ്രൻ എന്നിവർ ഗാനങ്ങളെഴുതി. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, എം ജി രാധാകൃഷ്ണൻ, സഞ്ജീവ് കുമാർ, ഐരൂർ സദാശിവൻ എന്നിവർ സംഗീതം നൽകി. ജി ശ്രീറാം പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷനായി ശശി തരൂർ തുടരും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷി സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. വരൾച്ചയുടെ പിടിയിലമർന്ന് വയനാട്ടിലെ നെൽപ്പാടങ്ങൾ, ജലദൌർലഭ്യം രൂക്ഷമായതോടെ വലഞ്ഞ് മറ്റു കർഷകരും. മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം ഉയർത്തിക്കാട്ടി ഇന്ന് ലോക മൃഗദിനം. ഏഷ്യൻ ഗെയിംസിൽ 4th സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇന്ത്യ. ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണനും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ചേർന്നാണ് ശനിയാഴ്ച സമിതികൾ പുനഃസംഘടിപ്പിച്ചത്. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി ഭർത്തൃഗരി മഹാദേവനെ നിയമിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ അധ്യക്ഷനായി തുടരും. ബി ജെ പിയുടെ രാധാമോഹൻ സിംഗ് ആയിരിക്കും പ്രതിരോധ സമിതിയുടെ ചുമതല. ഷി സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ടി സതീശൻ നാളെ നിർവഹിക്കും. നാളെ രാവിലെ 10 തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനത്തിൽ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇതോടൊപ്പം നടക്കും. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വൈൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ചൊവ്വാഴ്ച വൈകുന്നേരം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: സ്ത്രീകളുടെ യാത്രകൾ സുഗമമാക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കെ എസ് ആർ ടി സി ടെർമിനലുകൾ, ഡിപ്പോകൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാകും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുക. ഉപയോഗത്തിന് ശേഷം അവ പരിസ്ഥിതി സൗഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
2: കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലിറ്റററി ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. വൈകിട്ട് മന്ത്രി പി സി വിഷ്ണുനാഥ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാവിലെ മുതൽ നടക്കുന്ന വിവിധ സെഷനുകളിൽ പ്രമുഖർ പങ്കെടുക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. നഗരസഭാ ഭരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും മേയർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൌൺസിലർമാർ അവരുടെ പ്രശ്നങ്ങൾ കത്തിലൂടെ മേയറെ അറിയിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരൾച്ചയുടെ പിടിയിലമർന്ന വയനാട്ടിലെ നെൽപ്പാടങ്ങൾ, വെള്ളം ലഭിക്കാത്തതിനാൽ പുൽപ്പള്ളി ചേകാടി മുതൽ കൊളവള്ളി വരെയുള്ള നെൽപ്പാടങ്ങൾ വരണ്ടുണങ്ങിയ കാഴ്ചയാണ്. നെൽകൃഷിക്ക് പുറമെ മറ്റു കൃഷികളും കരിഞ്ഞുണങ്ങുന്നു. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ദിവസം തോറും വയനാട്ടിൽ വരൾച്ച രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ കബനിക്കരയിലെ നെൽപ്പാടങ്ങളും വരണ്ടുണങ്ങിയ അവസ്ഥയാണ്. ശക്തമായ മഴ ലഭിച്ചിട്ട് ഒരു മാസത്തിലേറെയായി. പുൽപ്പള്ളി ചേകാടി മുതൽ കൊളവള്ളി വരെയുള്ള പാടത്താണ് ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നത്. കൊളവള്ളി ജലസേചന പദ്ധതിയിൽ നിന്നും കൃഹന്നൂർ ഭാഗത്തേക്കൊന്നും വെള്ളവും എത്തുന്നില്ല. ചേകാടിയിലെ പദ്ധതിയിൽ നിന്നും വിലങ്ങാടി, വീരാടി മറ്റുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. കന്നാരംപുഴയിൽ നിന്നും വെള്ളമെടുത്ത് കൃഷിയിറക്കിയ ശശിമല പാടത്തെ കർഷകരും ജലസേചനം ലഭിക്കാതായതോടെ പ്രതിസന്ധിയിലാണ്.
2: സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50th വയലാർ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രേയം എന്ന നോവലിനാണ് പുരസ്കാരം. ഈ മാസം 27 മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850 ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽ ജീവൻ മിഷൻ 2.0 ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും ഔപചാരികമായി കൈമാറി. പഞ്ചായത്തുകൾക്കും ഗ്രാമങ്ങൾക്കുമായി 346 ഹർക്കർ ജൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: ും ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നാലാമത് അന്താരാഷ്ട്ര ലൈഫ് സയൻസ് കോൺക്ലേവും എക്സ്പോയും ബയോ കണക്ട് 4.0 എന്ന പേരിൽ ഈ മാസം 8-9 തീയതികളിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കേരള ലൈഫ് സയൻസസ് ഇൻഡസ്ട്രീസ് പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിലുള്ള Bio 360 ലൈഫ് സയൻസ് പാർക്കാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 8-ാം തീയതി രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി V.D. സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷകനാകും. മന്ത്രിമാരായ K.മുരളീധരൻ, T.സിദ്ദിഖ് എന്നിവർ പങ്കെടുക്കും. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ കാസർഗോഡ് മുള്ളേരിയ ബാറ്ററി ഊർജ സംഭരണ സംവിധാനം കമ്മീഷനിങ്ങിന്റെ അവസാനഘട്ടത്തിൽ. ഈ പദ്ധതിയിലൂടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P.ജഗന്നിവാസൻ.
2: 15 മെഗാവാട്ട് വൈദ്യുതി ശേഷിയും 60 മെഗാവാട്ട് അവർ സംഭരണ ശേഷിയുമുള്ള പദ്ധതിയുടെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. മുള്ളേരിയ KSEB സബ്സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലത്താണ് പദ്ധതി പൂർത്തിയായത്. പകൽ സമയത്ത് ഗ്രിഡിൽ ലഭിക്കുന്ന അധിക വൈദ്യുതി ബാറ്ററിയിൽ സംഭരിച്ച് വൈദ്യുതി ആവശ്യകത ഉയരുന്ന പീക്ക് സമയത്ത് തിരികെ ഗ്രിഡിലേക്ക് നൽകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുമ്പോൾ 15 മെഗാവാട്ട് വൈദ്യുതി ഏകദേശം 4 മണിക്കൂർ വരെ ഗ്രിഡിലേക്ക് നൽകാൻ കഴിയുമെന്ന സംവിധാനവുമാണിത്.
1: ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രകൃതിയിൽ മൃഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ദിനാചരണം പ്രാധാന്യം നൽകുന്നു. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 2:30 സമാപന ചടങ്ങുകൾ നടക്കുക. ചടങ്ങിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന് പതാക കൈമാറും. സമാപന സമ്മേളനത്തിൽ രാജ്യങ്ങളുടെ പതാകകൾക്ക് പിന്നിലായി കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കും. ഷൂട്ടിംഗിൽ 3 മെഡലുകൾ നേടിയ നീരു ദണ്ഡയാണ് ഇന്ത്യൻ പതാകയേന്തുക. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളോടെ പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. വ്യോമസേനയുടെ ദക്ഷിണ വ്യോമ കമാൻഡ് സംഘടിപ്പിച്ച സെഖോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 തിരുവനന്തപുരം ലുലു മാളിൽ നടന്നു. വ്യോമസേനയിലെ ഏക പരമവീര ചക്ര ജേതാവായ ഫ്ലയിംഗ് ഓഫീസർ നിർമ്മൽ ജിത് സിംഗ് സെഖോണിന്റെ വീരത്യാഗം അനുസ്മരിച്ചുകൊണ്ട് ദേശസ്നേഹം, അച്ചടക്കം, ശാരീരിക ക്ഷമത, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. വയോജനക്ഷേമത്തിനായി സർക്കാർ പുതുതായി വകുപ്പ് രൂപീകരിച്ചതിന് പിന്നാലെ വയോജന പഠന ഗവേഷണ കേന്ദ്രവുമായി കേരള സർവകലാശാല. വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ശനിയാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് വയോജന പഠന വകുപ്പ് രൂപവത്കരിക്കാനുള്ള തീരുമാനം. വയോജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങളും സംബന്ധിച്ച ഗവേഷണങ്ങളും ഈ പഠന വകുപ്പ് ഏറ്റെടുക്കും. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റൈനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും. ചൊവ്വ, ശനി, വ്യാഴം ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റൈനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് തുടങ്ങുക. ഫ്ലൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ച് 180 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച സ്മിത്ത് മച്ചാറിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ഇസ്രായേലിന്റെ അടുത്ത സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സ്വാതന്ത്ര്യദിന ദീപം തെളിയിക്കൽ ചടങ്ങിലേക്ക് ക്യാപ്റ്റൻ സ്മിത്തിനെയും അദ്ദേഹം ക്ഷണിച്ചു. സംസ്ഥാനത്ത് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള തുടർ നടപടികളിൽ കോഴിക്കോടും പരിഗണനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. M.K. രാഘവൻ MP, MLA മാരായ K.പ്രവീൺകുമാർ, K.ജയന്ത്, V.T. സൂരജ് എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷനായി ശശി തരൂർ തുടരും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി V.D. സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി R.ശ്രീലേഖ തുടരുമെന്ന് മേയർ V.V. രാജേഷ്. വരൾച്ചയുടെ പിടിയിലമർന്ന വയനാട്ടിലെ നെൽപ്പാടങ്ങൾ. ജലദൗർലഭ്യം രൂക്ഷമായതോടെ വലഞ്ഞ് മറ്റു കർഷകരും. മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുന്നതിനെക്കുറിച്ചുള്ള അവബോധം ഉയർത്തിക്കാട്ടി ഇന്ന് ലോക മൃഗദിനം. ഏഷ്യൻ ഗെയിംസിൽ 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇന്ത്യ. ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുന്നു.
1: സമ്മർദ്ദത്തിനോ അപകടത്തിനോ ഉള്ള മനുഷ്യന്റെ സ്വാഭാവിക പ്രതികരണമാണ് ഉത്കണ്ഠ. ഇത് നേരിയതോ കഠിനമോ ആകാം. ജോലി അഭിമുഖത്തിനു മുൻപോ പരീക്ഷയ്ക്കിടെയോ അല്ലെങ്കിൽ മെഡിക്കൽ ഫലങ്ങൾക്കായി കാത്തിരിക്കുമ്പോഴോ എല്ലാവർക്കും ഇടയ്ക്കിടെ ഉത്കണ്ഠ അനുഭവപ്പെടുന്നു. എന്നിരുന്നാലും ഉത്കണ്ഠ സ്ഥിരവും അമിതവുമായി തീരുകയും ദൈനംദിന ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ അത് ഒരു ഉത്കണ്ഠ രോഗത്തിന്റെ ലക്ഷണമാകാം. ഇന്ത്യയിലും ലോകമെമ്പാടും ഏറ്റവും സാധാരണമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് ഉത്കണ്ഠ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 38 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഉത്കണ്ഠ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നു. ഉത്കണ്ഠ ഒന്നിലധികം വഴികളിൽ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ചില ആളുകൾക്ക് അതിവേഗം സ്പന്ദിക്കുന്ന ഹൃദയമായോ വയറിൽ വിചിത്രമായ ഒരു അസ്വസ്ഥത ആയോ ഇത് അനുഭവപ്പെടാം. മറ്റുള്ളവർക്ക് ഓക്കാനം, കടുത്ത ഉത്കണ്ഠ എന്നിവ അനുഭവപ്പെടുന്നു. ജോലിസ്ഥലത്തെ ഏതെങ്കിലും തർക്കമോ മോശം വാർത്തയോ സമ്മർദ്ദത്തിന് കാരണമാകുന്ന സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഇതിനാൽ നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുകയും രക്തസമ്മർദ്ദം അതിവേഗം ഉയരുകയും ചെയ്യുന്നു. നിങ്ങൾ സമ്മർദ്ദത്തിൽ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം കൂടുതൽ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇക്കാരണത്താൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. നിങ്ങൾ കൂടുതൽ ശ്വസിക്കുകയും കിതയ്ക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം നിങ്ങളുടെ ഓക്സിജന്റെ ഉപഭോഗവും വർദ്ധിക്കുന്നു. അതുപോലെ ആധുനിക ജീവിതശൈലിയിൽ ഭൂരിഭാഗം ആളുകളും നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് മാനസിക സമ്മർദ്ദം. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, തൊഴിൽ സമ്മർദ്ദം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം സ്ട്രെസ്സിന് കാരണമാകാം. ഇതിന് ഫലപ്രദവും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുമായ ഒരു പ്രതിവിധിയായി ഹോമിയോപ്പതി ചികിത്സാരീതി സ്വീകരിക്കാം. ഇന്ന് നമ്മുടെ ജീവിതം വളരെ വ്യത്യസ്തമാണ്. മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ വരാറുണ്ട്. നീണ്ടു നിൽക്കുന്ന സമ്മർദ്ദം മൂലം ആസ്മ, മലവിസർജന പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകാം. സമ്മർദ്ദം എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷേ അതിന്റെ ഫലങ്ങൾ തീവ്രമാകുന്നതിൽ നിന്ന് എങ്ങനെ തടയിടാം എന്നതാണ് പ്രധാനം. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ ഹോമിയോപ്പതിയെ ആശ്രയിക്കാം. സമ്മർദ്ദം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഫലപ്രദമായ ബദലായി ഹോമിയോപ്പതി ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നു. ഹോമിയോപ്പതി സിമിലിയ സിമിലിവസ് ക്യുരണ്ടർ അഥവാ സമം സമേന ശാന്തി എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. വലിയ അളവിൽ എടുക്കുകയാണെങ്കിൽ രോഗലക്ഷണങ്ങൾക്ക് കാരണമാകുന്ന ഒരു വസ്തു അതേ രോഗലക്ഷണങ്ങളെ ഫലപ്രദമായി ചികിത്സിക്കാൻ കുറഞ്ഞ ഡോസുകളിൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, അമിതമായി കാപ്പി കുടിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകും. അതിനാൽ ഈ തത്വമനുസരിച്ച് ഇത് ഒരു ഹോമിയോ മരുന്നായി മാറുമ്പോൾ ഉറക്കമില്ലായ്മയും അസ്വസ്ഥതയും അനുഭവിക്കുന്ന ആളുകളെ ചികിത്സിക്കാൻ ഉപയോഗിക്കാം. ഉത്കണ്ഠ ഒരുപോലെയല്ല, ഇതിന് നിരവധി പ്രത്യേക തരങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, ദൈനംദിന സംഭവങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ. പലപ്പോഴും ഒരു പ്രത്യേക കാരണവുമില്ലാതെ ഇത് ഉണ്ടാകുന്നു. GAD ഉള്ള ആളുകൾക്ക് അവരുടെ ഉത്കണ്ഠ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. മറ്റൊരു തരമാണ് പാനിക് ഡിസോർഡർ അല്ലെങ്കിൽ പാനിക് അറ്റാക്കുകൾ. തീവ്രമായ ഭയത്തിന്റെയോ അസ്വസ്ഥതയുടെയോ പെട്ടെന്നുള്ള എപ്പിസോഡുകൾ, നെഞ്ചുവേദന, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, തലകറക്കം അല്ലെങ്കിൽ ശ്വാസമുട്ടൽ തുടങ്ങിയ ശാരീരിക ലക്ഷണങ്ങളോടൊപ്പമാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്. അതുപോലെ സാമൂഹിക ഉത്കണ്ഠ രോഗം സാമൂഹിക സാഹചര്യങ്ങളിൽ വിലയിരുത്തപ്പെടുമെന്നോ അപമാനിക്കപ്പെടുമെന്നോ ഉള്ള ഭയം, ഇത് വ്യക്തിബന്ധങ്ങളെയും കരിയർ വളർച്ചയെയും അക്കാഡമിക് പ്രകടനത്തെയും ബാധിച്ചേക്കാം. അതുപോലെ പ്രത്യേക ഭയങ്ങൾ, പ്രത്യേക വസ്തുക്കളോടോ സാഹചര്യങ്ങളോടോ ഉള്ള തീവ്രമായ ഭയം, ഉദാഹരണത്തിന് ഉയരത്തിൽ പോകാനുള്ള ഭയം, സൂചി കാണുമ്പോഴുള്ള ഭയം, മൃഗങ്ങൾ, പ്രാണികൾ മുതലായവയോടുള്ള ഭയം എന്നിവ. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ മറ്റൊരു തരമാണ്. ആവർത്തിച്ച് കൈ കഴുകുകയോ കാര്യങ്ങൾ പലതവണ പരിശോധിക്കുകയോ ചെയ്യുന്നത് പോലുള്ള അനാവശ്യ ചിന്തകളും ആവർത്തിച്ചുള്ള പെരുമാറ്റങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഗുരുതരമായ അപകടം, ആക്രമണം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം പോലുള്ള ഒരു ആഘാതകരമായ സംഭവം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഓർമ്മകൾ, പേടി സ്വപ്നങ്ങൾ, വൈകാരിക മരവിപ്പ് എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. രണ്ടുപേർ ഒരേ തരത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയരാകുമ്പോഴും അവരുടെ പ്രതികരണം വ്യത്യാസപ്പെടുന്നു. ഹോമിയോപ്പതിയുടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ഹോമിയോപ്പതിയിൽ നമ്മൾ രോഗത്തെ ചികിത്സിക്കുന്നില്ല, പകരം രോഗം ബാധിച്ച വ്യക്തിയെയാണ് ചികിത്സിക്കുന്നത്. ആ വ്യക്തിയുടെ രോഗലക്ഷണങ്ങളെയാണ് ചികിത്സിച്ച് ഭേദമാക്കുന്നത്. എല്ലാവരും സമ്മർദ്ദത്തോട് വ്യത്യസ്തമായി പ്രതികരിക്കുമ്പോൾ ഒരു ഹോമിയോ ഡോക്ടർ ഓരോ വ്യക്തിക്കും അവരുടെ സമ്മർദ്ദം അല്ലെങ്കിൽ ഉത്കണ്ഠ

0: പഠിപ്പിക്കുന്നതിനായി ഒരു ഹോമിയോ മരുന്ന് വാഗ്ദാനം ചെയ്യുന്നു. സ്റ്റേജിൽ കയറുവാനുള്ള ഭയം, അസൈൻമെന്റ് സബ്മിഷൻ, പരീക്ഷകൾ, ജോലി, പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന അസുഖം, സങ്കടം എന്നിവയും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ, വയറുവേദന, തൊണ്ടയിലെ വീക്കം, അസ്വസ്ഥത, വയറിളക്കം അല്ലെങ്കിൽ വിഷാദം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങൾ എന്നിവ ഹോമിയോപ്പതി ചികിത്സയുടെ സഹായത്തോടെ ശരീരത്തിന് ശാന്തമാക്കാൻ കഴിയും. ഹോമിയോപ്പതി മരുന്നുകളുടെ മറ്റൊരു അത്ഭുതകരമായ ഗുണം പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. വ്യക്തിഗത സവിശേഷതകൾക്കും വ്യക്തി എങ്ങനെ സമ്മർദ്ദത്തോട് പ്രതികരിക്കുകയും സമ്മർദ്ദ സാഹചര്യം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഹോമിയോ മരുന്നുകൾ തിരഞ്ഞെടുക്കുന്നത്. നിർദ്ദിഷ്ട രോഗങ്ങൾക്ക് പ്രത്യേക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനു പകരം ഹോമിയോപ്പതി ഡോക്ടർമാർ ഓരോ വ്യക്തിയുടെയും സവിശേഷ ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി പരിഹാരങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഒരു രോഗിയുടെ രോഗലക്ഷണങ്ങൾ മുൻകാല ചരിത്രം, കുടുംബ ചരിത്രം, മെഡിക്കൽ ചരിത്രം, വൈകാരിക ചരിത്രം എന്നിവ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനും പൂർണ്ണമായ വിലയിരുത്തൽ നടത്തുന്നതിനും ഒരു ഹോമിയോപ്പതി ഡോക്ടർ സാധാരണയായി ഒരു രോഗിയുമായി സമഗ്രമായ അഭിമുഖം നടത്തും. അതിലൂടെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശക്തിപ്പെടുത്തുന്നതിനും സമ്മർദ്ദം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ സുഖപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന ഒരു മരുന്ന് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനോടൊപ്പം സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളായ ഉറക്കമില്ലായ്മ, തലവേദന, അമിതമായ ഉത്കണ്ഠ, ദഹനക്കേട് എന്നിവയ്ക്കും ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ മരുന്നുകളുണ്ട്. ലഘു മാനസിക പ്രശ്നങ്ങളിൽ പെട്ടവരെ കൗൺസിലിംഗിന് ഉപയുക്തമായ രീതിയിൽ മാറ്റിയെടുക്കാൻ ഹോമിയോ മരുന്നുകൊണ്ട് സാധിക്കും. കൗൺസിലിംഗും ഹോമിയോ മരുന്നും കൂടെ കഴിച്ചാൽ വളരെ വേഗം സുഖമാകുകയും ചെയ്യുന്നു. വിഷാദം, ഉത്കണ്ഠ പ്രശ്നങ്ങൾ, സ്ത്രീകളിലെ മാസമുറ കാലത്തെ സ്വഭാവ വ്യതിയാനങ്ങൾ, പ്രസവാനന്തര മാനസിക പ്രശ്നങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ഉത്കണ്ഠ, കുട്ടികളിലെ പരീക്ഷാ പേടി, സഭാകമ്പം, ദേഷ്യം, വാശി, മോഷണശീലം, ഇവയ്ക്കെല്ലാം ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട്. ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് തന്നെ സ്വഭാവ വ്യതിയാനം കാണുന്നു. അതുകൊണ്ട് തന്നെ അധികകാലം ഈ മരുന്ന് കഴിക്കേണ്ടതില്ല. ഈ മരുന്നുകൾക്ക് രുചി വ്യത്യാസമോ മണമോ ഉണ്ടാകില്ല. അതുപോലെ ഈ മരുന്നുകൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല. മരുന്നിനോട് ആസക്തിയോ മരുന്നുമൂലം മയക്കമോ മറ്റു പാർശ്വഫലങ്ങളോ ഉണ്ടാകില്ല. ഓഫീസിലെ പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കി പിന്നീട് വീട്ടിൽ വന്ന് ദേഷ്യം കാണിക്കുന്നവരുണ്ട്. ഇവർക്ക് നക്സ്വോമിക, സ്റ്റാഫിസാഗ്രിയ മുതലായ മരുന്നുകൾ ഉപകാരപ്പെടുന്നു. ഉള്ളിൽ അമർത്തിവെച്ച സങ്കടങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വിയോഗം, ഏതെങ്കിലും ശാരീരിക പ്രയാസം മൂലം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, ഇവയ്ക്കും മരുന്ന് ഹോമിയോപ്പതിയിൽ ഉണ്ട്. ഇഗ്നേഷ്യ, നാട്രമ്യൂർ, ആഴ്സാൽപ് മുതലായവ അവയിൽ പെടുന്നു. അതുപോലെ ആർത്തവ വിരാമം സ്ത്രീകളിൽ പല സ്വഭാവ മാറ്റങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനമാണ് ഇതിനു പിന്നിൽ. ഈ സമയത്ത് സ്ത്രീകളിൽ അമിതമായ ചൂടും പരവേശവും ഉണ്ടാകുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്ക് ലാക്കസിസ്, ഗ്രഫൈറ്റിസ് മുതലായ മരുന്നുകൾ ഉത്തമമാണ്. ഓരോ വ്യക്തിക്കും ഓരോ വ്യത്യസ്ത മരുന്ന് എന്നതാണ് ഹോമിയോപ്പതിയുടെ പ്രത്യേകത. ഒരു താഴ് തുറക്കാൻ ശരിയായ ഒരു താക്കോൽ മാത്രമേ ഉണ്ടാകൂ എന്നതുപോലെ ശരിയായ മരുന്ന് കണ്ടെത്തിയാൽ മാത്രമേ പൂർണമായ രോഗമുക്തി ലഭ്യമാകുകയുള്ളൂ. അത് ഒരു ഹോമിയോ ചികിത്സകന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സമ്മർദ്ദത്തെയും ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന മനോവിഷമങ്ങളെയും വേണ്ടവിധം കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിന് നന്നായി പരിശീലനം നേടിയ ഒരു വിദഗ്ധ ഹോമിയോപ്പതി ഡോക്ടറെ മാത്രം ബന്ധപ്പെടുക. നിങ്ങൾ മരുന്ന് സ്വയം നിർദ്ദേശിക്കുന്നത് കൂടുതൽ ദോഷം ചെയ്യും. ഗുരുതരമായ മാനസികാരോഗ്യപരമോ വൈകാരികമോ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു വിദഗ്ധ ഡോക്ടറുടെ അവലോകനവും തുടർ നടപടികളും ആവശ്യമാണ്. സമ്മർദ്ദ സാഹചര്യങ്ങളെ കൂടുതൽ ശാന്തമായി കൈകാര്യം ചെയ്യുന്നതിന് ഹോമിയോ മരുന്നുകൾ സഹായമാവുകയും ഒപ്പം ശാരീരികവും മാനസികവുമായ ആരോഗ്യം തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും.
1: അമിത ഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം.

0: പ്രധാന വാർത്തകൾ. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ഇസ്രയേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും ക്ഷണിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വെച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതി പിഎം സേതു ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനത്ത്. സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ വിശദമായി. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി ഭർതൃഹരി മഹതാബിനെ നിയമിച്ചു. വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി ശശി തരൂരിനെ സ്പീക്കർ നിയമിച്ചു. റെയിൽവേ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി സുധീർ ഗുപ്തയെയും രാസവസ്തു വളം സമിതിയുടെ അധ്യക്ഷയായി ലോക്സഭാ എംപി ഡോക്ടർ കകോലി ഘോഷ് ദസ്തിദാറിനെയും നിയമിച്ചു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വെച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. തങ്ങൾക്ക് ലഭിച്ച 4 ഉടമ്പടികളിൽ ഏറ്റവും വിശാലമാണ് ഇന്ത്യയുടെ ശുപാർശയെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള ഏതു സമാധാന കരാറും കേവലം യുദ്ധഭൂമിക്കപ്പുറം ഊർജ തുറമുഖ സംവിധാനങ്ങളിലുള്ള ആക്രമണം, കരിങ്കടലിലെ നീക്കങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തുന്നത് ആകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയെ നേരത്തെ റഷ്യയും സ്വാഗതം ചെയ്തിരുന്നു. ഇസ്രയേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു പ്രശംസിച്ചു. ദീപം തെളിയിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി ഇസ്രയേലി പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച നെതന്യാഹു ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്നും വ്യക്തമാക്കി.
1: Captain, I want to invite you and my dear friend Prime Minister Narendra Modi to light a celebratory flame on our next Independence Day. You are a true hero of the brave peoples of India and Israel, and you are a hero of the entire world. I wish you a very speedy and complete recovery.
0: നവീകരിച്ച ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി പിഎം സേതുവിന് ഇന്ന് ഒരു വയസ്സ്. കഴിഞ്ഞ 4th നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കമിട്ടത്. തൊഴിൽ സേനയുടെ മാറുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യ പദ്ധതികൾ പരിഷ്കരിക്കാനും പരിശീലന സൌകര്യങ്ങൾ നവീകരിക്കുന്നതുമടക്കം ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850 ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽജീവൻ മിഷൻ 2.0 ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും കൈമാറി. സെഗോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തോണിന്റെ 2nd പതിപ്പിന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഇന്ന് തുടക്കമിട്ടു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ രാജ്യത്തിനായി ധീരസേവനം നൽകിയ ഫ്ളൈയിംഗ് ഓഫീസർ നിർമ്മൽജീത് സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥം നടക്കുന്ന മാരത്തോണിന് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് തുടക്കമായത്. 21, 10, 5 കിലോമീറ്റർ വിഭാഗങ്ങളിലാണ് മാരത്തോൺ നടക്കുന്നത്. നിർമ്മൽജീത് സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥം വ്യോമസേന തിരുവനന്തപുരത്ത് സെഖോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 സംഘടിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ, ഗുസ്തിതാരം സംഗ്രാം സിംഗ് എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 3200 പേർ മാരത്തണിൽ പങ്കെടുത്തു. 19th പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ അടുത്ത വർഷം ജനുവരി 7 മുതൽ 9 വരെ കൊൽക്കത്തയിൽ നടക്കും. പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്നാകും വിദേശകാര്യ മന്ത്രാലയം പരിപാടി സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ

0: ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലുള്ള ലോക്പ്രിയ ഗോപിനാഥ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണം വടക്കു കിഴക്കൻ മേഖലയുടെ വികസനത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: അസമിലെ ലോക്പ്രിയ ഗോപിനാഥ് അന്താരാഷ്ട്ര വിമാനത്താവളം മുൻനിര ആഗോള കവാടമായി മാറിയിരിക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിൽ ഉടനീളം സാമ്പത്തികവും സാംസ്കാരികവുമായ പുനരുജ്ജീവനത്തിന് ഈ മാറ്റം വഴിയൊരുക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പുതുതായി പ്രവർത്തനമാരംഭിച്ച ഇന്റഗ്രേറ്റഡ് ടെർമിനൽ 2 കേന്ദ്രീകരിച്ചുള്ള വിപുലീകരണം കേന്ദ്ര സർക്കാരിന്റെ ആക്ട് ഈസ്റ്റ് നയത്തിന് കീഴിലെ നിർണായക നാഴികക്കല്ലാണ്. 2025 December 20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെർമിനൽ 2 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള പുതിയ ടെർമിനൽ വിമാനത്താവളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും പ്രതിവർഷം 1.3 കോടിയിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പ്രാപ്തമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. നഗോയയിലെ പലോമ മിസുഹോ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 സമാപന ചടങ്ങ് നടക്കുക. സമാപന പരേഡിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യയുടെ പതാകയേന്തും. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം ആകെ 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനം നേടി. 50th വയലാർ സാഹിത്യ അവാർഡ് R. രാജശ്രീക്ക്. ആത്രയേകം എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 27 തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി V.D. സതീശൻ അവാർഡ് സമ്മാനിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി R. ശ്രീലേഖ തുടരുമെന്ന് മേയർ V.V. രാജേഷ്. നഗരസഭ ഭരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും മേയർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൌൺസിലർമാർ അവരുടെ പ്രശ്നങ്ങൾ കത്തിലൂടെ മേയറെ അറിയിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞം ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ പിൻവലിയുമെന്നും IMD അറിയിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദവും ഉപരോധങ്ങളും ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാനിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാൻ ജനതയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് രാജ്യത്തിന്റെ നിർണായക സാമ്പത്തിക മാർഗ്ഗങ്ങൾ തടയാനാണ് അമേരിക്കയും മറ്റും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ ആരോപിച്ചു. എന്നാൽ ജനങ്ങളുടെ പിന്തുണയും സർക്കാർ സ്വീകരിച്ച നടപടികളും ഇത്തരം ശ്രമങ്ങൾ വിജയിക്കുന്നത് തടഞ്ഞതായും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അമേരിക്കയിൽ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച വികസിത് ഭാരത് യൂണിറ്റി റൺ പരിപാടിയിൽ പങ്കെടുക്കാൻ വിർജീനിയയിലെ ഗ്രാവലി പോയിന്റ് പാർക്കിൽ നിരവധി ഇന്ത്യൻ വംശജർ ഒത്തുചേർന്നു. യോഗ, ധ്യാനം എന്നിവ സംയോജിപ്പിച്ച പരിപാടി ശാരീരിക ക്ഷമതയുടെയും സമൂഹ പങ്കാളിത്തത്തിന്റെയും സന്ദേശമാണ് മുന്നോട്ട് വെച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ഇസ്രയേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും ക്ഷണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വെച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. ITI കളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതി PM SETU ഇന്ന് 1 പൂർത്തിയാക്കുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനത്ത്. സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: സമയം 1:00. ആകാശവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് സ്വാഗതം. രഞ്ജിനിയിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയത് വരവിളയിലുള്ള രത്നമ്മയാണ്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ നിനക്കായി എഴുതുന്ന മൂന്നാമത്തെ കത്താണിത്. ഇതിനെങ്കിലും ഗാനത്തിലൂടെ മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കട്ടെ. എനിക്ക് വേണ്ട ഗാനം രാജപരമ്പര എന്ന ചിത്രത്തിലെ ദേവി നിൻ ചിരിയിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഈ ഗാനം കേൾക്കാൻ ഏറെ ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. വരവിളയിലുള്ള രത്നമ്മ ടീച്ചറിൻ്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. അപ്പൻ തച്ചേത്തെഴുതി, എ ടി ഉമ്മർ സംഗീതം നൽകി. രാജപരമ്പര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഇഷ്ടഗാനം ഇതാണ്.

അടുത്ത കത്ത് വായിക്കാം. എൻ്റെ പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ രതി ബാലൻ ചെങ്ങന്നൂർ ITI ജംഗ്ഷനിൽ നിന്ന് എഴുതുന്നു. ഞാൻ ഉണരുന്നതും ഉറങ്ങുന്നതും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ഫിലിപ്സ് റേഡിയോയുടെ കൂടെയാണ്. ആകാശവാണി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. എൻ്റെ ഭർത്താവ് എനിക്ക് സമ്മാനിച്ചതാണ് ഈ റേഡിയോ. അദ്ദേഹം ഇന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ

കാരിയാണ് അവൾ. 45 വർഷമായി ഒരാത്മാവ് പോലെ കഴിയുന്നു. എനിക്ക് വേണ്ട ഗാനം കല്യാണപ്പന്തൽ എന്ന ചിത്രത്തിൽ കെ സി വർഗീസ് പാടിയ മാനസവീണയിൽ നീയൊന്നു തൊടു എന്ന പാട്ടാണ്. എൻ്റെ അയൽക്കാരും ബന്ധുക്കളുമായ ജയൻ, മണി, ജയ, രാജി, ഉണ്ണിക്കുട്ടൻ എന്നിവർക്കായി ഈ പാട്ട് സമർപ്പിക്കുന്നു. ചെങ്ങന്നൂരുള്ള രതിബാലൻ്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. യൂസഫ് അലി കേച്ചേരി എഴുതി, എ ടി ഉമ്മാർ സംഗീതം നൽകി. കല്യാണപ്പന്തൽ എന്ന ചിത്രത്തിനു വേണ്ടി കെ സി വർഗീസ് പാടിയത്.

അടുത്ത കത്ത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കൊല്ലംപടിയിൽ നിന്ന് അനീഷ് എഴുതുന്നതാണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, തിരുവനന്തപുരം നിലയത്തിലെ ഒട്ടുമിക്ക പരിപാടികളും കേൾക്കുന്ന കൂട്ടത്തിൽ ശനിയും ഞായറും പ്രക്ഷേപണം ചെയ്യുന്ന രഞ്ജിനിയും മുടങ്ങാതെ കേൾക്കാറുണ്ട്. രഞ്ജിനി പരിപാടിയിലെ കത്തുകൾ വായിക്കുന്നത് കേൾക്കാൻ പ്രത്യേക രസമാണ്. ശ്രോതാക്കളുടെ സുഖദുഃഖ സമ്മിശ്രമായ കത്തുകളാണ് ഇഷ്ടഗാനങ്ങളുടെ അകമ്പടിയോടെ കേൾക്കാറുള്ളത്. എനിക്ക് ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിലെ പറയുമോ മൂകയാമമേ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമോ? മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്തുള്ള കൊല്ലംപടിയിൽ നിന്നുള്ള അനീഷിൻ്റെ ഇഷ്ടഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, ചിത്രപാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അടുത്ത കത്ത് വായിക്കാം. കത്തെഴുതിയിരിക്കുന്നത് പുനലൂരിൽ നിന്നും ജ്യോതിലക്ഷ്മിയാണ്. കത്തിങ്ങനെ, എന്നും ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ആകാശവാണിക്കുള്ളത്. വാക്കുകൾ കൊണ്ട് നിർവചിക്കാനാവാത്തത്. ആകാശവാണിയുടെ പല കൈവഴികളിൽ പ്രധാനപ്പെട്ടത് തന്നെ രഞ്ജിനിയും. എല്ലാ ആഴ്ചയിലെയും രഞ്ജിനി കേൾക്കാറുണ്ട്. ഞാൻ റേഡിയോയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഏകദേശം 50 വർഷമായി നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആകാശവാണി. എനിക്ക് രഞ്ജിനിയിലൂടെ പുലരിപ്പൂ പോലെ ചിരിച്ചും എന്ന ഗാനം കേൾപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. ഇക്കത്ത് ഒത്തിരി പേർക്ക് സമർപ്പിക്കുന്നു. പുനലൂർ ബാലൻ ലൈബ്രറിയിലെ വയോജനങ്ങളുടെ ഗ്രൂപ്പായ ഹാപ്പിനെസ് ഫോറത്തിനും മറ്റു കൂട്ടുകാർക്കുമൊക്കെ സമർപ്പിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. പുനലൂരുള്ള ജ്യോതിലക്ഷ്മിയുടെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. സുരേഷ് ഹരി എഴുതി, വിശ്വജിത്ത് സംഗീതം നൽകി. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്ന ചിത്രത്തിനു വേണ്ടി സിത്താര പാടിയ ഗാനം.

അടുത്ത കത്തെഴുതിയിരിക്കുന്നത് എ കെ ലാലാണ്. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. ഞാൻ ആകാശവാണി 40 വർഷമായി സ്ഥിരം കേൾക്കുന്ന ശ്രോതാവാണ്. എനിക്ക് അഭിനിവേശം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ സന്ധിതൻ അമ്പലത്തിൽ എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ഈ ഗാനം പ്രക്ഷേപണം ചെയ്യുമല്ലോ. കത്തിനോടൊപ്പം ആകാശവാണിക്ക് പ്രക്ഷേപണം ചെയ്യാൻ പറ്റിയ കുറച്ച് ഗാനങ്ങളുമൊക്കെ എഴുതി അയച്ചിട്ടുണ്ട്. സന്തോഷം. ചെങ്ങന്നൂരിലുള്ള എ കെ ലാലിൻ്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. ശ്യാമിൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അഭിനിവേശം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയത്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: അടുത്ത കത്ത് മാവേലിക്കര ചെട്ടിക്കുളങ്ങരയിൽ നിന്നും വി ആർ സദാനന്ദൻ എഴുതിയതാണ്. ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് ഞാനും എൻ്റെ കുടുംബവും. രഞ്ജിനിയും ഓർമ്മച്ചെപ്പും കേൾക്കാതിരിക്കില്ല. എല്ലാ പരിപാടികളും നല്ല നിലവാരം പുലർത്തുന്നു. എനിക്ക് കണ്ണപ്പനുണ്ണി എന്ന സിനിമയിലെ പഞ്ചവർണ്ണ കിളിവാലൻ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണം. ഈ ഗാനം ആകാശവാണി ശ്രോതാക്കൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും കൂടാതെ ആകാശവാണിയുടെ അണിയറ ശില്പികൾക്കും സമർപ്പിക്കുന്നു. മാവേലിക്കര ചെട്ടിക്കുളങ്ങരയ്ക്കടുത്തുള്ള വി ആർ സദാനന്ദൻ്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീതം നൽകി, യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയത്.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
1: രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് വായിക്കാം. എന്റെ പേര് തങ്കച്ചൻ, താമസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് കോട്ടയം എന്ന സ്ഥലത്താണ്. 4 ഞായറാഴ്ചയിലെ രഞ്ജിനിയിൽ ഞാനൊരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. 1971 റിലീസായ തെറ്റ് എന്ന ചിത്രത്തിലെ യേശുദാസ് സാർ പാടിയ തെറ്റ് തെറ്റ് ഇത് തുടങ്ങിയതെന്നോ എവിടെയോ എന്ന ഗാനമാണ് വേണ്ടത്. ഈ പാട്ടിറങ്ങിയ സമയത്ത് ഞാൻ പത്തനംതിട്ടയിൽ പ്രീഡിഗ്രിക്ക് പഠിക്കുകയാണ്. അനേക വർഷം കഴിഞ്ഞെങ്കിലും ഈ ഗാനം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. 4 ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നുവെന്നും തങ്കച്ചൻ എഴുതിയിട്ടുണ്ട്. കോട്ടയം വള്ളിക്കോട്ടുള്ള തങ്കച്ചൻ്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. ജി ദേവരാജൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിത്. തെറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതിയത്.

അടുത്ത കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, ഞാൻ സുധാ സുരേഷ്, ആലപ്പുഴ ചെന്നിത്തല തെന്നടിയിൽ നിന്നുമാണ് കത്തെഴുതുന്നത്. ഒക്ടോബർ 4 ഞങ്ങളുടെ മകൾ സ്വാതിയുടെ ജന്മദിനമാണ്. മകൾക്ക് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് കളിപ്പാട്ടം എന്ന ചിത്രത്തിലെ മൊഴിയഴകും മിഴിയഴകും എന്നിലണിഞ്ഞമ്മ എന്ന ഗാനം കേൾപ്പിച്ചു തരണം. ഈ ഗാനം മരുമകൻ അരുൺകുമാറിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. രഞ്ജിനിക്കും അണിയറ പ്രവർത്തകർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ജന്മദിനമാഘോഷിക്കുന്ന സ്വാതിക്ക് ആകാശവാണിയുടെയും ജന്മദിനാശംസകൾ നേരുകയാണ്. സുധാ സുരേഷിൻ്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. കോന്നിയൂർ ഭാസ എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം കളിപ്പാട്ടം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അടുത്ത കത്ത് കോട്ടയം തട്ടാശ്ശേരി ചെറുവെള്ളാത്ത് ഹൗസിലെ പ്രസാദ് ബാബുവിൻ്റെതാണ്. ഇന്ന് രഞ്ജിനിയിലൂടെ എനിക്കൊരു പാട്ട് വച്ചു തരണേ. തൊമ്മൻ്റെ മക്കൾ എന്ന ചിത്രത്തിലെ ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി എന്ന ഗാനമാണ് വേണ്ടത്. കോട്ടയം തട്ടാശ്ശേരി ചെറുവെള്ളാത്ത് ഹൗസ് പ്രസാദ് ബാബുവിൻ്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. എസ് ജാനകി പാടിയ ഗാനമാണ് ഇത്.

അറിയിപ്പ്: നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. ഒരു നമ്പർ കൂടി 9495596321. അറിയിപ്പ് കഴിഞ്ഞു. രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് മയ്യനാട് നിന്ന് മുന്താസ് ബീഗം എഴുതിയതാണ്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ നിന്നിലൂടെ ഒരു ഗാനം കേൾക്കാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു. ഗാനമിതാണ് ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ എത്ര മനോഹരം ഈ ഭൂമി എന്ന ഗാനമാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. മയ്യനാട് മുന്താസ് ബീഗത്തിൻ്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. ഒ എൻ ബി കുറിപ്പെഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി. ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ആ ഗാനം ഇതാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അടുത്ത കത്ത് മലപ്പുറത്ത് നിന്നും ഷഹിന എഴുതുന്നതാണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, എത്രയോ നാളുകൾക്ക് ശേഷമാണ് നിനക്കൊരു കത്തെഴുതുന്നത്. കത്തെഴുതിയില്ലെങ്കിലും നിന്നെ കേൾക്കാറുണ്ട്. എനിക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൻ്റെ കസവിൻ്റെ തട്ടമിട്ട് എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമോ?

മലപ്പുറത്തുള്ള ഷഹിനയുടെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. ബി ആർ പ്രസാദ് എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി. വിനീത് ശ്രീനിവാസനും സുജാതയും ചേർന്ന് പാടിയതാണ് ഈ ഗാനം, കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൽ നിന്നാണ്.

കത്തെഴുതിയിരിക്കുന്നത് മണക്കാട് കുരിയാത്തിയിൽ നിന്നും സന്ധ്യയാണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഭാവഗായകനായ ശ്രീ പി ജയചന്ദ്രനെ എനിക്കേറെ ഇഷ്ടമാണ്. അദ്ദേഹം ആലപിച്ച് ഹിറ്റായി മാറിയ കളിത്തോഴൻ എന്ന ചിത്രത്തിലെ പി ഭാസ്കരൻ മാഷ് രചിച്ച മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമോ? മണക്കാട് കുറ്റിയാണിയിലുള്ള സന്ധ്യയുടെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, പി ജയചന്ദ്രൻ പാടിയ ആ ഗാനം ഇതാ രഞ്ജിനിയിലൂടെ. ചിത്രം കളിത്തോഴൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകളയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇനിയും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി രഞ്ജിനിയിലേക്ക് കത്തുകളയക്കൂ. അയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. സ്നേഹാശംസകളോടെ ലതീഷ് എം ആർ, പോത്തൻകോട്.

0: സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി. ഐ ആം അനുജ കുമാർ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. Journey of Viksit Bharat will be built on strength of India's institutes, MSMEs and startups, says Vice President CP Radhakrishnan. In West Bengal, campaigning ends today for Nandigram Rejinagar Assembly by elections. PM Setu scheme aiming to transform industrial training institutes completes 1 year. IMD forecasts heavy rainfall at isolated places over Kerala, Mahe, Tamil Nadu, Puducherry and Karaikal till tomorrow. Yemen confirms strikes against

0: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: മോഹൻ സിദ്ധാരയുടെ സംഗീതത്തിൽ ചിത്രപാഠ്യഗാനമാണിനി സാന്ത്വനം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതിയത്.

സന്തോഷ് വർമ്മയുടെ വരികൾ, ജെറി അമൽദേവിൻ്റെ സംഗീതം, യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയത് ചിത്രം ആക്ഷൻ ഹീറോ ബിജു.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5ാം തീയതി പൂയം നാളിൽ ദീപാരാധന, 6ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയില്ലത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
1: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രകാരൻ കേൾക്കാം. ബിജു തിരുമൽ എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത് ചിത്രം ചമ്പക്കുളം തച്ചൻ.

0: ഹരിതവാണിയിൽ ഇന്ന് പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പാളും അനർട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ PS ചന്ദ്രമോഹൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: 2026 April 1 മുതൽ ഇന്ത്യയിൽ എല്ലാ പെട്രോൾ പമ്പുകളിൽ നിന്നും കിട്ടുന്നത് E20 ഇന്ധനമാണ്. എന്താണ് E20? ഉത്തരം വളരെ ലളിതമാണ്. പെട്രോളിൽ 1/5 ഭാഗം, അതായത് 20% എത്തനോൾ എന്ന ആൽക്കഹോൾ കലർത്തിയിരിക്കുന്നു. അതായത് 80% പെട്രോളും 20% എത്തനോളും ചേർന്ന ഇന്ധനമാണ് കിട്ടുന്നത്. ഇത് വേണ്ടെങ്കിൽ 100 ഒക്ടേൻ പ്രീമിയം പെട്രോൾ മാത്രമാണ് എത്തനോൾ ഇല്ലാതെ കിട്ടുക. ഇതിന് വില കൂടുതലാണ്. എല്ലാ പമ്പുകളിലും

ലഭ്യവുമല്ല. E20 എല്ലാ പെട്രോൾ വാഹനങ്ങളിലും ഉപയോഗിക്കാമോ? ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെയാണ് മിക്കവരുടെയും സംശയം. ഭാരത സർക്കാരിൻ്റെ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായി 2003 5% എത്തനോൾ കലർത്തി E5 എന്ന പേരിൽ വിതരണം തുടങ്ങി. പിന്നീട് 10% കലർത്തി E10 ആയി. ഇപ്പോൾ രാജ്യമൊട്ടാകെ E20 ആണ് സ്റ്റാൻഡേർഡ് ആക്കിയിരിക്കുന്നത്. കരിമ്പ്, ചോളം, പിന്നെ മിച്ചം വരുന്ന ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ എത്തനോൾ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാം. എന്തിനാണ് എത്തനോൾ കലർത്തുന്നത്? പ്രസക്തമായ 3 കാരണങ്ങൾ ഇതിനു പിന്നിലുണ്ട്. 1, നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കാൻ, അങ്ങനെ കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാം. പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ല്, അതായത് PPAC കണക്ക് പ്രകാരം 40-ലേറെ രാജ്യങ്ങളിൽ നിന്നും നാം ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ ഇന്ധന എണ്ണ ആവശ്യത്തിൻ്റെ 85 മുതൽ 91% വരെയാണ്. 2, മലിനീകരണം കുറയ്ക്കാൻ. E20 ഒക്ടേൻ റേറ്റിംഗ് കൂടുതലാണ്. ഒക്ടേൻ നമ്പർ എന്നത് പെട്രോളിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഒരു സംഖ്യയാണ്. 3, നമ്മുടെ കർഷകരുടെ വരുമാനം കൂട്ടാൻ. ഇനി E20 നമ്മുടെ വാഹനത്തിന് അനുയോജ്യമാണോ എന്ന വസ്തുത പരിശോധിക്കാം. 2023 ഏപ്രിൽ 1 ശേഷം, അതായത് ഇന്ത്യയുടെ പുതിയ എമിഷൻ സ്റ്റാൻഡേർഡായ ഭാരത് സ്റ്റേജ് 6 BS-6 Phase 2 നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇറങ്ങിയ എല്ലാ കാറിനും മോട്ടോർ സൈക്കിളിനും E20 ധൈര്യമായി ഉപയോഗിക്കാം. അവ ഫാക്ടറിയിൽ തന്നെ എത്തനോളിനെ പ്രതിരോധിക്കുന്ന, വിശ്വസ്തതയാർന്ന കമ്പനികൾ നിർമ്മിക്കുന്ന ഫ്ലൂറോ കാർബൺ റബ്ബർ മെറ്റീരിയൽസ് കൊണ്ടുള്ള ഫ്യൂവൽ ഹോസുകളും സീലുകളും ഓറിങ്ങുകളും ഗാസ്കറ്റുകളും വച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പുണ്ടാക്കിയിട്ടുള്ള, അതായത് BS-3 BS-4 നിലവിലിരുന്ന കാലത്ത് പുറത്തു വന്ന വണ്ടികളാണെങ്കിൽ അവയുടെ ഇന്ധന അടപ്പിൽ E20 കോമ്പറ്റിബിൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓപ്പറേറ്റിംഗ് മാനുവൽ നോക്കുകയോ സംശയമുണ്ടെങ്കിൽ കമ്പനി ഷോറൂമിൽ വിളിച്ച് തിരക്കുകയോ ആവാം. എന്തൊക്കെയാണ് E20 ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ? മൈലേജ് കുറയുമെന്നൊരു പരാതിയുണ്ട്. ഇതിൽ അല്പം വാസ്തവമുണ്ട്. കാരണം ശുദ്ധമായ പെട്രോളിനേക്കാൾ എത്തനോളിൽ ഊർജ്ജ സാന്ദ്രത കുറവാണ്. എന്നാൽ ഈ മൈലേജ് കുറവ് സർക്കാർ കണക്ക് പ്രകാരം 3 മുതൽ 5% വരെ മാത്രമാണ്. ഓട്ടോമൊബൈൽ റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ARAI പഠനത്തിൽ ഇത് 1 മുതൽ 6% വരെയും. എഞ്ചിൻ കേടാവുമോ എന്ന ചിന്ത പലർക്കുമുണ്ട്. BS-6 അനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള പുതിയ വാഹനങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. പഴയ വണ്ടികളിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, എത്തനോൾ ഒരു ആൽക്കഹോളാണ്. അത് ഒരു നല്ല ക്ലീനർ കൂടിയാണ്. വർഷങ്ങളായി ഫ്യൂവൽ ടാങ്കിൽ അടിഞ്ഞുകൂടിയ തുരുമ്പും അഴുക്കും ഇത് ഇളക്കിക്കളയും. അത് ഫിൽറ്ററിലും ഇഞ്ചക്ടറിലും പോയി അടഞ്ഞ് ത്രോട്ടിൽ റെസ്പോൺസ് കുറയാനും സ്റ്റാർട്ടിങ്ങിന് ചെറിയ ബുദ്ധിമുട്ട് വരാനും ഇടയുണ്ട്. 2, എത്തനോളിന് ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ദിവസവും ഓടുന്ന വണ്ടിക്ക് ഇത് പ്രശ്നമല്ല. പക്ഷേ ദീർഘനാൾ വണ്ടി നിർത്തിയിട്ടാൽ വായുവിലെ ഈർപ്പം വലിച്ചെടുക്കുകയും പെട്രോളും വെള്ളവും വേർതിരിയുന്ന ഫേസ് സെപ്പറേഷൻ ഉണ്ടാവുകയും അത് തുരുമ്പിന് കാരണമാകാനും ഇടയുണ്ട്. പഴയ വണ്ടികളിലെ ചില റബ്ബർ പൈപ്പുകൾക്കും സീലുകൾക്കുമൊക്കെ കാലക്രമേണ കേടുവരാനും സാധ്യതയുണ്ട്. ARAI പരീക്ഷണങ്ങളിൽ തന്നെ ലോഹഭാഗങ്ങൾക്ക് കാര്യമായ തുരുമ്പില്ലെന്ന് കണ്ടെങ്കിലും പഴയതരം റബ്ബറിന് കേട് കൂടുതലാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിൽക്കുന്ന പ്രമുഖ കമ്പനിയുടെ കണക്ക് പറയുന്നത് 2025-26 വർഷം 2.84 കോടി വാഹനങ്ങൾ സർവീസ് ചെയ്തവയിൽ പകുതിയിലേറെ, അതായത് 1.5 കോടി വാഹനങ്ങളും E20 സർട്ടിഫൈ ചെയ്യാത്ത പഴയ വാഹനങ്ങളായിരുന്നു. എങ്കിലും അവയിൽ E20 ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ്. മൈലേജിൽ ലേശം കുറവ് സംഭവിച്ചാലും E20 ഉയർന്ന ഒക്ടെയ്ൻ റേറ്റിംഗ് നോക്കിംഗ് ഒഴിവാക്കാനും അതുവഴി എഞ്ചിൻ പ്രവർത്തനം സുഗമമാക്കാനും സഹായിക്കും. ഇത് എങ്ങനെയെന്ന് ലളിതമായി വിവരിക്കാം. പെട്രോൾ എഞ്ചിനുകളിൽ പെട്രോളും വായുവും ചേർന്ന മിശ്രിതം സിലിണ്ടറിനുള്ളിൽ വച്ച് സ്പാർക്ക് പ്ലഗ് തീപ്പൊരി കൊടുത്ത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. സിലിണ്ടറിനുള്ളിൽ മിശ്രിതത്തെ പിസ്റ്റൺ പരമാവധി അമർത്തിക്കഴിയുമ്പോഴാണ് തീപ്പൊരി കൊടുക്കേണ്ടതും മിശ്രിതം തീപിടിക്കേണ്ടതും. അന്നേരം ഉണ്ടാവുന്ന ഉയർന്ന മർദ്ദമാണ് പിസ്റ്റണെ താഴേക്ക് തള്ളുന്നത്. ഇങ്ങനെയാണെങ്കിൽ എഞ്ചിൻ്റെ മുഴുവൻ പവർ ലഭിക്കുകയുള്ളൂ. ഈ കത്തൽ സമയം തെറ്റുന്നതാണ് നോക്കിംഗ്.

0: സിലിണ്ടറിനുള്ളിൽ ചൂട് കൂടുമ്പോൾ സ്പാർക്ക് പ്ലഗ് തീ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ പെട്രോൾ തനിയെ കത്തിപ്പോയെന്ന് വരാം. അതിനെ തുടർന്ന് സ്പാർക്ക് പ്ലഗ് തീപ്പൊരി ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഒരു പൊട്ടിത്തെറിയും ഉണ്ടാവാം. അങ്ങനെ അടുത്തടുത്ത് രണ്ട് തീപ്പൊരി രണ്ട് പ്രഷർ വേവ് തമ്മിൽ ഇടിക്കും. ടക് ടക് ക്ലിങ് ക്ലിങ് എന്ന് ലോഹം തമ്മിൽ ഇടിക്കുന്ന പോലെ ഒരു ശബ്ദം എഞ്ചിനിൽ നിന്ന് കേൾക്കും. കയറ്റം കയറുമ്പോഴോ വണ്ടിക്ക് ലോഡ് കൂടുമ്പോഴോ ആക്സിലറേറ്റർ ചവിട്ടുമ്പോഴോ ഒക്കെ ഇതിനുള്ള സാധ്യത ഏറെയാണ്. ഇതാണ് നോക്കിംഗ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒന്ന്, ഒക്ടേൻ നമ്പർ കുറഞ്ഞ പെട്രോൾ പെട്ടെന്ന് തനിയെ കത്തും. രണ്ട്, കാർബൺ അടിഞ്ഞു കൂടിയാൽ സിലിണ്ടറിൽ കരി കൂടുകയും ചൂട് കൂടുകയും ചെയ്യും. മൂന്ന്, എഞ്ചിൻ അമിതമായി ചൂടായാൽ. വല്ലപ്പോഴുമാണിത് സംഭവിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സ്ഥിരമായി നോക്കിംഗ് വന്നാൽ പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ബെയറിംഗ് ഒക്കെ കാലക്രമേണ തേയ്മാനം വന്ന് എഞ്ചിൻ കേടാവും, മൈലേജും പവറും കുറയും. ഇവിടെയാണ് E20 ഒരു ഗുണം. എത്തനോളിന് ഒക്ടേൻ നമ്പർ കൂടുതലാണ്. സാധാരണ പെട്രോളിൻ്റെ ഒക്ടേൻ 91 മുതൽ 95 വരെ ആണെങ്കിൽ E20 95 മുകളിലാണ്. ഒക്ടേൻ കൂടുന്തോറും പെട്രോൾ താനെ കത്താനുള്ള സാധ്യത കുറയും, നോക്കിംഗ് പ്രതിരോധം കൂടും. ജൈവ ഇന്ധനമായ എത്തനോളിൻ്റെ ഏറ്റവും വലിയ വിജയകഥ ബ്രസീലിൻ്റേതാണ്. 1931 കഥ തുടങ്ങുന്നത്. കരിമ്പ് കർഷകരെ സഹായിക്കാൻ ബ്രസീൽ സർക്കാർ 5% എത്തനോൾ പെട്രോളിൽ ചേർക്കുന്നത് നിർബന്ധമാക്കി, അതായത് E5. ലക്ഷ്യം ഊർജമായിരുന്നില്ല, കരിമ്പിന് വില കിട്ടുക എന്നതായിരുന്നു. ഈ നിയമം പലതവണ മാറി. 5% നിന്നും 7.5% വരെ ആയി. 1973 ഒപെക് രാഷ്ട്രങ്ങൾ എണ്ണ വില ഒറ്റയടിക്ക് 4 ഇരട്ടിയോളം കൂട്ടി. അങ്ങനെ ആദ്യത്തെ ആഗോള എണ്ണ പ്രതിസന്ധി വന്നു. അക്കാലത്ത് ബ്രസീലിൻ്റെ ഇന്ധന എണ്ണ ഇറക്കുമതി 80% രാജ്യത്തിൻ്റെ വിദേശ നാണ്യം മുഴുവൻ എണ്ണയ്ക്ക് പോയി. അന്നേരമാണ് സർക്കാർ ബയോഫ്യൂവൽ പദ്ധതി വ്യാപകമാക്കുന്നതിനെ പറ്റി ചിന്തിച്ചത്. 1975 നവംബർ 14 പ്രസിഡന്റ് എർണസ്റ്റോ ഗെയ്സൽ ചരിത്രപ്രസിദ്ധമായ പ്രോ അൽക്കൂൾ പ്രഖ്യാപിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ബയോഫ്യൂവൽ പദ്ധതി. തുടർന്ന് സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, കരിമ്പ് കർഷകർക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ. രണ്ട്, പഞ്ചസാര മില്ലുകൾക്ക് എത്തനോൾ ഫാക്ടറിയായി മാറാൻ സബ്സിഡി. മൂന്ന്, പെട്രോബ്രാസ് എന്ന സർക്കാർ എണ്ണ കമ്പനിക്ക് എല്ലാ എത്തനോളും വാങ്ങി എല്ലാ പമ്പിലും എത്തിക്കാൻ നിർദ്ദേശം. നാല്, എത്തനോൾ കാറുകൾക്ക് നികുതി ഇളവ്. ഫലം അത്ഭുതകരമായിരുന്നു. 1975 60 കോടി ലിറ്റർ ആയിരുന്ന എത്തനോൾ ഉൽപ്പാദനം 1979-80 ആയപ്പോഴേക്കും 340 കോടി ലിറ്ററായി. 1978 100% എത്തനോളിൽ ഓടുന്ന ആദ്യത്തെ കാർ ഫിയറ്റ് 147 ഇറങ്ങി. 1984-86 കാലത്ത് ബ്രസീലിലെ സ്റ്റാൻഡേർഡ് ബ്ലെൻഡ് E20 ആയിരുന്നു, അതായത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ പോലെ. 1980 മധ്യത്തിൽ ബ്രസീൽ വിറ്റ പുതിയ കാറുകളിൽ 75% ശുദ്ധ എത്തനോൾ കാറുകളായിരുന്നു. പക്ഷേ പിന്നീട് പദ്ധതി തകർന്നു. 1986 ശേഷം എണ്ണ വില കുത്തനെ കുറഞ്ഞു, പഞ്ചസാര വില കൂടി, മില്ലുകൾ പഞ്ചസാര ഉണ്ടാക്കാൻ തുടങ്ങി, എത്തനോൾ കിട്ടാതെയായി. 1989-90 രാജ്യത്ത് എത്തനോൾ ക്ഷാമം വന്നു, പമ്പുകളിൽ ക്യൂ ആയി, ആളുകൾക്ക് എത്തനോൾ കാറുകളിൽ വിശ്വാസം പോയി. 1990 പ്രോ അൽക്കോൾ പദ്ധതി ഔദ്യോഗികമായി അവസാനിച്ചു. ഈ തകർച്ചയിൽ നിന്നാണ് ബ്രസീൽ ഏറ്റവും വലിയ പാഠം പഠിച്ചത്. ഒരു ഇന്ധനത്തെ മാത്രം ആശ്രയിച്ചാൽ പറ്റില്ല, ഉപഭോക്താവിന് ചോയ്സ് വേണം. 2003 മാർച്ചിൽ ഫോക്സ് വാഗൻ ഗോൾഡ് 1.6 Flex എന്ന കാർ ഇറക്കി. അതായിരുന്നു രംഗം മാറ്റിമറിച്ചത്. ഒരു കാറിൽ ഒരു ടാങ്കും ഒരു എഞ്ചിനും മാത്രം. അതിൽ E20, E27, E30 എന്നിവയിൽ ഏതും ഒഴിക്കാം, അല്ലെങ്കിൽ E100 എന്ന ശുദ്ധ ഹൈഡ്രസ് എത്തനോൾ തന്നെ അടിക്കാം, അതല്ലെങ്കിൽ രണ്ടും കൂടി ഏതനുപാതത്തിലും കലർത്തി ഒഴിക്കാം. എത്തനോൾ എത്രയുണ്ടെന്ന് കാറിലെ സെൻസർ മനസ്സിലാക്കി താനെ എഞ്ചിൻ ട്യൂൺ ചെയ്ത് ഓടിക്കൊള്ളും. ഇതോടെ ഉപഭോക്താക്കൾക്ക് സ്വാതന്ത്ര്യമായി. പമ്പുകളിൽ രണ്ട് വില ബോർഡുണ്ട്, ഒന്ന് E30 മറ്റേത് E100. തുടർന്ന് എത്തനോൾ കാറുകളുടെ വിൽപ്പന കുതിച്ചുയർന്നു. ഇപ്പോൾ ബ്രസീലിലെ സാധാരണ പെട്രോൾ 70% പെട്രോളും 30% എത്തനോളും ആണ്. നിയമം അനുസരിച്ച് സർക്കാരിന് ഈ 35 വരെ പോകാം. ബ്രസീലിലെ 40,000-ത്തിലധികം പമ്പുകളിലും എത്തനോൾ ലഭ്യമാണ്. 1970 മുതലുള്ള അടിസ്ഥാന സൗകര്യമാണിത്. ബ്രസീൽ ഇത് എങ്ങനെ നടപ്പാക്കിയെന്നത് പഠിക്കേണ്ടുന്ന കാര്യമാണ്. E20 നിന്ന് E27 അത് കഴിഞ്ഞ് E27 നിന്ന് E30 പോകും മുമ്പ് ബ്രസീൽ സർക്കാർ അവരുടെ പെട്രോബ്രാസ് കമ്പനി, വാഹന നിർമ്മാണ കമ്പനികൾ, മോട്ടോർ സൈക്കിൾ അസോസിയേഷൻ തുടങ്ങി ഈ രംഗത്തുള്ള എല്ലാവരും ചേർന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ടെസ്റ്റ് നടത്തി. എഞ്ചിൻ കേടാവുമോ, മൈലേജ് എത്ര കുറയും, മെറ്റൽ തുരുമ്പ്, റബ്ബർ വീക്കം, എമിഷൻ എന്നിവയുടെ എല്ലാ റിപ്പോർട്ട് പരസ്യമായി പ്രസിദ്ധീകരിച്ചു. ആളുകൾക്ക് വിശ്വാസം വന്നു. ഇന്ത്യയിൽ ആ ടെസ്റ്റുകൾ നടന്നുവെന്ന് പറയുന്നു. പക്ഷേ വിശദമായി ഇനം തിരിച്ചുള്ള റിപ്പോർട്ടുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല എന്നതാണ് വിമർശനം. ബ്രസീൽ ഒരു നൂറ്റാണ്ടെടുത്തു ഇവിടം വരെ എത്താൻ. ഇന്ത്യ അത് ഏതാനും വർഷങ്ങൾ കൊണ്ട് നടപ്പാക്കി. ഉയരുന്ന ഇന്ധന എണ്ണ വിലയും 85-90% ഇറക്കുമതിയെ ആശ്രയിക്കുന്നതും പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എണ്ണ എത്തിക്കാനുള്ള പ്രശ്നങ്ങളുമൊക്കെ കണക്കാക്കുമ്പോൾ ആ നീക്കം സ്വാഗതാർഹം തന്നെയാണ്. എന്നാൽ അതോടൊപ്പം പരമപ്രധാനമാണ് ഉപഭോക്താക്കൾക്ക് വിശ്വാസമുണ്ടാക്കുക എന്നത്. വാഹന ഉടമകൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. BS6 പ്രകാരം പുറത്തു വന്നിട്ടുള്ള വാഹനങ്ങൾക്ക് പ്രശ്നമില്ല. പഴയ വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ടവ ഇതാണ്: 1. വണ്ടിയുടെ സർവീസ് കൃത്യമായി ചെയ്യുക. 2. കഴിവതും വണ്ടി ദീർഘനാൾ നിർത്തിയിടാതിരിക്കുക. ഇനി അഥവാ 1 മാസമെങ്കിലും അങ്ങനെ വേണ്ടി വന്നാൽ പ്രീമിയം പെട്രോൾ അടിച്ച ശേഷം ഇടുക. കാരണം പ്രീമിയം പെട്രോളിന് ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉണ്ട്. കൂടാതെ കരിയും മറ്റു മാലിന്യങ്ങളും പറ്റിപ്പിടിക്കുന്നത് തടയാനുള്ള പെട്രോൾ ഡിറ്റർജന്റ് അഡിറ്റീവ്സ് അതിൽ ചേർത്തിട്ടുമുണ്ട്. 3. നല്ല പമ്പിൽ നിന്ന് മാത്രം പെട്രോൾ അടിക്കുക. 4. ഫ്യൂവൽ ഇഞ്ചക്ടർ ക്ലീനാക്കി വയ്ക്കാൻ പോളി ഈഥർ ആമീൻ, PEA അധിഷ്ഠിത പെട്രോൾ അഡിറ്റീവ് പോലുള്ളവ പരിചയസമ്പന്നനായ മെക്കാനിക്കിൻ്റെയോ വണ്ടികളുടെ സർവീസ് എഞ്ചിനീയറുടെയോ ഉപദേശപ്രകാരം ചേർക്കാവുന്നതാണ്. അഴുക്ക് കാരണം നഷ്ടപ്പെട്ടേക്കാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാനും സ്മൂത്ത്നെസ് തിരിച്ചു കിട്ടാനും ഇത് സഹായിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ ഇന്ധന സംവിധാനത്തിനുള്ള ഒരു ഡിറ്റർജന്റ് അഥവാ സോപ്പ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ബ്രസീലിന്റെ വിജയഗാഥയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം: E20 എന്നത് എഞ്ചിനെ കൊല്ലുന്ന വിഷമൊന്നുമല്ല. ഗുണമേന്മയുള്ള മെറ്റീരിയൽ, കൃത്യതയാർന്ന ടെസ്റ്റിംഗ്, ശരിയായ നയം, ശരിയായ പരിപാലനം എന്നിവ ഉണ്ടെങ്കിൽ E30 പോലും ധൈര്യമായി ഉപയോഗിക്കാം. E20 എന്നത് ഒരു പരിണാമമാണ്. പുതിയ വണ്ടികൾക്ക് സുരക്ഷിതം, പഴയ വണ്ടികൾക്ക് അല്പം ശ്രദ്ധ മതി. E20യുടെ ഉപയോഗം പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് ഉണ്ടാക്കുകയില്ല. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അപ്പാടെ വിശ്വസിക്കാതിരിക്കുക. ചുരുക്കത്തിൽ, പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല, ജാഗ്രത മതിയാവും.
1: പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പാളും അനർട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ PS ചന്ദ്രമോഹൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഹരിതവാണി സമാപിക്കുന്നു.
2: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
3: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
2: CKYC എന്ന് വെച്ചാ?
3: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14-ഡിജിറ്റിന്റെ ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
2: RBI പറയുന്നു,
3: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
4: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതി ജോൺസൺ സംഗീതം നൽകി ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

കൈതപ്രത്തിന്റെ വരികൾ ജെറി അമൽദേവിന്റെ സംഗീതം. യേശുദാസ്, സതീഷ് ബാബു, സുനന്ദ എന്നിവർ ചേർന്ന് പാടിയ ഗാനം ചിത്രം എന്നും കണ്ണേട്ടന്റെ.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം. എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലേഖ ആർ നായരും പാടിയത്.

ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി എഴുതിയത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 18, ശകവർഷം 1948 അശ്വിനം 12, 2026 ഒക്ടോബർ മാസം 4 ഞായറാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ ഗാനത്തോടെ തുടക്കം. ഈ ഗാനം പാടിയത് യേശുദാസ്, കൈതപ്രദൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണമിട്ടത്.

0: താങ്കളുടെ ചായ
1: ഇ എം ഐ വാടക എങ്ങനെ മാനേജ് ചെയ്യും?
0: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
1: എങ്ങനെ?
0: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
1: ഇത്ര എളുപ്പമോ?
0: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
1: എന്റെ പൊന്നോ വേണ്ട.
0: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഇനി ദേവദൂതൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. MG ശ്രീകുമാറും സുജാതയും പാടിയത്. കൈതപ്രതിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ടതാണ് ഈ ഗാനം.

അടുത്ത ഗാനവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചന നിർവഹിച്ചതാണ്. എം ജി ശ്രീകുമാറും മാനുവയും സുജാതയും പാടിയ ഗാനം ചിത്രം തെങ്കാശിപ്പട്ടണം. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സുരേഷ് പീറ്റേഴ്സ്.

ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഇസൈ തെൻട്രൽ ഇന്ന് 5 മണിക്ക് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയായി കേൾക്കാം. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 04865200226. ഇഷ്ടഗാനങ്ങൾക്കായി ഇസൈ തെൻട്രലിലേക്ക് വിളിക്കുക. ഇന്ന് 5 മണി മുതൽ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04865200226. ഇനി ചിത്രപാടി ഒരു ഗാനം കേൾക്കാം. ചിത്രം ശ്രദ്ധ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഭരദ്വാജ് ഇണമിട്ടത്.

0: മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗിരീഷ് പുതഞ്ഞേരി എഴുതിയത്, ഈണമിട്ടത് ഔസേപ്പച്ചൻ. ഈ ഗാനത്തോടെ മലയാള ചലച്ചിത്ര ഗാന പരിപാടി പൂർണ്ണമാവുന്നു.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഇസൈ തെൻട്രൽ തത്സമയ ഫോണിൻ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 04865200226. ഇപ്പോൾ മുതൽ വിളിക്കുക. ഇഷ്ടഗാനങ്ങളും സന്ദേശങ്ങളും കാത്തിരിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ MB ബിജു, സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം രേണുക, സാങ്കേതിക സഹായം ശോഭ. ഈ പരിപാടിയിൽ നമ്മുടെ ആദ്യത്തെ ശ്രോതാവ് ലൈനിലെത്തിയിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇസൈ തെൻട്രലിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നിലമ്പൂരിൽ നിന്ന് സ്മിതയാണ്.
0: നിലമ്പൂരിൽ നിന്നാണ്, വളരെ വടക്കേ അറ്റത്തു നിന്നാണ് തുടക്കം അല്ലേ? എന്ത് ചെയ്യുന്നു സ്മിത?
1: ഞാന് FBI വർക്ക് ചെയ്യാണ്.
0: FBI അല്ലേ?
1: സ്റ്റേറ്റ് ബാങ്ക് SBI
0: അല്ലേ? ഞാൻ FBI എന്നാ കേട്ടത്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സ്ഥലം എവിടെയാണ്?
1: ഇവിടെ അടുത്ത് പൂക്കോട്ടുംപാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: അവിടെ തന്നെയാണ്? നാട്ടിൽ തന്നെയാണ് അല്ലേ?
1: നാട്ടിൽ തന്നെ. നിലമ്പൂർ ആയിരുന്നു, ഇപ്പൊ ജനുവരി മാസം തൊട്ട് അങ്ങോട്ട് മാറി.
0: ശരി ശരി ശരി ശരി. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഭർത്താവ്, രണ്ട് മക്കള്.
0: മക്കളുടെ പേരൊക്കെ പറയൂ.
1: മക്കള് അഖിൽ രാജ്, ഇതുപോലെ FBI ചെറിയൊരു ജോലി.
0: മകനും അവിടെ തന്നെ ജോലിയിലുണ്ട് അല്ലേ?
1: വേറെ ബ്രാഞ്ചില്.
0: ശരി ശരി.
1: പിന്നെ മോള് PG പഠിക്കുകയാണ്, തൃശ്ശിയിലാണ്, തിരുച്ചിറപ്പള്ളി, തമിഴ്നാട്ടില്. പിന്നെ ഹസ്ബൻഡിന് ലോട്ടറിന്റെ ഷോപ്പാണ്.
0: ലോട്ടറി ഷോപ്പാണ്? അവിടെ തന്നെയാണോ? നിലമ്പൂർ തന്നെയാണോ?
1: മോള് മാത്രമേ ഉള്ളൂ ജോലി പഠിക്കുന്നത്.
0: ശരി ശരി. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു?
1: സുഖമായിട്ടിരിക്കുന്നു
0: സാർ. ഇന്നത്തെ ഇഷ്ടഗാനം ഏതാണ്?
1: ഇന്നത്തെ ഇഷ്ടഗാനം നമ്മളെ മന്നൻ എന്ന സിനിമയിലെ പാട്ട് കേക്കുമ്പോ തന്നെ നമുക്ക് എന്താന്നറിയില്ല,
0: അമ്മയെ കുറിച്ചൊരു തോന്നല്ലേ?
1: അതെ,
0: എല്ലാവർക്കും അങ്ങനെയാണ് ആ പാട്ട് കേൾക്കുമ്പോ.
1: അതെ, കണ്ണ് നിറയും നമുക്ക് അറിയാതെ തന്നെ.
0: അമ്മ എന്ന വികാരം അങ്ങനെ തന്നെയാണല്ലോ എല്ലാവർക്കും.
1: അമ്മയെ കുറിച്ച് പ്രത്യേക ഒരു ഇഷ്ടാണ്. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ റേഡിയോയിൽ ഇത് കേൾക്കുകയാണെങ്കിൽ ഉറക്കെ വെക്കും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു മസ്റ്റാണ്.
0: ആ പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ?
1: പാടാനോ അറിയൊന്നുമില്ല.
0: പാടി നോക്കൂ, നമ്മുടെ ശ്രോതാക്കളുടെ കൂടി കേൾക്കട്ടെ.

0: വളരെ അർത്ഥമുള്ള പാട്ടാണ് അല്ലേ, നന്നായി പാടി കേട്ടോ.
1: ഇന്നലെക്ക് ആ പാട്ടിനോട് ഒരുപാട് ഇഷ്ടമാണ്.
0: അതെ, നല്ല നന്നായി പാടുകയും ചെയ്തു. പാടാൻ മടി കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: പാട്ട് നമ്മള് ഹൃദയരാഗം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും.
0: ഹൃദയരാഗങ്ങളല്ല, ഇസൈ തണ്ടറൽ പരിപാടി മാറിപ്പോയി. ഹൃദയരാഗം മലയാളം പരിപാടി, പാട്ടുകളുടെ പരിപാടിയാണ് ഇത്. നമ്മുടെ തമിഴ് പാട്ടുകളുടെ പരിപാടി ഇസൈ തണ്ടറൽ.
1: ഇസൈ തണ്ടറൽ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ആയിട്ട് നമ്മള് സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. തിരിച്ചു കിട്ടിയാലും സംസാരിക്കാൻ പറ്റിയതിൽ ഒരു
0: തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷം. പുതിയൊരു ശ്രോതാവ് ലൈനിലെത്തി നമ്മളോട് സംസാരിക്കുമ്പോൾ അത് നമുക്കും സന്തോഷമുള്ള കാര്യമാണ്. ഇത് കൂട്ടുകാരോട് കേൾക്കാനും പറയണം, അതുപോലെ തന്നെ നമ്മുടെ പരിപാടികളെ പിന്തുടരണം, ഒപ്പം തന്നെ സുഹൃത്തുക്കളോടൊക്കെ പറയണം ഈ പരിപാടിയിൽ പങ്കെടുക്കാനും സന്ദേശം അയക്കാനും വിളിക്കാനും ഒക്കെ കേട്ടോ. ഞങ്ങൾ മറ്റു പരിപാടികൾ കൂടി നമുക്ക് വാട്സപ്പ് ഇതെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. വേവ്സ് ആപ്പിലൂടെ നമുക്ക് നമ്മുടെ പരിപാടികൾ എവിടെ ഇരുന്നും കേൾക്കാം, ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഇരുന്ന് കേൾക്കാൻ പറ്റും. ഇപ്പൊ വേവ്സ് എന്നൊരു ആപ്പാണ്, പുതിയൊരു ആപ്പാണ്. അപ്പൊ അതിലേക്ക് മാറിയിട്ടുണ്ട്. അത് പ്രസാർ ഭാരതിയിലെ എല്ലാ പ്രോഗ്രാമുകളും കിട്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, അതിൽ കിട്ടും. അപ്പോൾ ലോകത്ത് എവിടെ നിന്നും കേൾക്കാൻ പറ്റും, ഓൺലൈനിൽ ലഭ്യമാണ്. അപ്പൊ ഞങ്ങളോടൊപ്പം തുടരുക, സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുക. വിളിച്ചതിൽ വളരെ സന്തോഷം. പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: ഇസൈ തെൻട്രൽ തത്സമയ ഫോണിൻ തമിഴ് ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04-65-200-226. തമിഴ് ചലച്ചിത്രഗാന പരിപാടി ആയതുകൊണ്ട് തന്നെ തമിഴ് ശ്രോതാക്കളെ കൂടി നമ്മൾ ഈ പരിപാടിയിൽ ഹാർദമായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വന്ന കോളൊക്കെ വന്ന ആദ്യത്തെ കോള് നമ്മുടെ മലയാളിയായ ഒരു ശ്രോതാവിൻ്റെതായിരുന്നു. തീർച്ചയായും ഈ മേഖലയിലെ തമിഴ് ശ്രോതാക്കളെ കൂടി ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04-865-200-226. അടുത്ത ശ്രോതാവ് ലൈനിലെത്തിയിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ,
1: ഹലോ,
0: ഇസൈ തെൻട്രലിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഗുഡ് ഈവനിങ് സർ, ഞാൻ സൽമ ജമാലുദ്ദീൻ.
0: സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം അല്ലേ?
1: അതെ,
0: എറണാകുളം. ഇസൈ തെൻട്രലിലൊക്കെ മുൻപ് സന്ദേശങ്ങൾ അയച്ചിരുന്ന ശ്രോതാവാണ് അല്ലേ?
1: അതെ അതെ അതെ അതെ, ഞാൻ ഒരിക്കൽ വിളിച്ചിട്ടുണ്ട് കാതോട് കാതോരത്തിൽ, അന്ന് ബിനു മാമായിരുന്നു.
0: ഓ, കുറെ കാലങ്ങൾക്ക് മുമ്പല്ലേ?
1: കുറെ
0: കാലങ്ങൾക്ക് മുമ്പ്. നമ്മുടെ ലൈവ് പിന്നീട് ഇപ്പോഴാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇസൈ തെൻട്രലും ഹൃദയരാഗങ്ങളുമാണ് ഇപ്പൊ നമ്മള് ലിസണേഴ്സ് റിക്വസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യുന്നത്, ശ്രോതാക്കളെ കൂടി പങ്കെടുപ്പിക്കുന്നത്. അതിൽ സമീപകാലത്താണ് നമ്മളത് ലൈവ് കൂടിയാക്കിയത്. മുൻപ് വാട്സപ്പ് സന്ദേശം മാത്രമായിരുന്നു,

0: അതെ അതെ
1: ഇപ്പോൾ വാട്സപ്പ് സന്ദേശങ്ങൾ ചില ദിവസങ്ങളിലുണ്ട്, അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ മുൻകൂട്ടി അറിയിച്ച് ലൈവായി തന്നെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രോതാക്കളെ കൂടി ഇതിൽ അവരുടെ ശബ്ദം കൂടി വരട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വിളിച്ചതിൽ വളരെ സന്തോഷം. ഇന്നത്തെ ഇഷ്ടഗാനം പറയാമോ?
0: എനിക്ക് മറുപടിയും സിനിമയിലെ നലം വാഴ എന്നാലും എൻ വാഴ്ത്തുക്കൾ എന്ന് പറഞ്ഞ പാട്ട്.
1: നല്ല മനോഹരമായ പാട്ടാണ്, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ പാട്ടാണ് അല്ലേ? വാലി എഴുതി ഇളയരാജ ഈണമിട്ട ഗാനമാണ്. അത് ആർക്ക് വേണ്ടിയ പാട്ട്?
0: അത് എന്റെ ഫ്രണ്ട് ബിന്ദു ദിലീപ് കൊടകര, ഇമ്മച്ചിടക്കുന്ന ഇടക്ക് അതിന്റെ മകന്റെ പിറന്നാളാണെന്ന്. അപ്പൊ ദീപക് എന്നാണ് പേര്. അപ്പൊ ദീപക്കിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
1: ദീപക്കിന് നമുക്കൊരു പിറന്നാൾ ആശംസകൾ നേരണ്ടേ? ഈ ഗാനത്തിലൂടെ നമ്മൾ സ്പൈസ് എഫ് എമ്മിൻ്റെയും ഇസൈ തെണ്ടലിൻ്റെയും അതുപോലെ തന്നെ സൽമാ ജമാലുദ്ദീൻ ഞങ്ങളുടെ എല്ലാവരുടെയും പിറന്നാൾ ആശംസകൾ ദീപക്കിന് വേണ്ടി നേരുകയാണ്. എത്രാമത്തെ പിറന്നാളാ?
0: അതെനിക്കറിഞ്ഞൂടാ.
1: ഏതൊക്കെയായാലും ഇതൊരു സമ്മാനമായിട്ട് അല്ലെ, സൽമയുടെ സമ്മാനമായി കൂട്ടുകാരിയുടെ മകന് ഈ ഗാനം നമുക്ക് കൊടുക്കാം അല്ലേ?
0: ആള് പൂനെയിലെ എഞ്ചിനീയർ ആണ്, ഇവിടെ ഇല്ല.
1: ആള് കേൾക്കോ ഈ പരിപാടി?
0: റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
1: റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, അല്ലെങ്കിലും കേൾക്കാം കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു വേവ്സ് ആപ്പിലൂടെ കേൾക്കാൻ പറ്റും എവിടെ ഇരുന്നാലും. അതുകൂടി പറയാം അദ്ദേഹത്തോട്, അതുകൂടി പറയാം ഇങ്ങനെ കൂടി ഉണ്ട് ഒരു ഓപ്ഷൻ.
0: അറിയിപ്പ് എല്ലാവർക്കും അറിയാലോ, വേവ്സ് ആപ്പ് വഴി
1: കേൾക്കാം,
0: എല്ലാ നിലയങ്ങളിൽ നിന്നും പറയുന്നുണ്ടല്ലോ വേവ്സ് ആപ്പിനെ പറ്റി. അപ്പോ എല്ലാവർക്കും ഒരുമാതിരി റേഡിയോ കേൾക്കുന്നവർക്കൊക്കെ അറിയാം ഈ ആപ്പിനെ പറ്റി.
1: ശരി ശരി, സന്തോഷം. മറ്റു വിശേഷങ്ങൾ പറയൂ, ആരൊക്കെയുണ്ട് വീട്ടില്?
0: വീട്ടിലെ ഹസ്ബൻഡ് വാലിദീൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണു, മോള് ഇസ എഞ്ചിനീയറിംഗിന് പഠിക്കണു, പിന്നെ മോൻ ടെൻത്തില്.
1: മോൻ ടെൻത്തില്. അപ്പോ സുഖമായി പോകുന്നു?
0: അതെ, സന്തോഷം പോയിട്ട് പോകുന്നു.
1: ശരി ശരി, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
0: പാട്ട് കേൾക്കാം. താങ്ക് യു സർ,
1: വിളിച്ചതിൽ വളരെ സന്തോഷം. ഈ ഞാൻ മുമ്പ് പറഞ്ഞാലും കഴിഞ്ഞ ശ്രോതാവിനോട് പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാരോടൊക്കെ പറയുക ഈ പരിപാടിയുണ്ട്, നമ്മുടെ നിലയമുണ്ട് എന്നുള്ള നിലയിലേക്ക് പറയുക. അവരെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കാനുള്ളൊരു മെസ്സേജ് അയച്ചും ലൈവിൽ വിളിച്ചും ഒക്കെ സംസാരിക്കാനുള്ള അവസരമുണ്ട്. വളരെ സന്തോഷം. മറ്റ് പ്രോഗ്രാമുകളും ഉണ്ട് കേട്ടോ, നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകളുടെ എല്ലാത്തിൻ്റെയും നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റർ തയ്യാറാക്കി ഇടുന്നുണ്ട് ഇപ്പോൾ.
0: അതെ അതെ, കേൾക്കുന്നുണ്ട്.
1: ആ അപ്പൊ അതുകൂടി കേൾക്കുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. നമ്മുടെ കാതോട് കാതരം ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. ബിന്ദു ദിലീപിനോടും അന്വേഷണം പറയുക, അപ്പം തന്നെ ഈ പാട്ട് കേൾക്കാൻ മകന് പിറന്നാളാശംസകളുടെ കാര്യമൊക്കെ പറയുക. നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു സർ.
1: താങ്ക് യു.

0: ഇസൈ തൻ്റൽ തത്സമയ ഫോണിൻ തമിഴ് ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ശ്രോതാവ് ലൈനിലെത്തിയിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ,
1: ഹലോ,
0: ഇസൈ തൻ്റലിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: എൻ്റെ പേര് റിൻസൺ, ചാലക്കുടി.
0: റിൻസൺ ചാലക്കുടി, ഓക്കെ. എന്ത് ചെയ്യുന്നു റിൻസൺ?
1: ഞാൻ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്നു.
0: ഗവൺമെന്റ് സർവീസിലാണ്. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അല്ലേ?
1: പണ്ട് കോവിഡിന്റെ സമയത്താണ് തോന്നുന്നു.
0: കോവിഡിന്റെ സമയത്താണ്, അതെ അതെ, ഓർക്കുന്നു.
1: ആ സമയത്ത് ഞാൻ
0: ചാലക്കുടിയിൽ അവിടെ പാട്ട് പാടാൻ പോകുന്ന കാര്യമൊക്കെ പറയുമായിരുന്നു അല്ലേ? പാട്ടുകൂട്ടം
1: ആ ഉണ്ട്, ഇന്നുണ്ട്. അത് നമുക്ക് ശനി ഞായറാണ്. അത് കലാപമണി പാർക്കില്, പാർക്കിന്റെ ഉള്ളില് പാട്ടുപുര. പാട്ടുപുര അന്ന് ഞാൻ അത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിളിച്ചിരുന്നത്. കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. അന്ന് റെക്കോർഡിംഗ് തോന്നണം, ലൈവ് റെക്കോർഡിംഗ് തോന്നണം. നേരിട്ടാണോ? ഒമ്പത് മണി ആ സമയത്ത് അങ്ങോട്ട് വിളിച്ചാണ്. എട്ട് മണി ഒമ്പത്
0: മണി
1: എനിക്ക് കേൾക്കേണ്ടത് രാജ കയ്യ വെച്ചെന്ന ഫിലിമിലെ ദാസേട്ടൻ ചിത്രം പാടിയ

0: ഗാനം.
1: ഓക്കെ, ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ പ്രത്യേകിച്ച്?
0: ഇത് റാണി വർഗീസ്, പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ, കുഞ്ഞപ്പ പന്താവൂര്, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദേവികുളം നിലയത്തിലെ എല്ലാ അവതാരകർക്കും, പ്രിയപ്പെട്ട
1: ശ്രോതാക്കൾക്കും പാട്ട് കേട്ടാലോ.
0: ഓക്കെ, താങ്ക് യു.
1: പരിപാടി ലൈവിൽ വന്നാൽ വളരെ സന്തോഷം, വിളിച്ചാലും വളരെ സന്തോഷം. കൂട്ടുകാരോടൊക്കെ പറയുക ഈ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ കേട്ടോ.
0: താങ്ക് യു.
1: നമുക്ക് പാട്ട് കേൾക്കാം.

0: ഇസൈ തെൻട്രൽ തത്സമയ ഫോൺ ഇൻ തമിഴ് ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ,
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം നമസ്കാരം. ഇതാണ് ആരാണ്?
1: ഞാൻ രാജസ്ഥാൻ പച്ചാളം.
0: രാജേഷ് പച്ചാളം. കഴിഞ്ഞ പരിപാടിയിൽ നമ്മൾ വിളിച്ചിരുന്നു അല്ലേ? അതെ അതെ അതെ, ആദ്യത്തെ ദിവസത്തെ ഇസൈ തെൻട്രലിലും വിളിച്ചിരുന്നു. ഓക്കെ, നമ്മൾ ശ്രോതാക്കളോട് ഒരു റിക്വസ്റ്റ് വെച്ചിരുന്നു, തൊട്ടടുത്ത പരിപാടികളിൽ പങ്കെടുത്തവരൊന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു. സാരമില്ല, ഏതെങ്കിലും രാജേഷ് ലൈനിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് സംസാരിക്കാം. ഇന്ന് ഏതാ ഇഷ്ടഗാനം?
1: ഇന്ന് എനിക്ക് പയണങ്ങൾ മുടിവില്ലേ മൂവിയിലെ സോലയോരം സോലെ കൊണ്ട് പാട്ട്.
0: ആർക്കു വേണ്ടിയാ പാട്ട്?
1: ഈ പാട്ട് നമ്മുടെ

0: വെച്ചാല് ഞങ്ങളുടെ ഒരു സുഹൃത്താണ് പുള്ളി, പുള്ളിക്കാരാണ് തമിഴ് പാട്ട് ഞാൻ പരിചയപ്പെടുത്തിയത് ആ 80s.
1: ആരാണ്
0: ആ കൂട്ടത്തിൽ ഉബേന്ന പിള്ളേര്?
1: എവിടെയുള്ള ആളാണ്?
0: ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആളാ.
1: ശരി ശരി ശരി.
0: പുള്ളി കൂടെ താമസിക്കുന്നില്ല, പുള്ളി കൂടെ ദൂരെ എവിടെയോ താമസിക്കുന്നത്. അപ്പൊ ഏത് ഇളയരാജ പാട്ട് വന്നാലും ആദ്യം കൊണ്ട് ഞങ്ങൾ പാടി കേട്ടിരിക്കുന്നത്
1: പുള്ളിക്കാരൻ. ഓർമ്മ നിൽക്കുന്നു. ഏത് കാലത്തായിരുന്നു അത്?
0: എൺപതുകളിലേക്ക്
1: പോയി പാട്ട് ഓർത്തു, സുഹൃത്തിനെ ഓർത്തു, ആ പാട്ട് കേട്ട അവസരങ്ങളൊക്കെ ഓർത്തു അല്ലേ?
0: അപ്പൊ
1: ഒരു പാട്ട് കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ഓർക്കുന്നു
0: നോക്കിയല്ലേ?
1: സിനിമ ഓർക്കും, നമ്മളെ അവസരങ്ങൾ ഓർക്കും, അതുപോലെ സുഹൃത്തുക്കളെ ഓർക്കും, മനസ്സുകൊണ്ടൊരു വടക്കയാത്ര നടത്തും. അതിലെല്ലാം അതൊക്കെ പാട്ട് കേട്ടാലോ. എസ് പി ബാലസുബ്രഹ്മണ്യൻ, എസ് ജാനകിയും പാടിയ പാട്ടാണ് വൈരമുത്തുവിന്റെ വരികള്, ഇളയരാജയുടെ ഈണം. വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ.

0: ഈ സി തെൻ്ററിലെ അടുത്ത ശ്രോതാവ് ലൈനിലെത്തിയിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാം.
1: ഹലോ.
0: ഹലോ, ഈ സി തെൻ്ററിലേക്ക് സ്വാഗതം.
1: ആ, ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് നിഷാദാണ്.
0: ഒറ്റപ്പാലത്ത് നിന്ന് നിഷാദ്, ആദ്യമായിട്ടാണോ ഈ പരിപാടിയിൽ വിളിക്കുന്നത്?
1: ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ വിളിക്കുന്നത്.
0: സ്വാഗതം ഈ പരിപാടിയിലേക്ക്. നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: പരിപാടികൾ കേൾക്കാറുണ്ട്. ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്, അതിൽ പാട്ട്
0: കേൾക്കാറുണ്ട്.
1: അപ്പൊ ഈ പരിപാടി പുതിയതായിട്ട് തുടങ്ങുന്നു, കേട്ടപ്പോ ഞാൻ ഒന്ന് ട്രൈ
0: ചെയ്തു.
1: പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: അതെ അതെ, നമ്മളിപ്പോ ഒരു ഓട്ടപ്രദർശനം നിലമ്പൂർ തുടങ്ങി എറണാകുളം പോയി തൃശ്ശൂർ വന്ന് വീണ്ടും പാലക്കാട് എത്തിയിരിക്കുന്നു.
1: നമ്മുടെ
0: ശ്രോതാക്കൾ അങ്ങനെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഷാദ് എന്ത് ചെയ്യുന്നു?
1: ഞാനിവിടെ ഒരു കട നടത്തണേ. കട
0: ഈ
1: കാർപ്പറ്റിന്റെ ബെഡിന്റെ ഒക്കെ
0: കടയുണ്ടോ? ഐറ്റംസ് ഒക്കെ
1: ആ കുഴപ്പമില്ല, അങ്ങനെ പോണു.
0: പഴയ സ്വന്തം കടയാണോ അതോ?
1: ആ, നമ്മള് സ്വന്തം കടയാണ്.
0: മറ്റ് ജീവനക്കാരൊക്കെ ഉണ്ടോ അതോ തന്നെയാണോ?
1: ഇല്ല, ഒരാള് ഞാൻ തന്നെ ഉള്ളൂ. സാധനങ്ങളൊക്കെ ഞാൻ തന്നെ തയ്ക്കും നടക്കും ഉണ്ടാക്കി
0: തയ്യാറാക്കി വിൽക്കുകയാണല്ലേ?
1: തയ്യാറാക്കും, അത് തന്നെ. പിന്നെ അതുകൂടെ എത്തിച്ചു തരും പലരും. അപ്പൊ
0: അങ്ങനെ
1: വീട്ടില് ഭാര്യ, മൂന്ന് മക്കള്, ഒരാളെ കല്യാണം കഴിഞ്ഞു, പിന്നെ ഒരാള് ബി എ മലയാളം പഠിക്കുന്ന മകള്, മകനെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: പേരൊക്കെ പറയോ.
1: പേര് റനാ ഫാത്തിമ, പിന്നെ മരുമകന്റെ പേര് ഷിയാസ് മരക്കാറ് പെരിന്തമണ്ണില്. പിന്നെ മകള് റിയാ റാഷിദ, ബി എ മലയാളം പത്തിരിപ്പാല കോളേജില്, ഗവൺമെന്റ് കോളേജില്. പിന്നെ മകൻ വാണിയംകുളം ടി ആർ കെ സ്കൂളില് ഒമ്പതാം ക്ലാസ്സില്.
0: ഇഷ്ടഗാനം പറഞ്ഞോ? ഇല്ലല്ലേ.
1: ഇഷ്ടഗാനം ഇളയ നില ഒഴുകരുതേ, ആ പാട്ടാണ്. ഒരു തമിഴ് പാട്ട് പാടി നോക്കിയാലോ?
0: പാടിക്കോ പാടിക്കോ, രണ്ടായിരം പാടിക്കോളൂ.
1: ക്ലിയർ ആവോന്ന് അറിയില്ല. ഉലകം കണ്മണി എൻ കണ്മണി, നാനും കൊരഞ്ചിരിക്ക് നാനും കുരഞ്ചിരിക്ക് കണ്മണി എൻ കണ്മണി. അത്ര മതി.
0: നന്നായിട്ട് പാടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആരാ പറഞ്ഞു പാട്ട് മോശമാണെന്ന് പറഞ്ഞോ?
1: ഇല്ലില്ല, അല്ല സമയമില്ല.
0: സമയമില്ലാത്തതുകൊണ്ട് ഓക്കെ ഓക്കെ, നന്നായി പാടുന്നുണ്ട് കേട്ടോ. പയനങ്ങൾ മുടിയതിലേ തന്നെയാണ് ഈ പാട്ടും, ഇപ്പോലെ ഇളയുന്നില്ല എന്നുള്ള ആവശ്യപ്പെട്ട പാട്ട്. നമ്മൾ മുൻപ് കേട്ട പാട്ടും അതിലേ തന്നെയാണ്, വളരെ മനോഹരമായ പാട്ടാണ്. ആ അതെ അതെ, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ പാട്ടാണ്, വൈരമുത്തുവും ഇളയരാജയും ചേർന്നിരിക്കിയ പാട്ട്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: പരിപാടിയിലേക്ക് പങ്കെടുത്തതിന് വളരെ സന്തോഷം. സുഹൃത്തുക്കളോടൊക്കെ പറയുക.
1: ശ്രോതാക്കളുടെ കൂട്ടാപ്പിന്റെ അനിയ ശുബല്ലംപടി മുതൽ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഇത് സമർപ്പിക്കും.
0: ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു, ആർക്കെങ്കിലും വേണ്ടി ഉണ്ടോ ഡെഡിക്കേഷൻ എന്ന് ചോദിക്കാൻ വരികയായിരുന്നു. പറഞ്ഞു, അനീഷ് കൊല്ലംപടി അടക്കമുള്ള എല്ലാ ശ്രോതാക്കൾക്കും.
1: എല്ലാ ശ്രോതാക്കൾക്കും
0: പാട്ട് കേൾക്കാൻ വിളിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ,
1: നന്ദി, താങ്ക് യു.

0: ഇസൈ തെൻട്രൽ തത്സമയ ഫോണിൻ തമിഴ് ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ശ്രോതാവ് ലൈനിലെത്തിയിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ, ഇസൈ തെൻട്രലിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഇതാരാണ്?
1: ആ അനിലായിരുന്നു, ഇടുക്കിയിൽ നിന്ന് വിളിക്കായിരുന്നു.
0: ഇടുക്കിയിൽ എവിടെയാണ്?
1: കഞ്ഞിക്കുഴി.
0: ഇടുക്കി കഞ്ഞിക്കുഴി. ഇടുക്കി ജില്ലയുടെ മാനം കാത്തു, കാരണം ഇടുക്കി ജില്ലയിൽ നിന്നൊരു പരിപാടി നമ്മൾ അവതരിപ്പിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി, അങ്ങനെ ഇടുക്കിക്കാരെ കിട്ടാതെ കാത്തിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യുന്ന അനില്?
1: കൃഷിപ്പണിയാണ്, പിന്നെ ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു, താൽക്കാലിക ജീവനക്കാരനായിരുന്നു.
0: താൽക്കാലിക എന്ത്, ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു?
1: മുന്നേലടുത്ത് പോയിട്ടുണ്ട്.
0: അതെയല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ കൃഷി കൃഷിയാണ് അല്ലേ?
1: അതെ.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് കൃഷി?
1: ഏലത്തിന്റെ കൃഷി ഉണ്ടായിരുന്നു.
0: ഏലം ഉണ്ട് അല്ലേ? ഇടുക്കിയിലെ ഇപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള സാധനം ഏലമാണ്. നല്ല വിലയുള്ളതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും ഏലകൃഷിയിലേക്ക്. ഏലം കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണോ ഇടുക്കി കഞ്ഞിക്കുഴി?
1: അല്ല, ഇവിടെയല്ല.
0: എവിടെയല്ല? അതെവിടെയാണ് ചെയ്യുന്നത് ഇപ്പോൾ?
1: അല്ല, അത് രാജക്കാട്ടിലായിരുന്നു, അവിടെ ആയിരുന്നു. ഇവിടെ അങ്ങനെ ഏലത്തിന് പറ്റും.

0: വെയിലടിക്കുന്നുണ്ട്,
1: ചൂട് കൂടുതലുണ്ട് അല്ലേ,
0: ആ ചൂട് കൂടുതൽ, അപ്പൊ കായ്ന്റെ വിളവ് വരുമ്പോ കുറവാ വരുന്നത്.
1: ചാഴക്കാട് തോട്ടം ഉണ്ടോ സ്വന്തമായിട്ട്? അതോ പാട്ടത്തിനെടുത്തു?
0: അല്ല, അവിടെ അത് ഉണ്ടായിരുന്നു, അതിപ്പോ ഒഴിവായിരുന്നു, അത് ചുരുക്കിയായിരുന്നു. ആ
1: പാട്ടത്തിനുണ്ട് വീട്ടില്,
0: വീട്ടിൽ വൈഫും കുട്ടിയും ഉണ്ട്.
1: പേരൊക്കെ പറയും, കുട്ടിയുടെ കുട്ടി ചെറിയ കുട്ടിയാണോ? എന്ത് ഇഷ്ട ഗാനം കൂടി പറയൂ.
0: ആയിരം നിലവേവാരിപ്പുറം കൊണ്ടിട്ട് മീനിരിക്കും ഒരു ഗാനം പറഞ്ഞൊരു പാട്ടുണ്ട്,
1: ആയിരം നിലവേവാന്നുള്ള പാട്ട്, അടിമപ്പെണ്ണില്ലേ?
0: അത് മതി സാർ.
1: ഓക്കെ ഓക്കെ. എസ് പി ബാലസുബ്രഹ്മണ്യവും പി സുശീലയുമാണ് ഈ ഗാനം പാടിയത്.
0: അതെ അതെ.
1: പാട്ട് കേൾക്കാം. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി പ്രത്യേകമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: എല്ലാവർക്കും വേണ്ടി. കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള എല്ലാ ശ്രോതാക്കൾക്കും.
1: ശരി ശരി, വളരെ സന്തോഷം. മറ്റുള്ളവർ ആരെങ്കിലും ഒക്കെ ലിമിറ്റഡ് ആയ ആളുകളുടെ കാര്യം പറയുമ്പോൾ വിശാലമായ മനസ്സോടുകൂടി, നമ്മൾ ഇടുക്കിക്കാരന്റെ തനി സ്വഭാവത്തിൽ അല്ലേ. എല്ലാവർക്കും വേണ്ടി നോക്കി പാട്ട് കേട്ടാലോ? പരിപാടിയിൽ വിളിച്ചതിൽ വളരെ സന്തോഷം. കൂട്ടുകാരോടൊക്കെ പറയുക ഇങ്ങനെ പരിപാടി ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം എന്ന് കേട്ടോ. നമ്മൾ മലയാളം പരിപാടി ഉണ്ട് കേട്ടോ, മലയാളം ചലച്ചിത്ര ഗാനങ്ങളുടെ പരിപാടിയുണ്ട്, ഹൃദയരാഗങ്ങൾ. അതുകൊണ്ട് ഇത് തമിഴിൻ്റെതാണ്, ഇസൈ തെൻട്രൽ. അത് ലൈവും ഉണ്ട്, ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് സന്ദേശഗാന പരിപാടിയുണ്ട്. വാട്സപ്പ് സന്ദേശം അയക്കാനുള്ള ഓപ്ഷൻ കൂടി, അതുകൂടി വായിച്ച്, ആ സന്ദേശങ്ങൾ കൂടി വായിച്ച് നമ്മൾ ഈ പരിപാടി ചെയ്യാറുണ്ട്. ആ പരിപാടിയിലും പങ്കെടുക്കാം. ഇപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. പാട്ട് കേൾപ്പിക്കാം.
0: ഓക്കെ, താങ്ക് യു.

0: ഇസി തെണ്ടറിലെ അവസാനത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ, ഇസി തെണ്ടറിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാറേ. ബിജു സാറല്ലേ?
0: അതെ അതെ, ഇതാരാണ്?
1: ഇത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കറാണ്.
0: ജയങ്കർ, ജയങ്കർ ഇന്ന് അവസാനത്തെ ശ്രോതാവാണ്. നമുക്ക് 5:55 വരെയാണ് പരിപാടി ഉള്ളത്. ഇഷ്ടഗാനം ഒന്ന് വേഗം പറയുമോ?
1: ജയം എന്ന സിനിമയിലെ കവിതയെ തെരിയുമ എന്ന ഗാനം ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും പിന്നെ ദേവികളും.
0: സൗഹൃദവാണി എന്ന് പറയുന്നത് വാട്സപ്പ് കൂട്ടായ്മയാണോ?
1: അതെ അതെ അതെ,
0: വാട്സപ്പ് കൂട്ടായ്മയാണ്. ശരി ശരി. പരിപാടികൾ കേൾക്കുന്നവർ അങ്ങനെയാണോ?
1: എല്ലാവരും ഹൃദയരാഗം ഇസേറ്റൻഡർ എല്ലാം
0: കേൾക്കാറുണ്ട്.
1: അപ്പൊ അവർക്ക് വേണ്ടിയും പിന്നെ ദേവികുളം സ്പൈസ് എഫ് എമ്മിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: നമുക്ക് വിശേഷങ്ങളൊക്കെ മറ്റൊരിക്കൽ പറയാം, നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ ഓക്കെ, താങ്ക് യു സാറേ. താങ്ക് യു.
0: വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

ഇസൈ തെൻട്രൽ തത്സമയ ഫോണിൻ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി പൂർണ്ണമാവുന്നു. ഇന്ന് ഈ പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം ബി ബിജു, സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം രേണു കെ, സാങ്കേതിക സഹായം ശോഭ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് എന്തായിരുന്നു ചോദ്യം? ഉത്തരം, ഗംഗാനദിയിലെ ഡോൾഫിൻ. ശുദ്ധജലത്തിൽ ജീവിക്കുന്ന അപൂർവ ഡോൾഫിൻ ഇനമാണിത്. ഗംഗാ ബ്രഹ്മപുത്ര നദികളിലാണിവ പ്രധാനമായും കാണപ്പെടുന്നത്. പ്രാദേശികമായി സൂസു എന്ന പേരിൽ അറിയപ്പെടുന്ന ഗംഗാനദിയിലെ ഡോൾഫിനുകളെ 2009 ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്.

ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ ഭാരത് മിഷൻ, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, നാടൻ പശു വളർത്തലിലും ജൈവകൃഷിയിലും നേട്ടം കൊയ്യുന്ന സംരംഭകയായ വീണ രാജകുമാറുമായുള്ള അഭിമുഖം കേൾക്കാം തിരുവനന്തപുരം റിലേ, 7:10 ചലച്ചിത്ര ഗാനങ്ങൾ, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 7:25 ചലച്ചിത്ര ഗാനങ്ങൾ, 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ വീക്കിലി റൗണ്ടപ്പ്, 8:00 പുതുപാടലുകൾ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 പണ്ട് കുട്ടികൾക്കുള്ള നാടോടി കഥ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 രവി വാസരി അഖിൽ ഭാരതീയ സംഗീത് സഭ, 11:00 ചലച്ചിത്ര ഗാനം. നാളത്തെ പരിപാടികൾ: നാളെ വൈകുന്നേരം 4:30 തേനി സൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി, 5:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:25 ചലച്ചിത്ര ഗാനങ്ങൾ, 7:35 യുവവാണി, 8:00 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളും ആകാശം മിക്കവാറും മേഘാവൃതമായിരുന്നു. മഴയ്ക്കുള്ള സാധ്യതയും കൂടുതലാണ്. ദിവസം മുഴുവൻ നേരിയ കാറ്റനുഭവപ്പെട്ടു. കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി കേൾക്കാം 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ച് കേൾക്കാം.
3: ഒരു രാജ്യത്തിന്റെ സമഗ്ര പുരോഗതി നിർണയിക്കപ്പെടുന്നത് കേവലം സാമ്പത്തിക വളർച്ച കൊണ്ട് മാത്രമല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരവും പൊതുജനാരോഗ്യ സൂചികകളും കൂടി മുൻനിർത്തിയാണ്. ഈ തിരിച്ചറിവിൽ നിന്ന് രൂപം കൊണ്ട ഏറ്റവും വലിയ ജനകീയ ശുചിത്വ പരിവർത്തന പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുക എന്ന ദീർഘവീക്ഷണത്തോടെ 2014 ഒക്ടോബർ 2 കേന്ദ്ര സർക്കാർ സ്വച്ഛ് ഭാരത് മിഷന് തുടക്കം കുറിച്ചത്. ഭരണനിർവഹണ സൌകര്യാർത്ഥം ഈ ദേശീയ ദൌത്യത്തെ 2 പ്രത്യേക വിഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. 1, സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ. കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിന് കീഴിൽ ഗ്രാമീണ മേഖലകളെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നു. 2, സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നഗരപ്രദേശങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. ആദ്യഘട്ടത്തിൽ തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം പൂർണമായും ഇല്ലാതാക്കുക അഥവാ ODF ഓപ്പൺ ഡിഫെക്ഷൻ ഫ്രീ പദവി കൈവരിക്കുക എന്നതായിരുന്നു പ്രഥമ ദൌത്യം. രാജ്യവ്യാപകമായി 10 കോടിയിലധികം ഗാർഹിക ശൌചാലയങ്ങളും ലക്ഷക്കണക്കിന് കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകളും നിർമ്മിച്ച് 2019 ഈ പ്രാരംഭ ലക്ഷ്യം വിജയകരമായി പൂർത്തീകരിച്ചു. തുടർന്ന് കൈവരിച്ച നേട്ടങ്ങളെ നിലനിർത്തുന്നതിനും സമഗ്ര മാലിന്യ സംസ്കരണത്തിനുമായി പദ്ധതിയുടെ 2-ാം ഘട്ടം സ്വച്ഛ് ഭാരത് മിഷൻ 2.0 പ്രവർത്തനക്ഷമമായി. പ്രധാനമായും 5 മേഖലകളിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 1, ODF+ മാതൃക. ശൌചാലയങ്ങളുടെ ഉപയോഗം നിലനിർത്തുന്നതിനോടൊപ്പം ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഖരദ്രവ്യ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ശാസ്ത്രീയമായി ഇതിൽ നടപ്പിലാക്കുന്നു. 2, ശാസ്ത്രീയ ഖരമാലിന്യ സംസ്കരണം. ഇതിൻ പ്രകാരം വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉറവിട മാലിന്യ തരം തിരിക്കൽ നിർബന്ധമാക്കുക, ജൈവമാലിന്യങ്ങളെ കമ്പോസ്റ്റോ ബയോഗ്യാസോ ആയി മാറ്റുക, പുനരുപയോഗ സാധ്യതയുള്ള അജൈവ മാലിന്യങ്ങൾക്കായി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികൾ സജ്ജമാക്കുക എന്നിവ ഇതിലുൾപ്പെടുന്നു. 3, ഉപയോഗിച്ച ജലത്തിന്റെ പുനരുപയോഗം. മലിനജലം ശുദ്ധീകരിച്ച് വ്യാവസായിക ആവശ്യങ്ങൾക്കും നഗര സൌന്ദര്യവൽക്കരണത്തിനും പ്രയോജനപ്പെടുത്തുന്ന സുസ്ഥിര വാട്ടർ പ്ലാന്റുകളുടെ നിർമ്മാണമാണ് ഇതിലുൾപ്പെടുത്തിയിട്ടുള്ളത്. 4, ലെഗസി വേസ്റ്റ് നിർമ്മാർജ്ജനം. വർഷങ്ങളായി നഗരപ്രാന്തങ്ങളിൽ കുന്നുകൂടിക്കിടക്കുന്ന വൻകിട മാലിന്യ കൂമ്പാരങ്ങളെ ബയോമൈനിങ് സാങ്കേതികവിദ്യയിലൂടെ നീക്കം ചെയ്ത്

0: നഗരഭൂമി വീണ്ടെടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അഞ്ചാമതായി, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നിയന്ത്രണം. പരിസ്ഥിതിക്ക് കനത്ത ആഘാതമുണ്ടാക്കുന്ന ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക്കുകൾ ഘട്ടംഘട്ടമായി നിരോധിച്ച് പുനരുപയോഗ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിതകർമ്മസേന, ശുചീകരണ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുടെ ഏകോപനത്തിലൂടെയാണ് ഈ പ്രവർത്തനങ്ങൾ. സ്വച്ഛ് സർവേക്ഷൻ എന്ന പേരിൽ രാജ്യത്തെ നഗരങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും നടത്തിവരുന്നത്. ഒരു ജനതയുടെ ആരോഗ്യം, ദേശീയ പുരോഗതി എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു.
1: സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತಿಲೂಡೆ ಆಸ್ವಾದನಂ ಡಾ ಕೆಜಿ ಪೌಲೋಸ್.
1: ദിലീപ മഹാരാജാവിനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് മനുഷ്യഭാഷയിൽ സിംഹം പറഞ്ഞതിൻ്റെ പൊരുളിതാണ്: ശിവന്റെ കിങ്കരനാണ് ഞാൻ, ഈ ദേവദാരുവിന് കാവലായി സിംഹമാക്കി എന്നെ നിയോഗിച്ചത് അദ്ദേഹമാണ്. വിശക്കുന്ന എനിക്ക് ആഹാരത്തിനെത്തിയതാണ് ഈ ധേനു. രാജാവ് നാണം വെടിഞ്ഞ് തിരിച്ചുപോകൂ. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ മഹർഷിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കണ്ട. ആയുധം കൊണ്ട് നേടാൻ കഴിയുന്ന കാര്യമല്ല ഇത്. സിംഹത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ സത്യത്തിൽ രാജാവിന് തെല്ലൊരാശ്വാസം തോന്നി. തൻ്റെ കഴിവിനപ്പുറത്തുള്ളതാണല്ലോ ഇക്കാര്യം, അതുകൊണ്ട് അപമാനിതനായി എന്നോർത്ത് വ്യാകുലപ്പെടേണ്ടതില്ല.

पुरुषाधिराजः मृगाधिराजस्य इति प्रगल्भं वचः निशम्य पुरुषश्रेष्ठन् ആണ് രാജാവ്, മൃഗശ്രേഷ്ഠനാണ് സിംഹം. ഇരുവരും അധിരാജന്മാർ, തുല്യന്മാർ. മൃഗരാജൻ്റെ വാക്ക് കേട്ടിട്ട് വാക്കിനൊരു വിശേഷണം, പ്രഗത്ഭം, പ്രൗഢം. സത്യമായ വാക്ക് എന്നും അർത്ഥം പറയാം. സത്യമായതുകൊണ്ടാണ് ഇത്ര ഉറച്ചും ദൃഢമായും യുക്തിയുക്തമായും പറയാൻ കഴിയുന്നത്. സിംഹത്തിൻ്റെ പ്രൗഢമായ വാക്ക് കേട്ടിട്ട്

0: രാജാവ് ആത്മനി അവജ്ഞാം ശിഥിലീചകാര. ആത്മനിന്ദയായിരുന്നു ഇതുവരെ രാജാവിന്. തൻ്റെ കൈ മരവിച്ചിരിക്കുന്നു, അമ്പുകളെടുക്കാൻ പൊങ്ങുന്നില്ല. താൻ രക്ഷിക്കുന്ന ഗോവിനെ വന്യമൃഗം കീഴടക്കുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ക്ഷത്രിയൻ എന്ന് പറഞ്ഞിട്ട് എന്തു കാര്യം? ഇതൊക്കെയായിരുന്നു ചിന്ത. ഈ അപമാനം കൊണ്ട് കലുഷമായിരുന്നു മനസ്സ്. ഇപ്പോൾ അതു മാറി, ആത്മനിന്ദയ്ക്ക് ഇടമില്ല. ഗിരിശപ്രഭാവാത് പ്രത്യാഹതാസ്ത്ര. അസ്ത്രം വ്യർത്ഥമായത് ഗിരിശൻ്റെ, പരമേശ്വരൻ്റെ പ്രഭാവം കൊണ്ടാണ്, തൻ്റെ അശക്തി കൊണ്ടല്ല. ബ്രഹ്മാദികൾക്ക് പോലും അലംഘ്യമാണ് പരമേശ്വരൻ്റെ ശക്തി. അലംഘ്യശാസനനായ പരമശിവൻ്റെ മുൻപിൽ പരാജിതനായതിൽ പരാഭവമൊട്ടും ഉണ്ടാകേണ്ടതില്ല. ഇത്ഥം മഹാപടുത പുണ്ട മൃഗാധിരാജൻ അത്തവ്യലോതിയതു കേട്ടു നരാധിരാജൻ. അസ്ത്രം തടുത്തത് മഹേശ്വരശക്തിയാണെന്നോർത്തങ് തന്നിലെ അവജ്ഞ അവൻ കുറച്ചു. പ്രഗൽഭം എന്നതിൻ്റെ വിശദീകരണമാണ് മഹാപടുത പൂണ്ട് എന്നത്.
1: ആലാപനം ഡോക്ടർ പൂർണിമ ജി. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: താങ്കളുടെ ചായ
1: ഇ എം ഐ വാടക എങ്ങനെ മാനേജ് ചെയ്യും?
0: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
1: എങ്ങനെ?
0: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
1: ഇത്ര എളുപ്പമോ?
0: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
1: എന്റെ പൊന്നോ വേണ്ട.
0: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഇന്ന് ആറൻപതിനുള്ള വയൽ വീടും പരിപാടിയിൽ കേൾക്കാം. നാടൻ പശു വളർത്തലിലും ജൈവ കൃഷിയിലും നേട്ടം കൊയ്യുന്ന സംരംഭകയായ വീണ രാജ്കുമാറുമായുള്ള അഭിമുഖം, തിരുവനന്തപുരം റിലേ. ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

മലയാള ചലച്ചിത്രഗാന പരിപാടി ഇന്ന് 6:40 7:10 7:25 9:30 കേൾക്കാം. ഇന്ന് 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ വീക്ക്ലി റൗണ്ടപ്പ് തയ്യാറാക്കിയത് സുഹറ പി എ.

ഇനി ഒരു മലയാള ചലച്ചിത്രഗാനം കേൾക്കാം. പി മാധുരി പാടിയത്, ചിത്രം ശാലിനി എൻ്റെ കൂട്ടുകാരി, എം ഡി രാജേന്ദ്രൻ്റെ വരികൾ, ജി ദേവരാജൻ ഈണമിട്ടത്.

0: മലയാള ചലച്ചിത്രകാരനുമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ ഉദീയമാനാനാം മധ്യമാനാം ച ശക്തീനാം പരസ്പര സഹയോഗെ ബലം പ്രദത്തവാൻ. കേന്ദ്രീയമന്ത്രി ശിവരാജ് സിംഹ ചൗഹാനഃ ആന്ധ്രപ്രദേശേ ത്രിആയാമി കൺക്രീറ്റ് മുദ്രണ പ്രൗദ്യോഗിക്യാഃ ത്രിലക്ഷ ഗൃഹാണാം നിർമ്മാണായ പ്രായോഗിക പരിയോജനായാഃ ശുഭാരംഭം അകരോത്. ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണനവര്യഃ ഉക്തവാൻ യത് വികസിത ഭാരതസ്യ നിർമ്മാണായ സുശാസനം അദൃശ്യാധാരഭൂത സംരചനായാഃ രൂപേ അസ്തി. തമിഴ്നാടു പുതുച്ചേരി പശ്ചിമബംഗ രാജ്യേഷു പഞ്ചാനാം വിധാനസഭാക്ഷേത്രാണാം അസമരാജ്യേ ഏകസ്യ ലോകസഭാക്ഷേത്രസ്യ ച ഉപനിർവാചനാനാം കൃതേ പ്രചാരഃ സമാപ്തഃ. അപി ച ഐഷമഃ വർഷസ്യ ജാപാനദേശസ്യ നാഗോയാനഗരെ ഏഷ്യായി ക്രീഡാഃ സമാപ്തഃ. ഭാരതം സമഗ്ര പദകതാലികായാം ചതുർത്ഥം സ്ഥാനം പ്രാപ്തവത്. അഥ വാർത്താഃ വിസ്തരേണ. വിദേശ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അവദത് യത് അന്താരാഷ്ട്രീയ ശാന്തിഃ സുരക്ഷാ ച ആപൂർത്തി ശൃംഖലായാഃ സുദൃഢത്വം സമ്പർക്ക വ്യവസ്ഥാ ച ഉദീയമാന മധ്യമ ശക്തീനാം EMP ഇത്യതേഷാം കാര്യസൂച്യാഃ മഹത്വപൂർണാഃ വിഷയാഃ സന്തി. അദ്യ നവദില്യാം ദ്വിഷഷ്ടിതമേ മ്യൂണിക് സുരക്ഷാ സമ്മേളനേ ഭാഷമാണഃ വിദേശമന്ത്രി അവദത് യത് ഉദീയമാനാഃ മധ്യമാഃ ച ശക്തയഃ വൈശ്വിക ദക്ഷിണാത് വൈശ്വികോത്തരാത് ച സന്തി യാഃ അധികം പ്രാസംഗികത്വം പ്രാപ്തും ഇതി സ്വലക്ഷ്യേ ഏകീഭൂതാഃ സന്തി. സഹ നിർദ്ദിഷ്ടവാൻ യത് വിശ്വം പരിവർത്തതേ തസ്യ കാര്യസൂചി പരിദൃശ്യം ച പരിവർത്തതേ ഉദീയമാനാനാം മധ്യമാനാം ച ശക്തീനാം പരസ്പര സഹയോഗായ ച പര്യാപ്താ കാര്യസൂചി വിദ്യതേ.
2: दुनिया में कुछ ऐसे देश हैं जो उपनिवेशवाद से बाहर निकलकर अपनी अर्थव्यवस्थाओं को आगे बढ़ा रहे हैं. भारत इसका एक अच्छा उदाहरण है. वहीं कुछ विकसित देश भी पुराने गठबंधनों और व्यवस्थाओं से आगे बढ़कर अपनी स्वतंत्र भूमिका तलाश रहे हैं. इसलिए उभरते देशों में एक तरफ ग्लोबल साउथ है और दूसरी तरफ ग्लोबल नॉर्थ. दोनों के उभरने के तरीके अलग हैं, लेकिन दोनों की एक समान इच्छा है, दुनिया में अपनी अहमियत और प्रभाव बढ़ाना. यही वो बात है जो दोनों देशों को एक दूसरे से जोड़ती है.
1: डॉक्टर जयशंकरः अवदत् यत् उदीयमानानां मध्यमानां च शक्तीनां स्वकीयस्य परस्पर सहयोगस्य सुदृढीकरणे रुचिः अस्ति. परन्तु अमेरिकाया चीनेन च सह तासां सहयोगः भवेत् इत्यपि स्वाभाविकमेव. उदीयमानानां मध्यमशक्तीनां एकया उदितया शक्त्या

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: प्लेटफॉर्म नंबर 2 से चलने वाली सुपर
2: फास्ट एक्सप्रेस के
1: यात्रियों
3: चेची अल मोबाइल चार्ज चाहिए
4: निंदे बुद्धि चार्ज चाहिए
5: इतरम पब्लिक पोर्टल फोन चार्ज चेदाल पर्सनल डेटा पब्लिक आऊं
4: कंडिले
3: पप्पा निकु न्यान पे चेयाम
6: नो सिग्नल
5: इन एंद चेयुम
3: फ्री वाईफाई उंडलो
4: ए मंड तरम निर्त
5: പേയ്മെന്റ് നായി നോ ഓപ്പൺ വൈഫൈ
6: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ
5: ആർബിഐ പറയുന്നു
4: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ
7: ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കെഎസ്ആർടിസിയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ് 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം 85 മെഡലുകളോടെ ഇന്ത്യ 4th അടുത്ത ഗെയിംസ് ഖത്തറിൽ വാർത്തകൾ വിശദമായി വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് ഭൌതിക ഡിജിറ്റൽ സൌകര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ 58th സ്ഥാപക ദിനാഘോഷത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക രംഗത്തിന്റെ സുസ്ഥിരമായ പുരോഗതിക്ക് നിക്ഷേപകരുടെ വിശ്വാസം ആർജിക്കേണ്ടത് പ്രധാനമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ഇസ്രായേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു വിശേഷിപ്പിച്ചു അടുത്തിടെ ഫ്ളൈ ദുബായ് വിമാനത്തിലുണ്ടായ ആക്രമണം ധീരതയോടെ നേരിട്ട് 100 ആളുകളുടെ ജീവൻ രക്ഷിച്ച പൈലറ്റാണ് സ്മിത്ത് മച്ചാർ നവീകരിച്ച ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ പിഎം സേതു ഇന്ന് 1 പൂർത്തിയാക്കി കഴിഞ്ഞ 4 നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കമിട്ടത് തൊഴിൽ സേനയുടെ മാറുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കാനും പരിശീലന സൌകര്യങ്ങൾ നവീകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി കെഎസ്ആർടിസിയെ കൂടുതൽ ആധുനിക സൌകര്യങ്ങളോടെ സമഗ്ര വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം നോർത്ത് പറവൂർ യൂണിറ്റിൽ നിന്നുള്ള 7 പുതിയ സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പൊതുജനങ്ങളുടെ യാത്രാ സൌകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് പ്രിയദർശിനി പദ്ധതി വഴി കെഎസ്ആർടിസിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നും കൂടുതൽ കളക്ഷനോടെയാണ് ബസുകൾ സർവീസ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി
8: കെഎസ്ആർടിസി ഏറ്റവും ആധുനികമായ സൌകര്യങ്ങളോടുകൂടി കൂടുതൽ സർവീസുകൾ ആരംഭിച്ച് കൂടുതൽ പ്രൊഫഷണലായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത് അതോടൊപ്പം പ്രിയദർശിനി യാത്ര ആരംഭിച്ചു അത് തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു

0: കെ എസ് ആർ ടി സി കൂട്ടി പോകും, പ്രശ്നമായിരിക്കുമെന്ന്. കെ എസ് ആർ ടി സിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, ഭംഗിയായിട്ട് പോകുന്നു. കൂടുതൽ കളക്ഷനോടുകൂടി കെ എസ് ആർ ടി സി പോവാ.
1: ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇതോടൊപ്പം നടക്കും. 2006 പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയായിരിക്കെ കെ എസ് ടി പി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്യാനേഷ് കുമാറിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കെ പി സി സി നിർവാഹക സമിതി അംഗമാണ് പരാതി നൽകിയത്. ശ്രീ ഗ്യാനേഷ് കുമാർ ഇപ്പോൾ വഹിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി ഈ അന്വേഷണത്തിന് തടസ്സമാകില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സൌദി അറേബ്യയിൽ പീഡനത്തിനും ശാരീരിക മർദ്ദനത്തിനും ഇരയായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് നിയമസഹായവും സുരക്ഷയും ഉറപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സമാനതകളില്ലാത്ത ക്രൂരതയാണ് യുവതിക്ക് നേരിടേണ്ടി വന്നതെന്നും സംഭവത്തിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാനും പ്രതിക്കെതിരെ ശക്തമായ നടപടി ഉറപ്പാക്കാനും പോലീസിന് മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ നാളെ പ്രവർത്തനമാരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: 50th വയലാർ സാഹിത്യ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രേയകം എന്ന നോവലിനാണ് പുരസ്കാരം. 100,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 27 തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നു. ഓരോ ജില്ലയിലും ജില്ലാതല മരുന്ന് ലഭ്യത നിരീക്ഷണ സമിതി രൂപീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: അഡീഷണൽ ഡിഎംഒ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡിഎംഒ കൺവീനറായ സമിതിയായിരിക്കും ഇതിന് നേതൃത്വം നൽകുക. കൂട്ടായ ഇടപെടലിലൂടെ മരുന്നുകളുടെ ലഭ്യത സുഗമമാക്കുകയാണ് നിരീക്ഷണ സംവിധാനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. സ്റ്റോക്ക് നില മുൻകൂട്ടി നിരീക്ഷിച്ച് കുറവുണ്ടാകാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിനാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. നിലവിലുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ച് ആവശ്യമായ ആശുപത്രിയിലേക്ക് ലഭ്യമായ സ്റ്റോക്ക് പുനർവിതരണം ചെയ്യുന്നതിനുള്ള സാധ്യത പരിശോധിക്കും.
1: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബ് പരിശോധനകൾ മുടങ്ങിയതായുള്ള പ്രചാരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ആശുപത്രി സൂപ്രണ്ട്. നിലവിൽ ആവശ്യമായ പരിശോധനാ കിറ്റുകൾ പ്രധാന സ്റ്റോറിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. പരിശോധനകൾ തടസ്സപ്പെടാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ആശുപത്രി തലത്തിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും സൂപ്രണ്ട് അറിയിച്ചു. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. നഗോയയിലെ മിസുഹോ പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലായിരുന്നു സമാപന ചടങ്ങ്. 2030 ദോഹയിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന്റെ പ്രതിനിധികൾക്ക് ചടങ്ങിൽ ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടിയ ഷൂട്ടർ നീരു ധണ്ട സമാപന പരേഡിൽ ഇന്ത്യൻ പതാകയേന്തി. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകളോടെ ഇന്ത്യ 4ാം സ്ഥാനത്തെത്തി. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം നടപ്പാക്കുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് 100 സൺഡേയ്സ് ക്യാമ്പയിന്റെ ഭാഗമായി എന്റെ ആരോഗ്യം എന്റെ അഭിമാനം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരത്ത് ആരോഗ്യ പദയാത്രയും സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപം വി മുരളീധരൻ എംഎൽഎ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥം വ്യോമസേന തിരുവനന്തപുരത്ത് സെഖോൺ ഇന്ത്യ എയർഫോഴ്സ് മാരത്തൺ 2026 സംഘടിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ, ഗുസ്തി താരം സംഗ്രാം സിംഗ് എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 46th സംസ്ഥാന സമ്മേളനവും വാർഷിക ജനറൽ ബോഡി യോഗവും ഇടക്കാല തെരഞ്ഞെടുപ്പും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്നു. രാജൻ ജെ പലൻ എംഎൽഎ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ പ്രസിഡന്റായി സാജി ഐസക് തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് ഉച്ചയ്ക്ക്

0: രണ്ട് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. സനു ഫിയാസ് എന്ന കുട്ടിയുടെ മൃതദേഹമാണ് സ്കൂബ ടീം കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അധിക്ഷേപിച്ച് CPM നേതാവ് പി നന്ദകുമാർ നടത്തിയ പ്രസംഗം കേരളത്തിന്റെ മതേതര നിലപാടിനെതിരായ വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. KSRTCയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ്. 50th വയലാർ സാഹിത്യ പുരസ്കാരം R രാജശ്രീക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4th. അടുത്ത ഗെയിംസ് ഖത്തറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സി എസ് രാധാദേവി നയിച്ചത്, ചിത്രം ഹരിചന്ദ്ര, തിരുനയനാർ കുറിച്ച് മാധവൻ നായരുടെ രചന, ബ്രദർ ലക്ഷ്മണൻ ഈണമിട്ട ഗാനം.

മലയാള ചലച്ചിത്ര ഗാന പരിപാടി ഇനി 7:10 7:25 9:30 കേൾക്കാം. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ പുതുപാടലുകൾ 8 മണിക്ക്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു നന്മകൾ ഒരിക്കലും വെറുതെയാകില്ല. അത് ആരുടെയൊക്കെയോ കണ്ണുനീർ ഒപ്പുന്നുണ്ടാവും, ചിലരുടെയെങ്കിലും ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായി മാറുന്നുണ്ടാകും. നന്മ മരവിക്കാത്ത മനസ്സുകൾ എന്നും ലോകത്തിനൊരു അനുഗ്രഹമാണ്. ഒപ്പം നമുക്കും ചേരാം. ഈ നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിച്ചാലോ? ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ അതിഥി നാടൻ പശു വളർത്തലും ജൈവകൃഷിയുമൊക്കെയായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംരംഭകയായ ശ്രീമതി വീണ രാജ്കുമാറാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് പതിവ് പോലെ ഇന്നും ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം പറയാം. നായ്ക്കളിൽ കണ്ടുവരുന്ന കള്ളഗർഭം അഥവാ സ്യൂഡോ പ്രഗ്നൻസി എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും അല്ലേ? എന്തായാലും ശരിയുത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. പരമ്പരാഗത കാർഷിക രീതികളെയും ആധുനിക സംരംഭകത്വത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് വിഷരഹിതമായ ഭക്ഷണം, മണ്ണിന്റെ ആരോഗ്യം, നാടൻ പശുക്കളുടെ സംരക്ഷണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന ഒരു സംരംഭകയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന കൃഷിരീതികളിലൂടെ ആരോഗ്യകരമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം സുസ്ഥിരമായ കാർഷിക സംസ്കാരത്തിന്റെ നിലനിൽപ്പും ലക്ഷ്യമാക്കി മുന്നേറുകയാണ് ഈ സംരംഭക. ഈ സംരംഭത്തിന്റെ ആശയം, പ്രവർത്തന രീതി, അനുഭവങ്ങൾ, വെല്ലുവിളികൾ എന്നിവയൊക്കെ അറിയാനായി നമുക്ക് ശ്രീമതി വീണ രാജ്കുമാറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖം ശ്രദ്ധിക്കാം.
1: വീണ മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: താങ്കള് പശു വളർത്തുന്നുണ്ട്, കൃഷിയും ചെയ്യുന്നുണ്ട്, ഈ മേഖലയിലോട്ട് വരാനുള്ള ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു?
2: അങ്ങനെ ചോദിച്ചാൽ കോവിഡിനെ തന്നെ പറയേണ്ടി വരും. ലോക്ഡൌൺ സമയത്ത് ഞങ്ങൾ കുവൈറ്റിലായിരുന്ന സമയത്ത്
1: അതെ,
2: കുട്ടികളെല്ലാം നാട്ടിലായി. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ആവാറായി, പ്രവാസി ജീവിതം നിർത്താറായി. അപ്പൊ എന്തെങ്കിലും നാട്ടിൽ വന്നിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം, ഞങ്ങൾക്കും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഏറ്റവും മനുഷ്യന് ആവശ്യമുള്ളത് ഭക്ഷണമാണ്. അപ്പൊ അത് വിഷമില്ലാതെ നല്ല ശുദ്ധമായ ഭക്ഷണം കൊടുക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുദിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. കാരണം ഒത്തിരി സ്ഥലം വെറുതെ കിടപ്പുണ്ട്. അപ്പൊ അതിനെ ഒന്ന് നന്നാക്കി എടുത്താൽ നമുക്ക് വേറെ എങ്ങും പോകണ്ട, നമ്മുടെ സ്ഥലത്ത് തന്നെ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാം.
1: അങ്ങനെ ഒരു തുടക്കം ഇട്ടതാണ്. അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കാർഷിക, നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു?
2: വലിയ എക്സ്പീരിയൻസ് എന്ന് പറയാനില്ല. കുട്ടിക്കാലം മുതൽ എന്റെ അമ്മൂമ്മയുടെ പറമ്പും അവിടെ കൃഷി ചെയ്യണതും ഞാറക്കുന്നതും എല്ലാം കണ്ടു വളർന്നതാണ്. അപ്പൊ അതെനിക്ക് ഇഷ്ടമായിരുന്നു. ആ ഒരു ഇഷ്ടം ഇപ്പോൾ അത് വീണ്ടും മനസ്സിൽ ഡെവലപ്പ് ചെയ്ത് വന്നു. അങ്ങനെ തുടങ്ങിയതാണ്. ഓർഗാനിക് പച്ചക്കറികളും ഉണ്ട്, പശുക്കളും
1: ഉണ്ട്. അപ്പൊ പശുക്കളെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ഏത് പശുക്കളാണ്? നമ്മുടെ സങ്കരണം പശുക്കളായിരിക്കുമല്ലോ വളർത്തുന്നത്?
2: അല്ല അല്ല, നാടനാണ്. കാരണം ഞാൻ 100% ഓർഗാനിക് ആണ്, സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമറും കൂടിയാണ്. വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ നാട്ടുകാർക്കും ഞങ്ങൾക്കും എല്ലാം ഉപയോഗിക്കണമെങ്കിൽ നാടൻ പശുക്കൾ തന്നെ വേണം.
1: അപ്പം പശുക്കളിൽ നിന്ന് പാലല്ല നമ്മുടെ പ്രധാന എയിം അല്ലേ?
2: അതെ അതെ, രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഞങ്ങൾ ഒരു പശുവിൽ തുടങ്ങി. ആദ്യം കാസർഗോഡ്
1: കുള്ളനായിരുന്നു.
2: ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു വെച്ചൂരും കൂടി എടുത്തു. ഞങ്ങളിപ്പോൾ ഏതാണ്ട് 16 പശുക്കളുണ്ട്, കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ട് 16 പേരായി. അപ്പൊ അവരുടെ ചാണകം തന്നെയാണ് മെയിൻ ആയിട്ടും എന്റെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്.
1: അപ്പൊ ഈ പശു വളർത്തൽ തുടങ്ങുന്നതിന്റെ ഒരു മെയിൻ റീസൺ നമുക്ക് ഈ ഓർഗാനിക് ഇൻപുട്സ് കിട്ടണമെന്നായിരുന്നല്ലേ?
2: അതെ അതെ, ഓർഗാനിക് പച്ചക്കറിയാണ് നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ നാടൻ പശുക്കൾ തന്നെ വേണം. അവരുടെ പശുക്കളുടെ ചാണകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കകത്തിരിക്കും അവരുടെ ചാണകം, അതാണ് നാടൻ പശു. ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഒരു ചാണകമാണ്, അതാണ് അതിന്റെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ. ആ ചാണകം നമ്മുടെ കൃഷിക്ക് ഉപയോഗിച്ചാൽ വേറെ ഒന്നും വേണ്ട.
1: ഈ ഒരു ജേർണി ഒന്ന് പറയാമോ, ഇതെങ്ങനെയായിരുന്നു?
2: അതൊരു റോളർ കോസ്റ്റർ ജേർണി തന്നെയായിരുന്നു. കാരണം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചപ്പോഴേക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാണ്, നമ്മളൊരു കാര്യം സിൻസിയർ ആയിട്ട് ആഗ്രഹിച്ചാൽ പ്രകൃതിയും ഈശ്വരനും കൂടെ നിൽക്കും. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രകൃതിയുടെയും സപ്പോർട്ടുണ്ട്. അതെ, ഒരു ഷെഡ് തുടങ്ങി, പിന്നെ അതിപ്പോ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പൊ 16 പേർക്കുള്ള ഷെഡായി.
1: പുല്ലൊക്കെ എവിടുന്നാണ്?
2: പുല്ലിപ്പോ ഞാന് പുല്ലിന് മാത്രമായിട്ടൊരു സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ വേനൽ സമയമാകുമ്പോൾ ഇതെല്ലാം കുറയും. അപ്പം പുറത്തുനിന്നും നമ്മൾ എടുക്കുന്നുണ്ട്, നമുക്ക് പരിചയക്കാരുടെ അടുത്തുനിന്നും എടുക്കുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റിന്റെ നിന്നും കുറച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ വൈക്കോല്, പിന്നെ പുണ്ണാക്ക്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്.
1: അതെ അതെ,
2: കാരണം അവർക്ക് പച്ചപ്പുല്ല് കൊടുത്താലാണ് നല്ല പാല് കിട്ടുന്നത്. അപ്പോൾ നാടൻ പശുക്കൾക്ക് നാടൻ പുല്ല് തന്നെയാണ് നല്ലത് കൂടുതലും.
1: ഈ പുല്ലിനൊക്കെ ജലസേചനത്തിനുള്ള
2: അതെല്ലാം പമ്പും എല്ലാം വെച്ചിട്ടുണ്ട്.
1: വെച്ചിട്ടുണ്ട്.
2: തേങ്ങാ പിണ്ണാക്ക്, പിന്നെ പരുത്തിക്കുരു പിണ്ണാക്ക്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു പശുവിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ അത് ഗർഭിണിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പരിചയമുള്ള നല്ലൊരു ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. പുള്ളിക്കാരിയാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് കൂടുതലും.
1: അപ്പൊ ഈ പശുക്കളുടെ മാഡം സൂചിപ്പിച്ച് നമ്മുടെ മറ്റേ ഉൽപ്പന്നങ്ങളൊക്കെ എടുക്കുന്നുണ്ട്.
2: ആ ഉണ്ട്. പാല്, പാലിന്റെ തൈര് എടുക്കുന്നുണ്ട്, നമ്മള് വെണ്ണയാക്കുന്നുണ്ട്, അത് വെണ്ണ ഉരുക്കി നെയ്യായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ബുക്കിംഗ് ആണ്, കാരണം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞുള്ള പാലാണ് ഞാൻ എനിക്ക് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്.
1: അപ്പൊ ഇതൊക്കെ നമ്മള് നാടൻ രീതിയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മാതിരിയാണോ അതോ നെയ്യൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്?
2: ഉണ്ട്. ഒരു എനിക്ക് വെണ്ണ എടുക്കാനായിട്ട് എനിക്കൊരു മെഷീൻ ഉണ്ട്, അത് വെച്ചിട്ട് പിന്നെ നമ്മുടെ നാടൻ ഉരുളി തന്നെയാണ് ഞാൻ തന്നെയാണ് ഉരുക്കി എടുക്കുന്നത്.
1: അപ്പൊ ഈ വേനൽക്കാലം നടക്കുവാണല്ലോ, നല്ല ചൂടും ഉണ്ട്, പശുക്കളെ അപ്പം പരിചരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കാറുണ്ട്?
2: നമുക്ക് മനുഷ്യർക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ മൃഗങ്ങളുടെ കാര്യം പറയണോ? പിന്നെ ഈ നാടൻ പശുക്കൾക്ക് ഒരു ഗുണമുള്ളത്, അവരെല്ലാം സഹിക്കും. എത്ര ഹൈ എക്സ്ട്രീം ക്ലൈമറ്റും ലോ എത്ര വന്നാലും അവർക്കതൊരു പ്രോബ്ലം അല്ല. പിന്നെ അവർക്ക് അങ്ങനെ അസുഖങ്ങളും വരാറില്ല. ഞാൻ വളരെ റയറായിട്ടേ ഡോക്ടറെ വിളിക്കാറുള്ളൂ.
1: ഓക്കെ.
2: ആ പിന്നെ നമ്മുടെ തന്നെ നാടൻ പെല്ലറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല, കെമിക്കൽ അടങ്ങിയ ഒരു സാധനവും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഹെൽത്തി ആണ്, അവർക്ക് ആ ചൂട് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: നമ്മുടെ ഈ നാടൻ പശുവിന്റെ ഗോമൂത്രത്തിനും നല്ല ഡിമാൻഡാണ്.
2: ഉണ്ട്. കാരണം എനിക്കിപ്പോ രണ്ടു മൂന്ന് കസ്റ്റമേഴ്സ് കന്നാസ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അവർക്ക് കൃഷി ചെയ്യാൻ വേണം. പിന്നെ ഈ മരണം നടക്കുമ്പോ ചടങ്ങിനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്.
1: പക്ഷെ നമ്മുടെ ഈ നാടൻ പശുക്കളെ വളർത്തിയാൽ ഒന്ന് നമ്മൾ അവരെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്, ഓർഗാനിക് ഫാമിംഗിന് വേണ്ടി അത് ഹെൽപ്പ് ആവുന്നുണ്ട്, പ്ലസ് ഈ പ്രൊഡക്ഷനൊക്കെ നല്ല ഡിമാൻഡും ഉണ്ട്. എക്സ്പീരിയൻസ് വെച്ച് മാഡം ഇതൊരു ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും?
2: അത് ഗ്രാജുവലി പറ്റുള്ളൂ, അതൊരു സ്ലോ ഗ്രോയിങ് ഗ്രാഫ് ആണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പം പച്ചക്കറി കൊണ്ട് മാത്രം അല്ലെങ്കിൽ പാല് കൊണ്ട് മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നൊരു ഓയിൽ യൂണിറ്റ് ഉണ്ട് എനിക്ക്, ഒരു നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട്. അതിനൊരു ഡ്രയർ ഉണ്ട്, ചോപ്പർ ഉണ്ട്, പിന്നെ ഓയിൽ എക്സ്ട്രാക്ടിങ് മെഷീനുണ്ട്, പിന്നെ വാക്യൂം സീൽ മെഷീനുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാനത് മുദ്രാ ലോൺ വഴി എടുത്തതാണ്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഓയിലും ഇതിന്റെ കൂടെ
1: പോകുന്നുണ്ട്.
2: എനിക്ക് തന്നെ ഉണ്ട്. അപ്പൊ എന്റെ പറമ്പിൽ തികയാതെ വരുമ്പോ എനിക്ക് പരിചയക്കാരുടെ ഞാൻ എടുക്കുന്നുണ്ട്.
1: പിന്നെ മാഡം സൂചിപ്പിച്ച് ഓർഗാനിക് വെജിറ്റബിൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പച്ചക്കറിയാണ് ഉള്ളത്?
2: എല്ലാം നമ്മുടെ പാവൽ, പടവലം, കത്തിരി, വഴുതന, തക്കാളി, വെണ്ട, ടൊമാറ്റോ എല്ലാം ഉണ്ട്, കോളിഫ്ലവർ.
1: എത്ര സ്ഥലത്താണിത്?
2: അതിപ്പോ 52 സെന്റില് ഞാനിപ്പോ ഫസ്റ്റ് പ്രിസിഷൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഡ്രിപ്പ് ലൈൻ ഒക്കെ ഇട്ടിട്ട് പ്രിസിഷൻ ഫാമിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് പാരലായിട്ട് ഒരു 75 സെന്റില് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ 12 കയറിയിട്ടുണ്ട്. കാരണം എനിക്ക് കണ്ടിന്യൂ സപ്ലൈ ചെയ്യാൻ കഴിയണം. ഒരിടത്ത് കഴിയുമ്പോഴേക്കും അടുത്തടുത്ത് ഉണ്ടാവണം, അവിടെ കഴിയുമ്പോഴേക്കും മറ്റടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിയണം.
1: ഈ പ്രിസിഷൻ ഫാമിംഗ് ഇപ്പം ആൾക്കാർ ഇതിലോട്ട് വരുന്നുണ്ട്, ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ ഇട്ടിട്ട്. ഇതൊന്ന് വിശദീകരിക്കാം മാഡം, എങ്ങനെയാണ് ഇത് ചെയ്തത്?
2: ഇതുകൊണ്ടുള്ള ഒരു ഗുണം ഞാൻ മനസ്സിലാക്കിയത്, വീഡ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു,
1: കള
2: കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്ലസ് പിന്നെ വെള്ളം വളരെ കുറച്ച് മതി. അപ്പൊ രാവിലെ ഒരു അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 2 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ അത് മതി.
1: ആദ്യം ആ ഫീൽഡ് ലേ ഔട്ട് ചെയ്തു നമുക്ക് എന്ത് വെച്ചാൽ,
2: അതെ അതെ അതെ അതെ, ബണ്ട് പിടിക്കും. ബണ്ട് പിടിച്ചിട്ട് ആ ബണ്ടിനകത്ത് നമ്മളൊരു 2-3 വിളക്കുള്ള വളങ്ങൾ അകത്ത് കൊടുക്കും. അതിപ്പോ നമ്മുടെ നാടൻ വേപ്പിൻ പിണ്ണാക്ക്, സൂഡോമോണാസ്, പിന്നെ ചാണകം, നമ്മുടെ ചാണകം തന്നെ. എനിക്കൊരു കമ്പോസ്റ്റ് കുഴിയുണ്ട് നമ്മുടെ പറമ്പിൽ.

0: ഉണ്ടാകുന്ന ഉണക്കയാണെങ്കിലും പച്ചയാണെങ്കിലും എല്ലാ വേസ്റ്റും ഇലകളും നമ്മൾ കട്ട് ചെയ്യുന്ന പ്രൂൺ ചെയ്യണ എല്ലാം കൂടി ആ കമ്പോസ്റ്റ് കുഴിക്കകത്തിട്ടിട്ട് ഗോമൂത്രവും ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കും. അത് രണ്ട് മാസം കഴിയുമ്പോഴേക്കും ശരിക്കും കറുത്ത പൊടിയായിട്ട് വരും കമ്പോസ്റ്റ്. ഇതാണ് മെയിനായിട്ടും ഈ ബണ്ടെടുത്തിട്ട് അതിനകത്ത് ഇടുന്നത്. എന്നിട്ട് മണ്ണിട്ട് കവർ ചെയ്തിട്ടാണ് ഡ്രിപ്പ് ലൈൻ ഇടുന്നത്. ഡ്രിപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞിട്ട് മൾച്ചിങ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ തൈകൾ വെക്കുന്നത്. തൈകളോ വിത്തോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ. അതൊരു ഒരു ഈൽഡ് ഇപ്പം ഞങ്ങൾക്ക് കഴിയാറായി. പയറൊക്കെ ഇപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ മൾച്ചിങ് ഷീറ്റ് മാറ്റി ഇട്ടിട്ട് രണ്ട് ദിവസം നല്ലോണം വെയിൽ കൊള്ളിക്കും. വെയിൽ കൊള്ളിച്ചിട്ട് അതിൽ സൂഡോമോണാസും ഇട്ട് നമ്മൾ പിന്നെ കമ്പോസ്റ്റ് കുറച്ചിട്ടാൽ മതി. അധികം ഇടണ്ട, ആദ്യത്തെ പോലെ നമ്മൾ ഇടണ്ട. കുറച്ചൊന്നിട്ട് മണ്ണൊന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആ സെയിം മൾച്ചിങ് ഷീറ്റ് തന്നെ കവർ ചെയ്യും. എന്നിട്ട് അടുത്ത വെള്ളം നമുക്ക് ഉടനെ തുടങ്ങാം.
1: ഈ വെള്ളം നമ്മൾ എങ്ങനെയാണ്? മോട്ടർ വെച്ച്
0: പമ്പുണ്ട്, ബോർവെല്ലാണ്.
1: ഇതും നല്ല നമുക്ക് കുറെ വർഷം യൂസ് ചെയ്യാന്ന് തോന്നുന്നു.
0: പിന്നെ നമുക്ക് പണി വളരെ കുറവാണ്, ഇനിഷ്യൽ സ്റ്റേജിലുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് അത് മാനേജ് ചെയ്ത് പോവാം.
1: ഇങ്ങനെ നമ്മൾ ജൈവമായിട്ട് പച്ചക്കറിയൊക്കെ ചെയ്യുമ്പോൾ ഈ കീടങ്ങളും രോഗങ്ങളും ആണല്ലോ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തോന്നുന്നു കുറഞ്ഞ് കണ്ടിട്ടുണ്ട്.
0: വളരെ കുറവാണ്, കാരണം എനിക്ക് ആദ്യം ചെയ്തപ്പോ ഉണ്ടായ ആ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ ഇല്ല. കാരണം നമ്മുടെ മണ്ണ് കുറെ കൂടെ നന്നായി. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയ സമയത്ത് ഞാനിപ്പം മണ്ണ് നമ്മളൊന്നും ചെയ്യാതിട്ടിരുന്ന മണ്ണായിരുന്നു. അത് ഫസ്റ്റ് നമുക്ക് വിള നന്നായിട്ട് കിട്ടി. രണ്ടാമത്തെ വിള വന്നപ്പം നല്ലോണം ഡ്രോപ്പ് ചെയ്തു. ഓരോ ദിവസം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് ആദ്യത്തെ ഉണ്ടായിരുന്ന കുറേ കാലം യൂസ് ചെയ്യാതിട്ടിരുന്നപ്പോൾ കിടന്ന മണ്ണിൻ്റെ
1: ശക്തി
0: അങ്ങ് പെട്ടെന്ന് കുറഞ്ഞു. അപ്പം നോക്കി മണ്ണരയില്ല, പശുക്കളുടെ അപ്പം എണ്ണം കൂടി വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ അവരുടെ ചാണകം ഉപയോഗിച്ച് വന്നപ്പോഴേക്കും ഇപ്പം മണ്ണങ്ങ് നന്നായി. മണ്ണ് നന്നായി ഇടുന്ന വിത്ത് നല്ല ക്വാളിറ്റിയുള്ള വിത്തുണ്ടെങ്കിൽ വീഡ്സും പിന്നെ മറ്റേ ഈ പറഞ്ഞ പെസ്റ്റ് അറ്റാക്കും എല്ലാം കുറവായിരിക്കും.
1: വിത്തൊക്കെ എങ്ങനെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുക?
0: സ്വന്തമായിട്ട് ഇപ്പം ചില വിത്തുകളെ ഉള്ളൂ, എല്ലാ വിത്തുകളും എൻ്റെ സ്വന്തമായിട്ടില്ല. നമുക്കിപ്പം നല്ലോണം ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഹൈബ്രിഡ് വിത്തുകളും നാടൻ വിത്തുകളും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം ഒന്നിൽ കുറഞ്ഞാലും നമുക്ക് അടുത്തതിൽ കയറണം. കാരണം രണ്ട് ഷോപ്പിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം അവരുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ജൈവമാവുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെ ഒത്തിരി അങ്ങ് ഉണ്ടാവത്തുമില്ല. ഉണ്ടാവുന്നത് നല്ല സാധനമാണ്.
1: അപ്പൊ ഇത് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും കീടങ്ങളും രോഗങ്ങളും എന്തായാലും വരാതിരിക്കത്തില്ല. എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്?
0: അത് ഞാനിപ്പോ ഫെറമോൺ, യെല്ലോ ട്രാപ്പ്, ബ്ലൂ ട്രാപ്പും ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗോമൂത്രം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ സ്പ്രേ ചെയ്യും. പിന്നെ ഓർഗാനിക് രീതിയിലുള്ള പെസ്റ്റിസൈഡ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യും.
1: ഈ ഗോമൂത്രം എങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്ത് അങ്ങനെ സ്പ്രേ ചെയ്യുക?
0: അതെ അതെ അതെ, ഗോമൂത്രം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇപ്പം അവിടുത്തെ ഫാമിലെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഈ തൊഴുത്ത് കഴുകി വരുന്നത് രണ്ട് മൂന്ന് നാലായിട്ട് നമ്മൾ ഇങ്ങനെ പലയിടത്തായിട്ട് നമ്മൾ കുഴി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് വന്ന് ഇത് കളക്ട് ചെയ്യും. അതൊരുമാതിരി ടാറിൻ്റെ കളറായിരിക്കും. അപ്പോൾ അത് ശരിക്കും നല്ല വളമാണ്. അതൊരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിനകത്ത് തന്നെ അത് ഫെർമെൻറ്റ് ചെയ്ത് ശരിക്കും അതൊരു സ്ലറി രൂപമാവും. അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ്.
1: അപ്പം ഈ മാഡം പറഞ്ഞില്ലേ പൂജപ്പുരിയിലാണ് ചെയ്യുന്നത്, സിറ്റി ഏരിയ ആണ്. അപ്പം ഇത്രയും പശുക്കളൊക്കെ ഉള്ളപ്പം ഈ സാനിറ്റേഷൻ അല്ലെങ്കിൽ ശുചിത്വത്തിന്റെ പ്രശ്നം വല്ലതും വന്നിട്ടുണ്ടോ?
0: ഇതുവരെ വന്നിട്ടില്ല. എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ പശുക്കളുടേത് ഭയങ്കര നല്ല ചാണകം, ഞാൻ പറഞ്ഞല്ലോ ഒരു ചാണകം, അതിന് സ്മെല്ലാണ്, ശരിക്കും പറഞ്ഞാല് അതിന് നാറ്റമല്ല. കാരണം ആരും പരിസരത്തുള്ള ആരും നമുക്ക് ഇതുവരെ കംപ്ലൈന്റ് വന്നിട്ടില്ല. എച്ച് എഫിന്റെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് അങ്ങനെയല്ല, നമ്മൾ എനിക്ക് തൊട്ടടുത്ത് തന്നെ കുറെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഞാൻ ഫാമിൽ ചെയ്തിട്ടുണ്ട്. വരുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല.
1: കാണാൻ വേണ്ടി ആൾക്കാരും വരുമല്ലേ?
0: പിന്നെ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കുട്ടികളെയൊക്കെ കൊണ്ടുവരും, കുഞ്ഞുങ്ങളും ഇപ്പൊ ഒരു അഞ്ചു പേരുണ്ട്, അവരുടെ കൂടെ കളിക്കും. ഫ്യൂച്ചറില് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്.
1: നാടൻ പശു എന്ന് പറഞ്ഞാൽ ഇറ്റ്സെൽഫ് ഒരു അട്രാക്ഷൻ തന്നെയാണ്.
0: പിന്നെ
1: ആൾക്കാർക്ക്
0: ഞാൻ സീനിയർ സിറ്റിസൺസിന് വേണ്ടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
1: അവർക്ക്
0: വന്നിരുന്നിരുന്ന അവരുടെ ഓർമ്മകളെല്ലാം ഒന്ന് അയവിറക്കാനും അവർക്ക്. കാരണം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ ഒരു മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് പുള്ളി വന്നായിരുന്നു. പുള്ളി വളരെ മ്യൂട്ടായിരുന്ന ഒരു സമയമായിരുന്നു, അധികം ആരോടത്ത് സംസാരിക്കില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് പുള്ളിയും കൊണ്ട് വന്നായിരുന്നു ഫാമില്. അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം പുള്ളി നോൺ സ്റ്റോപ്പ് ആയിട്ട് പുള്ളി സംസാരിച്ചു. അവൾ എന്നോട് ഒത്തിരി നന്ദി പറഞ്ഞു. പഴയ കാലത്ത് പുള്ളി കൃഷി ചെയ്തിരുന്ന കാര്യങ്ങളും അന്നത്തെ ആൾക്കാരുടെ പേര് വരെ ഓർമ്മിച്ച് പുള്ളി പറഞ്ഞു.
1: ഒരു എഫക്റ്റ് ആയിരിക്കും അവിടുത്തെ
0: ഭയങ്കര. കാരണം ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നമുക്ക് എന്തെങ്കിലും മൂഡ് ഡൗൺ ആണെങ്കിൽ ഇവരടുത്ത് പോയി ഒന്ന് നിന്നാൽ മതി, ഇവരൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതി, നമ്മുടെ ഓറ തനിയെ കയറും. നമ്മൾ പോസിറ്റീവായിട്ട് വളരെ നന്നായിട്ട് നമ്മൾ ബ്രൈറ്റ് ആവും. ഒത്തിരി എക്സ്പീരിയൻസ്
1: ഉണ്ടായിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും അവിടെ വന്ന് നിൽക്കുമ്പോൾ മനസ്സിലാവും. അത് ഈ നാടൻ പശുക്കൾക്കേ ഉള്ളൂ, അവർക്കൊരു സൂര്യകേതു നാടിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സൂര്യന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു സൂര്യന്റെ എനർജി അവർ അട്രാക്ട് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾക്ക് കൂടി തരും അവർ.
1: ഇതിപ്പോ ഈ പശുക്കളുടെ ഡിമാൻഡ് വെച്ച് ആൾക്കാർ വരാറുണ്ടോ?
0: ഉണ്ട്, ഒത്തിരി പേര്. എന്റെ ഇപ്പോൾ വാട്സാപ്പിൽ തന്നെ ഞാൻ അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്കൊക്കെ പശുക്കളെയാണ് ആവശ്യം. ഞാനത് എങ്ങനെ കൊടുക്കും? കാരണം എനിക്കിപ്പോ ഒത്തിരി പാല് ഡിമാൻഡ് ഉണ്ട്, അത് എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് കൊടുക്കും.

0: പറ്റില്ല. അപ്പൊ ഒത്തിരി പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാനതിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് ആർക്ക് കൊടുക്കണം എന്ന്
1: ആലോചിക്കുക. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കുത്തിവെച്ചാണോ?
0: ആർട്ടിഫിഷ്യലും ഉണ്ട്.
1: അല്ല, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കുത്തി വെക്കുമ്പോൾ ഇതിന്റെ നാടൻ പശുവിന്റെ സെമൻസ് ഉണ്ടല്ലേ?
0: ഉണ്ട്, വെച്ചൂര്
1: തന്നെയാണ്.
0: അതെ, അത് ഡോക്ടർ ചെയ്യുന്ന വെച്ചൂര് തന്നെയാണ്.
1: അപ്പൊ പിന്നെ ആ ഒരു വലിയ പ്രശ്നം അത് വരുന്നില്ല.
0: ഇല്ല ഇല്ല.
1: പച്ചക്കറി ഒഴിച്ച് വേറെ മറ്റേ കൃഷികളും ഉണ്ടോ?
0: വാഴയ്ക്ക് മാത്രമായിട്ട് ഞാൻ ഒരു ഏരിയ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ കപ്പയുണ്ട്, ഏത്തനുണ്ട്, രസകദളിയുണ്ട്, ഞാലിപ്പൂവനുണ്ട്, എല്ലാം ഉണ്ട്.
1: അപ്പൊ വാഴ കൃഷി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും?
0: സെപ്പറേറ്റ് ഒരു ഏരിയ അതിന് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്.
1: അപ്പൊ പച്ചക്കറി വിട്ടിട്ട് ഈ വാഴയിലോട്ട് വരാനുള്ള സ്പെഷ്യൽ അട്രാക്ഷൻ വല്ലതും ഉണ്ടായിരുന്നു?
0: അങ്ങനെ അതല്ല, നമുക്ക് കൃഷി ആകുമ്പോൾ ഡിമാൻഡും അനുസരിച്ചല്ലേ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. അപ്പം പഴത്തിന് നല്ല ഡിമാൻഡ്, ഞാലിപ്പൂവിനൊക്കെ നല്ല ഡിമാൻഡുണ്ട്,
1: ഓർഗാനിക് ആകുമ്പോൾ
0: പിന്നെ
1: ജൈവമാകും.
0: അതെ അതെ അതെ അതെ. അപ്പൊ അതിന് നമുക്കൊരു പെട്ടെന്ന് ഒരു എമൗണ്ട് കിട്ടും. നമുക്കിപ്പോ ഒരു കൊല കൊണ്ട് കൊടുത്താലും പഴമാണെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ബൾക്ക് എമൗണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ വാങ്ങുന്നുണ്ട്. എനിക്കൊരു ഷോപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരൊരു 4-5 കിലോ ഒരുമിച്ചാണ് അവർക്ക് വേണ്ടത്.
1: അപ്പൊ എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട്. വേണം പറഞ്ഞ വെളിച്ചെണ്ണ, ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചെയ്യുന്നുണ്ട്, പച്ചക്കറിയുണ്ട്, വാഴകൃഷിയുണ്ട്, പിന്നെ നമ്മുടെ നാടൻ പശുക്കൾ നല്ലതായിട്ട് പോകുന്നുണ്ട്. ഇതൊഴിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടോ?
0: ഒരു ഫാം ടൂറിസം പ്ലാൻ ചെയ്യണുണ്ട്
1: ഭാവിയിൽ.
0: ഭാവിയില്, കാരണം എനിക്കൊരു ഔട്ട് ഹൗസ് ഉണ്ട്. ഞാനിപ്പോ എന്റെ ആദ്യത്തെ ഫാമിലി പശുക്കളുള്ള ഫാമില് ഒരു 78 മരങ്ങൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം എക്സോട്ടിക് ആണ്. അപ്പം സന്തോളുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ അബിയുണ്ട്, എല്ലാം റംബൂട്ടാൻ ഉണ്ട്, മാങ്കോസ്റ്റീൻ ഉണ്ട്, പിന്നെ നമ്മൾ പഴയ നൊസ്റ്റാൾജിയ വെച്ചിട്ട് നാടൻ കാരയ്ക്ക, അരിനെല്ലി, അങ്ങനത്തെയൊക്കെ നമ്മുടെ സ്കൂൾ ചൈൽഡ്ഹുഡ് ഓർമ്മ വെച്ചിട്ട് അങ്ങനത്തെ കുറെ നാടൻ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 10-85 മരങ്ങളും വെച്ചിട്ടുണ്ട് ഫാമിലി.
1: പിന്നെ
0: ജാമ്പ, നമ്മുടെ ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. നാടൻ ജാമ്പയുണ്ട്, ബെൽ ജാമ്പയുണ്ട്, പേരയ്ക്ക തന്നെ പലതരം വെച്ചിട്ടുണ്ട്, പിന്നെ സീതപ്പഴം, എല്ലാം
1: പശുക്കളെ പുറത്ത് ഫാമിലോട്ട് അഴിച്ചു വിടാം.
0: ഉണ്ടുണ്ട്, അതിനൊരു ഏരിയ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടുണ്ട്.
1: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്കും ഈ ഒരു ചർച്ച ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: നാടൻ പശു വളർത്തലും ജൈവ കൃഷിയുമായി മുന്നേറുന്ന സംരംഭകയായ ശ്രീമതി വീണ രാജ്കുമാറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം കേട്ടല്ലോ.
3: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല, ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
4: ഇന്നത്തെ പരിപാടിയുടെ സമയം അവസാനിക്കാറായി. അപ്പോൾ നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. നായ്ക്കളിൽ കണ്ടുവരുന്ന കള്ളഗർഭം അഥവാ സ്യൂഡോ പ്രഗ്നൻസി എന്നാൽ എന്താണ്? ഉത്തരം കേട്ടോളൂ.

0: ഇണ ചേർന്നതിനു ശേഷം നായ്ക്കൾ ഗർഭം ധരിച്ചിട്ടില്ലെങ്കിലും ഗർഭലക്ഷണം കാണിക്കുന്നതിനെയാണ് സ്യൂഡോ പ്രഗ്നൻസി അഥവാ കള്ളഗർഭം എന്ന് പറയുന്നത്. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
1: വയലും വേടും സമാപിക്കുന്നു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി, ശ്രേയ ഘോഷാലും കബീറും പാടിയ ഗാനം. വയലാർ ശരത്ചന്ദ്രയുടെ വരികൾ, മോഹൻ സിതാരയുടെ എണ്ണം.

ഇനി സന്തോഷ് കേശവും ലേഖാനായരും പാടിയ ഗാനം കേൾക്കാം. ചിത്രം നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബെന്നി കണ്ണൻ എന്നിവർ ഈണമിട്ട ഗാനം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:25 കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഹൈറേഞ്ച് വൃത്താന്തം.

പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൗൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി 16 രാവിലെ 10 അഭിമുഖം നടത്തുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. യോഗ്യത, ഇന്റർവ്യൂ ഷെഡ്യൂൾ, ബയോഡേറ്റ ഫോം എന്നിവയ്ക്ക് പൈനാവ് kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04862-232205. കട്ടപ്പന ഗവൺമെൻറ് ITIയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് ഈഴവ, ബില്ല, തീയ വിഭാഗങ്ങളിൽ നിന്നും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തും. 7 ബുധനാഴ്ച രാവിലെ 10:30 കട്ടപ്പന ഗവൺമെൻറ് ITIയിൽ വെച്ച് അഭിമുഖം നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകളും വില്ലേജ് ഓഫീസറിൽ താഴെയല്ലാത്ത റവന്യൂ അധികാരികൾ നൽകുന്ന മേൽത്തട്ടിൽ പെടുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡും അവയുടെ പകർപ്പുകളുമായി ഹാജരാകണം. ഫോൺ നമ്പർ 04868-27-2216. കട്ടപ്പന അഡീഷണൽ ICDs പ്രോജക്റ്റ് പരിധിയിലുള്ള ചക്കുപള്ളം, വണ്ടൻവീട്, ഇരട്ടയർ പഞ്ചായത്തുകളിലെ അംഗൻവാടികളിൽ പ്രീസ്കൂൾ കുട്ടികൾക്ക് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കോഴിമുട്ട വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും ടെൻഡറുകൾ ക്ഷണിച്ചു. 9:00 ഉച്ചയ്ക്ക് 1 ടെൻഡർ സ്വീകരിക്കും. ഫോൺ നമ്പർ 9745506022. മറ്റൊരു നമ്പർ 8089450222. ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ള മൊബൈൽ ഭക്ഷ്യപരിശോധനാ ലാബോറട്ടറി വാഹനം വിവിധ സർക്കിളുകളിൽ ഇനി പറയും പ്രകാരം എത്തും. 9 ഇടുക്കി സർക്കിൾ, 12-17 പീരുമേട് സർക്കിൾ, 19-24 ഉടുമ്പൻചോല സർക്കിൾ, 26-31 തൊടുപുഴ സർക്കിൾ. പൊതുജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ പരിശോധനയ്ക്കായി നൽകാവുന്നതാണ്. സംസ്ഥാന വയോസേവന അവാർഡിന് നോമിനേഷനുകൾ സമർപ്പിക്കേണ്ട തീയതി നീട്ടി. വയോസേവന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നോമിനേഷൻ സമർപ്പിക്കാവുന്നതാണ്. ജില്ലാ പഞ്ചായത്ത്, സാമൂഹ്യനീതി ഡയറക്ടർക്ക് നേരിട്ടും മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവർ LSGD ജില്ലാ മേധാവി മുഖേന ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും, വയോജന മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച NGO സായംപ്രഭ ഹോം, മികച്ച കായിക താരം, കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഭിന്നശേഷിക്കാർ, ആജീവനാന്ത ബഹുമതി എന്നീ വിഭാഗക്കാർ, ജില്ലാ സാമൂഹ്യ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ മലയാള ചലച്ചിത്രഗാന പരിപാടി വീണ്ടും കേൾക്കാം. സൗദി വെള്ളക്കേന്ദ്രത്തിനു വേണ്ടി ബോംബെ ജയശ്രീ പാട്ട് ഗാനമാണിനി. അൻവർ അലിയുടെ വരികൾ, പാലി ഫ്രാൻസിസ് ഈണമിട്ടത്.

ഇനി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതി. എം ജി രാധാകൃഷ്ണനെ വിട്ട ഗാനം കേൾക്കാം. ചിത്രം വെള്ളാനകളുടെ നാട്. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയിൽ കേൾക്കാം. 8 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി പുതുപാടലുകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി വീക്ക്ലി റൗണ്ട് അപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പുതുയുഗ കേരളത്തിനായി 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പ്രോജക്ട് അധിഷ്ഠിത പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം ഈ മാസം 8-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കുട്ടിക്കാനം പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി ഹാളിൽ നടക്കും. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഗവൺമെന്റ് ചീഫ് വിപ്പ് അബുജോൺ ജോസഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് ഉദ്ഘാടനം നിർവഹിക്കും. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ സെക്കൻഡറി പ്രോസസിംഗ് യൂണിറ്റ്, മരിയാപുരം എവർഗ്രീൻ കാർഡമം ഡ്രയേഴ്സ് ആൻഡ് സ്പൈസസിന്റെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രൈമറി പ്രോസസിംഗ് യൂണിറ്റ് എന്നിവയുടെയും, ഹോർട്ടികോർപ്പിന് മൂന്നാറിലെ ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും. ഇടുക്കി നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് റോയി കെ പൗലോസ്, ദേവികുളം MLA FRAJ, ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ജനപ്രതിനിധികൾ, കർഷക പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് SHM മിഷൻ ഡയറക്ടർ ആശ എസ് അറിയിച്ചു. ഇടുക്കി ജില്ലാ സിവിൽ സർവീസ് കായികമേള നടന്നു. അറക്കുളം സെന്റ് ജോസഫ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ റോയി കെ പൗലോസ് MLA കായികമേള ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഇത്തരം മേളകൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സജി പി ജോസ്, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം KL ജോസഫ്, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി സൈജൻ സ്റ്റീഫൻ, ജില്ലാ യോഗ അസോസിയേഷൻ സെക്രട്ടറി VP സുരേഷ്, ദീപ്തി മരിയ ജോസഫ്, ബേബി വർഗീസ്, ഫാദർ സ്റ്റാൻലി ചെള്ളിയിൽ, തോംസൺ ജോർജ്, ജോസഫ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ്, സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ, മൂലമറ്റം HRC ക്ലബ്ബ്, വണ്ടമറ്റം അക്വാറ്റിക് സെന്റർ, തൊടുപുഴ ഫോർകോട്ട് ഇൻഡോർ സ്റ്റേഡിയം എന്നിവിടങ്ങളിലായി നടന്ന മത്സരങ്ങൾ ചൊവ്വാഴ്ച സമാപിച്ചു. വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള 300-ഓളം സർക്കാർ ജീവനക്കാർ 19 കായിക ഇനങ്ങളിലായി പങ്കെടുത്തു. ജില്ലയിലെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായുള്ള ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ദിശായോഗം ഡീൻ കുര്യാക്കോസ് MPയുടെ അധ്യക്ഷതയിൽ ചേർന്നു. സാമ്പത്തിക വർഷത്തിന്റെ പകുതി ഭാഗം അവസാനിച്ചതിനാൽ ഓരോ വകുപ്പുകളും പദ്ധതികൾക്ക് അനുവദിക്കപ്പെട്ട തുക സമയബന്ധിതമായി ചെലവഴിച്ച് പദ്ധതികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് MP പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്തു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന 2026-27 സാമ്പത്തിക വർഷത്തിലെ 2-ാം പാദ യോഗത്തിൽ അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, നോമിനേറ്റഡ് അംഗമായ NK ബിജു, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, സെക്രട്ടറിമാർ, ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രോജക്ട് ഡയറക്ടർ, ജില്ലാതല വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ തൂഫാൻ 2-ാം ഘട്ടത്തിന് തുടക്കമായി.

0: മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ തൂഫാൻ 2.0 രണ്ടാംഘട്ട ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു ജോസ് നിർവഹിച്ചു. തൂഫാൻ പതാക ഉയർത്തിയതിനു ശേഷം നടന്ന ചടങ്ങിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി മാത്യു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന മാത്യു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മൂന്നാർ പോലീസ് സബ് ഇൻസ്പെക്ടർ ചന്ദ്രൻ ലഹരിവിരുദ്ധ ക്ലാസ് നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, ആശാപ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിനെത്തിയവർക്ക് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോയ് എൻ നന്ദി രേഖപ്പെടുത്തി. ജില്ലാ ശിശുക്ഷേമ സമിതി വിപുലമായ പ്രവർത്തനങ്ങളിലേക്ക്. 14,78,355 രൂപയുടെ ബജറ്റിന് അംഗീകാരം. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വിപുലമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനം. കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ശിശുക്ഷേമ സമിതി വാർഷിക പൊതുയോഗം ADM മിനി കെ ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോൺ. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ADM. കുട്ടികളെ ക്രിയാത്മകമായ മേഖലകളിലേക്കും കായിക പ്രവർത്തനങ്ങളിലേക്കും വഴിതിരിച്ചുവിടണം. മൊബൈലിന്റെ അധിക ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ ജാഗ്രതയോടെ നേർവഴിക്ക് നയിക്കണം. ഇടുക്കിയിലെ അമ്മത്തൊട്ടിലിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു. അമ്മത്തൊട്ടിലിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ത്രിതല പഞ്ചായത്തുകളുടെയും MP MLA മാരുടെയും സഹകരണത്തോടെ നവീകരിച്ച് പ്രവർത്തനം പുനരാരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തും. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകളും സംഘടിപ്പിക്കും. പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന പ്രതികളെ നാടുകടത്തുന്നത് സംബന്ധിച്ച നടപടികൾക്കായി ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെ ശുപാർശ സമർപ്പിക്കും. തോട്ടം മേഖലകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതും സ്കൂളിൽ വിടാതിരിക്കുകയും ചെയ്യുന്നത് തടയുന്നതിന് അതാത് പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകും. പ്ലാന്റേഷൻ ഇൻസ്പെക്ടർമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകും. എക്സൈസ്, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുമായി സഹകരിച്ച് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ UP HS HSS വിഭാഗം കുട്ടികൾക്ക് ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിക്കും. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ 75 വാർഷികത്തിന്റെ ഭാഗമായി ശിശുദിന ആഘോഷ പരിപാടികൾ വിപുലമായി സംഘടിപ്പിക്കും. ജില്ലയിലെ അങ്കണവാടി കുട്ടികൾക്കായുള്ള കലോത്സവം ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തും. കൂടാതെ സാഹിത്യ ചിത്രരചന ക്യാമ്പുകൾ, മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും. 2026-27 പദ്ധതികൾക്കായി ആകെ 14,78,355 രൂപയുടെ ബജറ്റിന് യോഗം അംഗീകാരം നൽകി. 2025-26 വർഷത്തെ വാർഷിക പദ്ധതി അംഗീകാരവും ഭാവി പരിപാടികളുടെ ആസൂത്രണം സംബന്ധിച്ച ചർച്ചകളും യോഗത്തിൽ നടന്നു. ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഡിറ്റാജ് ജോസഫ്, വൈസ് പ്രസിഡന്റ് ഷൈലജ സുരേന്ദ്രൻ, ട്രഷറർ പി രവി, ശിശുക്ഷേമ സമിതി അംഗങ്ങളായ KG സത്യൻ, KM ജലാലുദ്ദീൻ, KR ജനാർദ്ദനൻ, പ്രഭാ തങ്കച്ചൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലയിൽ ജലജീവൻ മിഷന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പിടുന്നതിന് വെട്ടിപ്പൊളിച്ച റോഡുകൾ അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കാൻ തീരുമാനം. ജലജീവൻ മിഷൻ പദ്ധതികളുടെയും ജില്ലാതല ശുചിത്വ മിഷൻ പ്രവർത്തനങ്ങളുടെയും പുരോഗതി വിലയിരുത്തുന്നതിനായി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ശബരിമല തീർത്ഥാടനം വരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന് ADM നിർദ്ദേശം നൽകി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള കുടിവെള്ള പദ്ധതികളിലെ കുടിവെള്ളം ഫീൽഡ് ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് പരിശോധിക്കുന്നത് വേഗത്തിലാക്കണമെന്ന് യോഗം നിർദ്ദേശം നൽകി. ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗത്തിൽ വിലയിരുത്തി. വാട്ടർ അതോറിറ്റി, ഭൂജല വകുപ്പ്, ജലനിധി എന്നിവയാണ് ജലജീവൻ മിഷന്റെ നിർവഹണ ഏജൻസികൾ. വാട്ടർ അതോറിറ്റി തൊടുപുഴ ഡിവിഷന്റെ കീഴിൽ 25,509 കണക്ഷനുകൾക്കാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 23,579 കണക്ഷനുകൾക്കുള്ള ജോലികൾ കരാറുകാരെ ഏൽപ്പിച്ചു. 13,859 കണക്ഷനുകൾ പൂർത്തിയായി. ബാക്കിയുള്ളവ കരാർ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. പൈനാവ് ഡിവിഷനിൽ 23,381 കണക്ഷനുകൾക്കാണ് അനുമതി. 18,970 കണക്ഷനുകൾക്കുള്ള ജോലികൾ കരാറുകാരെ ഏൽപ്പിച്ചു. 6,761 കണക്ഷനുകളാണ് പൂർത്തീകരിച്ചത്. കട്ടപ്പന ഡിവിഷനിൽ 179,829 കണക്ഷനുകൾക്കാണ് അനുമതി ലഭിച്ചത്. ഇതിൽ 170,309 കണക്ഷനുകളുടെ ജോലികൾ കരാറുകാരെ ഏൽപ്പിച്ചു. 13,978 കണക്ഷനുകൾ പൂർത്തിയായി. കട്ടപ്പന പ്രോജക്ട് ഡിവിഷന്റെ പരിധിയിൽ 22 ജലശുദ്ധീകരണശാലകളുടെ പ്രവൃത്തികളാണുള്ളത്. ഇതിൽ 4 പൂർത്തിയായി. 8 പുരോഗമിച്ചു വരുന്നു. 9 ടെണ്ടർ നടപടികളിലാണ്. ജലനിധിയുടെ കീഴിൽ 3,946 കണക്ഷനുകൾക്കാണ് അനുമതി ലഭിച്ചത്. ഇതിൽ 3,602 കണക്ഷനുകൾ നൽകി. ഭൂജല വകുപ്പിന് കീഴിൽ 621 കണക്ഷനുകൾക്കാണ് സാങ്കേതിക അനുമതി ലഭിച്ചത്. ഇതിൽ ആവശ്യമുള്ള 560 കണക്ഷനുകളിൽ 485 എണ്ണം പൂർത്തിയായി. ജില്ലാതല ജലശുചിത്വ മിഷൻ മെമ്പർ സെക്രട്ടറി ടി എൻ സജി, കട്ടപ്പന ഡിവിഷൻ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി പ്രസാദ്, ക്വാളിറ്റി കൺട്രോൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിബോയ് ജോർജ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിൽ രാത്രിയാത്രാ നിരോധനമില്ല, പ്രചാരണം തെറ്റെന്ന് ജില്ലാ കളക്ടർ. ഇടുക്കി ജില്ലയിൽ അടിക്കടി ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന വ്യാജ പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. പൊതുഗതാഗതത്തിന് തടസ്സമാകുന്ന യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കളക്ടർ അറിയിച്ചു. സെപ്റ്റംബർ 28 മൂന്നാർ പീരുമേട് ഉടുമ്പൻചോല പ്ലാന്റേഷൻ ഇൻസ്പെക്ടർമാർക്ക് ഇത് സംബന്ധിച്ച് ഒരു കത്ത് നൽകുക മാത്രമാണ് ചെയ്തത്. അത് ഒരു ഉത്തരവല്ല. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന തോട്ടങ്ങൾക്കുള്ളിൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ പൊതുജനങ്ങൾ പ്രവേശിക്കാതിരിക്കുന്നതിനും തോട്ടം ഉടമകളെയും തൊഴിലാളികളെയും ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയുള്ള നിർദ്ദേശം മാത്രമാണിത്. രാത്രികാലങ്ങളിലും വെളിച്ചം കുറവുള്ള സമയത്തും തോട്ടങ്ങളിൽ പതിയിരിക്കുന്ന വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ നിർദ്ദേശം നൽകിയത്. ഇതിനെ ജില്ലയിലെ രാത്രിയാത്രാ നിരോധനം എന്ന നിലയിൽ ചിലർ തെറ്റായി വ്യാഖ്യാനിച്ച് സോഷ്യൽ മീഡിയ വഴി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അപകീർത്തിപ്പെടുത്തുകയും ജനങ്ങളിൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുകയുമാണ് ചെയ്തത്. ജില്ലയിൽ ഒരിടത്തും യാതൊരുവിധ യാത്രാ നിരോധനവും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കളക്ടർ വ്യക്തമാക്കി. ജില്ലയിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ നൽകുന്ന മുന്നറിയിപ്പുകളും ആക്രമണകാരികളായ വന്യജീവികൾ മനുഷ്യവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ വനം വകുപ്പും റാപ്പിഡ് റെസ്പോൺസ് ടീമും നൽകുന്ന നിർദ്ദേശങ്ങളും പാലിക്കണമെന്നാണ് ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത്. പ്ലാന്റേഷൻ ഇൻസ്പെക്ടർമാർ വനം വകുപ്പ് നിർണയിച്ചിട്ടുള്ള മനുഷ്യ വന്യജീവി സംഘർഷ മേഖലകളിൽ വനം വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ തോട്ടം മേഖലയിലെ ജനങ്ങളിൽ എത്തിക്കുന്നതിനും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ 81 പേർ മരണപ്പെടുകയും 486 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആനകളുടെ സഞ്ചാരപാതയിലെ അനധികൃത നിർമ്മിതികൾ, കൂറ്റൻ മരങ്ങളിൽ കെട്ടിയ സ്റ്റീൽ റോപ്പുകൾ, വേലികൾ എന്നിവ നീക്കം ചെയ്യാൻ ഉത്തരവ് നൽകിയത്. പട്ടയഭൂമിയിലെ കർഷകരെ ബാധിക്കുന്നതല്ല ഇത്. സർക്കാർ ഭൂമിയിലും വനഭൂമിയിലുമുള്ള കയ്യേറ്റങ്ങൾക്കും റിസോർട്ടുകളിൽ ആനകളെ ആകർഷിക്കാൻ ഉപ്പുവെക്കുന്നതുപോലുള്ള പ്രവർത്തനങ്ങൾക്കുമെതിരെയാണ് നടപടി. അനധികൃതമായ നിർമ്മിതികൾ പലപ്പോഴും ആനകളുടെ സഞ്ചാരപാതയിലാണ്. ഇങ്ങനെയുള്ള തടസ്സങ്ങളാണ് ആനകളെ ജനവാസ മേഖലയിൽ എത്തിക്കുന്നതും ആളുകൾക്ക് അപകടം ഉണ്ടാക്കുന്നതും. അനധികൃതമായ നിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. കെട്ടിട നിർമ്മാണ അനുമതിയില്ലാതെ കെട്ടിപ്പൊക്കുന്ന റിസോർട്ടുകളുടെ കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു.
1: അപ്പൊ ഇങ്ങനത്തെ സഞ്ചാരപഥങ്ങളിൽ അനധികൃതമായിട്ട് ഇങ്ങനെ വേലികളും, അനധികൃതം എന്ന് പറയുമ്പോൾ ഏതാണ് അധികൃതം അനധികൃതം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അനധികൃതം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ ലാൻഡ് കയ്യേറി അല്ലെ വനം കയ്യേറി ഒക്കെ കെട്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരു പട്ടയഭൂമിയിലെ വേലി ഇതുവരെ പോളിസിയായിട്ട് ഇതുവരെ ഈ ഓഫീസിൽ ഒരു പരാതി ലഭിച്ചിട്ടില്ല. ഒരു പഞ്ചായത്ത് പദവികളെ സംബന്ധിച്ച് പരാതി പറഞ്ഞിട്ടില്ല. ഈ ഒരു ഉത്തരവ് ഇറക്കേണ്ട സാഹചര്യം പറയാം. ഈ ഒട്ടേറെ പേര് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജില്ലയിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഷോക്കിംഗ് ആണ്. കാരണം കഴിഞ്ഞ 10 വർഷം 2015-16 തൊട്ട് 2026-27 വരെ ഈ മനുഷ്യ വന്യജീവി സംഘർഷം 81 പേരാണ് ജില്ലയിൽ മരണപ്പെട്ടിട്ടുള്ളത്. 486 പേർക്ക് ഇത് സംബന്ധിച്ച് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഈ ഒരു സാഹചര്യം നിങ്ങൾ നോക്കൂ. ഈ ഒരു സാധാരണക്കാരൻ മരിക്കുമ്പോൾ അത് അതിനാരൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അല്ലേ? അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അത് അങ്ങനെ സാധാരണക്കാർ, പ്രത്യേകിച്ച് കർഷകർ, സാധാരണക്കാർ മരണപ്പെടാൻ പാടില്ല. ആ ഒരു സാഹചര്യത്തിലാണ്, ഈ ഒരു അവസ്ഥയിലാണ് ഇത്രയും പേര് മരണപ്പെടുന്നതും അപകടത്തിൽപ്പെടുന്നതും സാഹചര്യത്തിലാണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയത്. അതിൽ ആനകളുടെ സഞ്ചാരപാതത്തിന് പ്രധാനമായിട്ടും കാരണമായിട്ടുള്ളത് അനധികൃത നിർമ്മിതികൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ, ആ ചിന്നക്കല മേഖലയിൽ 2-3 പഞ്ചായത്തുകളിൽ വ്യാപകമായ ഭൂമി കയ്യേറ്റം ഉണ്ടെന്നുള്ളതും ഇതിന്റെ എല്ലാ റെക്കോർഡ്സും ഇത് സംബന്ധിച്ച് പല കേസുകളും ഹൈക്കോടതിയിലും ഒക്കെ ഉള്ളവർ നിങ്ങൾക്ക് എല്ലാവരും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അനധികൃതമായ നിർമ്മിതികൾ പലപ്പോഴും ഈ ആനകളുടെ സഞ്ചാരപഥത്തിലാണ്, കോറിഡർ എന്ന് പറഞ്ഞാൽ ഈ ആനകളുടെ ദിവസേനയുള്ള സഞ്ചാരപഥത്തിലാണ് ഇങ്ങനെയുള്ള കയ്യേറ്റങ്ങൾ ഉള്ളത്.
0: സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് മുതിർന്ന പൗരന്മാരുടെ

0: പങ്കാളിത്തം ഉറപ്പാക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ പാറക്കടവ് മോഡൽ സായംപ്രഭ ഹോമിൽ സംഘടിപ്പിച്ച വയോജന ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി നിർവഹിച്ചു. ഹോണർ എ ഹോം പദ്ധതിയുടെയും വയോജന അയൽപ്പക്ക സഹായ ശൃംഖല പദ്ധതിയുടെയും സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് മുതിർന്ന പൌരന്മാരുടെ പങ്കാളിത്തം ഉറപ്പാക്കി സിൽവൺ എക്കോണമി ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വിഭാഗമാക്കി മുതിർന്ന പൌരന്മാരെ പരിഗണിക്കുന്ന സംസ്കാരത്തിന് തുടക്കമിടുകയാണ് വയോജന വകുപ്പ് രൂപീകരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയ്ക്കും നാടിനും പ്രയോജനകരമായി മുതിർന്ന പൌരന്മാരെ മാറ്റുകയാണ് ലക്ഷ്യം. വയോജന ഡയറക്ടറേറ്റിന് പുറമെ ജില്ലാ ഓഫീസുകൾ, മുഖ്യമന്ത്രി ചെയർമാനായി ഗവേണിംഗ് കൌൺസിൽ, സാങ്കേതിക ഉപദേശക സമിതി, ജില്ലാ കളക്ടർ അധ്യക്ഷനായി സീനിയർ സിറ്റിസൺ സെൽ, കെയർ വർക്ക് ഫോഴ്സ് എന്നിവയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത അധ്യയന വർഷത്തിൽ കെയർ വർക്ക് ഫോഴ്സ് കോഴ്സ് തുടങ്ങും. എല്ലാ പഞ്ചായത്തിലും ഫെസിലിറ്റേഷൻ ഡെസ്ക്, സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രത്യേക പ്രിവിലേജ് എന്നിവ ഉറപ്പാക്കും. ലീഗൽ ഗ്യാരണ്ടി ഉറപ്പാക്കാൻ സമഗ്ര നിയമം നടപ്പാക്കും. ഒരു സമൂഹം പരിഷ്കൃതമാണോ എന്ന് തിരിച്ചറിയുന്നത് ആ സമൂഹം മുതിർന്ന പൌരന്മാരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിലാണ് സംശയം. അഭിമാനത്തോടു കൂടിയാണ് നിർമ്മിക്കുന്നത്. ഈ ദിവസം ഇന്ത്യയിൽ ആദ്യമായി മുതിർന്ന പൌരന്മാർക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും ഒക്കെ വിളിക്കുകയാണ്, എന്താണ് ഇതിന്റെ മോഡൽ, എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലരും കരുതിയത് കുറെ സാമൂഹ്യക്ഷേമ പരിപാടികൾ പ്രായമായവർക്ക് കൊടുക്കാൻ പോകും. അപ്പൊ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും 20% കൂടെ ആവില്ല. കേരളത്തിൽ അതപ്പോ 35% ആവും. നാഷണൽ ആവറേജിൽ ഒരു 10% പ്രൊജക്ഷൻ പറയുന്നത് 2036. അപ്പൊ നമുക്ക് അവരെ സജീവമാക്കണം. അവർ വീട്ടിൽ പോയി ആണുങ്ങളാണെങ്കിൽ ഒരു ചാരിയസേനയിൽ നിന്ന്, സ്ത്രീകളാണെങ്കിൽ അടുക്കളയിലേക്ക് കയറിയാൽ പിന്നെ ഒരു ജീവിത അവസാനിച്ചിട്ടുള്ളൊരു തോന്നലൊന്നും ഉണ്ടാകാൻ പാടില്ല. അവരെ നമുക്കൊന്നും കരുത്തുറ്റതാക്കണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, നമ്മുടെ നാടിന്, സാമൂഹിക പുരോഗതിക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിവുള്ളവരാക്കി അവരെ മാറ്റണം, അവരെ ക്രിയേറ്റീവ് ആക്കി മാറ്റണം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിലേറ്റവും പ്രായമായ
0: മുതിർന്ന പൌരന്മാർക്കുള്ള വകുപ്പിന്റെ ഔദ്യോഗിക ലോഗോയും വിവിധ പദ്ധതികളുടെ വെബ് പോർട്ടലും മുഖ്യമന്ത്രി ഓൺലൈനായി പ്രകാശനം ചെയ്തു. സായംപ്രഭ ഹോമിലെ മുതിർന്നവരുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനത്തിനു ശേഷം പാറക്കടവ് സായംപ്രഭ ഹോമിലെ അമ്മമാരുടെ കലാപരിപാടികളും നടന്നു. മുട്ടം യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിലെ NSS വോളണ്ടിയർമാരും മുതിർന്ന പൌരന്മാർക്കൊപ്പം ആഘോഷത്തിന്റെ ഭാഗമായി. സായംപ്രഭ ഹോമിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വാർഡ് കൌൺസിലർ നിഷ സോമൻ, മുട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് NSS കോർഡിനേറ്റർ രാഖി റോയ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുഷമ ജോയ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് സീനിയർ സൂപ്രണ്ട് ദീപു എമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. മൃഗങ്ങളുടെ കടിയേറ്റാൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് മുൻഗണന നൽകണം, അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA. പേവിഷബാധ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ആദ്യമായി പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സജ്ജമാക്കിയ മോഡൽ വോണ്ട് വാഷിംഗ് ഏരിയയുടെ ഉദ്ഘാടനവും ജില്ലാതല പേവിഷബാധ പ്രതിരോധ ദിനാചരണവും അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA നിർവഹിച്ചു. മൃഗങ്ങളുടെ കടിയേറ്റാൽ പേവിഷബാധ തടയുന്നതിനായി പ്രഥമ ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആശുപത്രിയിൽ അത്യാധുനിക രീതിയിൽ ഈ സൌകര്യം ഒരുക്കിയതിന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ MLA അഭിനന്ദിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യം, ദേശീയ ആരോഗ്യ ദൗത്യം, മൃഗസംരക്ഷണ വകുപ്പ്, പീരുമേട് താലൂക്ക് ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശ് മുഖ്യാതിഥിയായിരുന്നു. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ മുഖ്യപ്രഭാഷണവും ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ജോബിൻ ജി ജോസഫ് വിഷയാവതരണവും നടത്തി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ പി തോമസ് മോഡൽ വൂണ്ട് വാഷിംഗ് ഏരിയ പ്രഖ്യാപനം നിർവഹിച്ചു. പീരുമേട് വെറ്ററിനറി സർജൻ ഡോക്ടർ വിജി പേവിഷബാധ പ്രതിരോധത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വാർഡ് മെമ്പർ നിക്സൺ ജോർജ്, പീരുമേട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എബി സുഷൻ,

0: പെരിയാർ സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബിലാൽ, ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ ബിമൽ ഭൂഷൺ ആർ, ഷിജു ടി കെ, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ ഷൈലഭായി വി ആർ, വണ്ടിപ്പെരിയാർ സി എച്ച് സി ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് ഷാജിമോൻ, താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗഫൂർ പി എച്ച് എന്നിവർ പ്രസംഗിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആരോഗ്യ കേരളം ജീവനക്കാർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ അങ്കണവാടി പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി പൊതുജനങ്ങൾക്കിടയിൽ പേവിഷബാധ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ബോധവൽക്കരണ റാലി, മൈക്ക് അനൗൺസ്മെന്റ്, മൃഗസംരക്ഷണ വകുപ്പുമായി സഹകരിച്ചുള്ള വളർത്തുമൃഗങ്ങളുടെ പ്രതിരോധ വാക്സിനേഷൻ ഡ്രൈവ് എന്നിവയും സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും തൊടുപുഴ വയോമിത്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല വയോജന ദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപന രംഗത്തും അക്കാദമിക് രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും മികച്ച പ്രവർത്തനത്തിന് പ്രൊഫസർ കൊച്ചു ത്രേസ്യ തോമസിനെയും, സാമൂഹ്യ പ്രവർത്തനം, സ്ഥാപന സംരക്ഷണം ഉൾപ്പെടെ ജീവകാരുണ്യ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് ഡോക്ടർ റോസക്കുട്ടി എബ്രഹാമിനെയും, മൈഗ്രെയിൻ അസുഖത്തിന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മരുന്നിന് കേന്ദ്ര സർക്കാർ അംഗീകാരം ലഭിച്ച വത്സമ്മ തോമസിനെയും ആദരിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത ഏറ്റവും മുതിർന്നവരെയും പ്രത്യേകം ആദരിച്ചു. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമത്തെക്കുറിച്ചുള്ള സെമിനാർ അഡ്വക്കേറ്റ് പ്രേംജി സുകുമാർ നയിച്ചു. മുതിർന്ന പൌരന്മാരും തൊടുപുഴ ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളും ആശാപ്രവർത്തകരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിവിധ കോളേജുകളിൽ നിന്ന് NSS അംഗങ്ങളും പങ്കെടുത്തു. തൊടുപുഴ ലയൺസ് ക്ലബ്ബിൽ നടന്ന അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഷംനാദ് വി എ, തൊടുപുഴ നഗരസഭാ അംഗം റിങ്കുമോൾ സെബാസ്റ്റ്യൻ, വയോജന കൌൺസിൽ അംഗം സുഭാഷ്, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ജില്ലാ കോർഡിനേറ്റർ എബി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ പോഷൻ അഭിയാന്റെ ഭാഗമായി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. നാടൻ ഭക്ഷണ രീതികളുടെയും പോഷകാഹാരങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളിലും മുതിർന്നവരിലും അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ICDS സൂപ്പർവൈസർ കുമാരി വി.വി.
1: പോഷകാഹാര നിലവാരം ഉയർത്തുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ ആചരിക്കുന്ന ഒരു പരിപാടിയാണ് പോഷൻ മാ എന്നുള്ളത്. അത് ഗർഭിണികളുടെയും കുട്ടികളുടെയും പാലൂട്ടുന്ന അമ്മമാരുടെയും ന്യൂന പോഷണങ്ങൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് പഴമയുടെ രീതിയിൽ തയ്യാറാക്കി അവരിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സെമിനാറുകൾ, ക്ലാസ്സുകൾ, ഫുഡിൻ്റെ എക്സിബിഷൻ ഇവയെല്ലാം നടത്തി അവർക്ക് നല്ലൊരു അവബോധം വളർത്തുകയും ഒപ്പം അവരുടെ ആ ജീവിത നിലവാരത്തിലുള്ള ആ ഭക്ഷണത്തിൻ്റെ പോഷണ ന്യൂന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് പോഷൻമാ എന്ന് പറയുന്നത്.
0: വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോളി എൻ.കെ. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 30 അംഗൻവാടികളിലെ വർക്കർമാരും ഹെൽപ്പർമാരും ചേർന്ന് തയ്യാറാക്കിയ വൈവിധ്യമാർന്ന നാടൻ വിഭവങ്ങളുടെയും പോഷകാഹാരങ്ങളുടെയും പ്രദർശനം ശ്രദ്ധേയമായി. പരിപാടിയുടെ ഭാഗമായി അംഗൻവാടി കുട്ടികളും പൊതുജനങ്ങളും പങ്കെടുത്ത ബോധവൽക്കരണ ക്ലാസുകളും പോഷക സമൃദ്ധമായ വിഭവങ്ങൾ തയ്യാറാക്കുന്നവരെ കണ്ടെത്താനായി പോഷകാഹാര റാണി മത്സരവും നടന്നു. അംഗൻവാടി ജീവനക്കാർ, കുട്ടികൾ, പ്രദേശവാസികൾ എന്നിവരടക്കം നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. തൊടുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി കാർഡ്സ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കുന്നതിനായി കാർഡ്സ് പ്യുവർ പ്രോഡക്ട്സ് എന്ന പേരിൽ പുതിയ ബ്രാൻഡ് വിപണിയിലിറക്കിയതായി ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ അറിയിച്ചു. 2026 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഈ ഉൽപ്പന്നങ്ങളുടെ ഔദ്യോഗിക ലോഞ്ചിങ്ങും ആദ്യ സിഗ്നേച്ചർ ഷോപ്പിന്റെ ഉദ്ഘാടനവും നടന്നത്. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA സിഗ്നേച്ചർ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിനായി ആരംഭിച്ച ആദ്യ ഷോറൂമിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഇതോടൊപ്പം തന്നെ പ്രശസ്തമായ കാർഡ്സ് പുഷ്പമേളയ്ക്കും തുടക്കമായി. കാർഡ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർണ്ണമായും നാടൻ രീതിയിൽ തയ്യാറാക്കിയ 250 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് കാർഡ്സ് പ്യുവർ ബ്രാൻഡിൽ വിപണിയിലെത്തിച്ചിരിക്കുന്നത്. ഗുണമേന്മയുള്ളതും രാസപദാർത്ഥങ്ങൾ ചേർക്കാത്തതുമായ നാടൻ കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മറ്റ് അന്യസംസ്ഥാന ഉൽപ്പന്നങ്ങളൊന്നും ഈ ബ്രാൻഡിന് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളത്തിൽ

0: ആദ്യമായി അവതരിപ്പിച്ച ഉണങ്ങിയ റംബൂട്ടാൻ പഴം, പ്രകൃതിദത്തമായി സംസ്കരിച്ചെടുത്ത മഞ്ഞൾപ്പൊടി, നാടൻ വെളിച്ചെണ്ണ, സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയവ ഈ ബ്രാൻഡിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഏകദേശം 50 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് ഇതിനായുള്ള അത്യാധുനിക പ്രൊഡക്ഷൻ യൂണിറ്റ് കാർഡ്സ് സജ്ജമാക്കിയിരിക്കുന്നത്. ഈ യൂണിറ്റിലൂടെ പ്രതിദിനം 300 കിലോ വരെ ഉൽപ്പന്നങ്ങൾ ആവശ്യമായ ഗുണനിലവാരത്തോടെയും ലൈസൻസോടെയും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇടുക്കിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരതയുള്ള വിപണിയും മികച്ച വരുമാനവും ഉറപ്പാക്കാൻ കാർഡ്സിന്റെ ഈ പുതിയ സംരംഭത്തിലൂടെ സാധിക്കുന്നു.
1: ഇന്നത്തെ ഇടുക്കി വീക്ക്ലി റൗണ്ട് അപ്പ് ഇവിടെ സമാപിക്കുന്നു.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പുതുപാടലുകൾ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം ദി രാജാ സാബ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഡി ധീരജ്, തമൻ, എസ് ശ്രുതിരഞ്ജിനി എന്നിവർ പാടിയത്.

ഇന്നത്തെ പുതുപാടലുകളിൽ അവസാനമായി സട്ടൻഡർ മാൻഡ് വാനില എന്ന ചിത്രത്തിലെ ഗാനം ജയറാം ബാലസുബ്രഹ്മണ്യം പാടിയത്.

പുതുപാടലുകൾ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി പൂർണ്ണമാവുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് നമുക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് സ്വാധാർ ഗൃഹ് യോജന. കുടുംബകലഹം, മാനസിക പിരിമുറുക്കം, സാമൂഹിക ബഹിഷ്കരണം, അങ്ങനെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം, താമസം, വസ്ത്രം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് ഇത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം മുൻപ് നടപ്പിലാക്കിയിരുന്ന സ്വാധാർ, ഷോർട്ട് സ്റ്റേ ഹോംസ് എന്നീ പദ്ധതികൾ 2016 സമന്വയിപ്പിച്ചുകൊണ്ട് സ്വാധാർ ഗൃഹ് പദ്ധതി നിലവിൽ വന്നു. രാജ്യത്തെ ഓരോ ജില്ലയിലും 30 സ്ത്രീകളെയെങ്കിലും പാർപ്പിക്കാൻ സൗകര്യമുള്ള ഒരു സ്വാധാർ ഗൃഹ് സ്ഥാപിക്കുക, അവിടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ കൗൺസിലിംഗ്, തൊഴിൽ നൈപുണ്യ വികസനം, നിയമസഹായം ലഭ്യമാക്കുക എന്നിവ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു. വനിതാ വികസന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, കണ്ടോൺമെന്റ് ബോർഡുകൾ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് ട്രസ്റ്റുകൾ, 1860 ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന നിയമത്തിന് കീഴിലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, വനിതാക്ഷേമം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള സിവിൽ സൊസൈറ്റി സംഘടനകൾ എന്നിവയ്ക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗഭാക്കാകാം. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെ ആശ്രയിക്കാം. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച സ്ത്രീകൾ ഭവനരഹിതരാകുകയും സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ, ജയിൽമോചിതരായ വനിതാ തടവുകാർ ഉപജീവന മാർഗമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന, ചൂഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ദാമ്പത്യ തർക്കങ്ങളുടെ പേരിൽ സാമൂഹികമോ സാമ്പത്തികമോ ആയ പിന്തുണ ഇല്ലാത്ത എയ്ഡ്സ് ബാധിച്ച സ്ത്രീകൾ, ഇത്തരം സാഹചര്യങ്ങളിലുള്ളവർക്ക് ഈ പദ്ധതിയെ ആശ്രയിക്കാം. സ്വാധാർ ഗൃഹങ്ങളിൽ പരമാവധി 5 വർഷം വരെയാണ് താമസിക്കാൻ അനുമതി. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റും. മുൻപ് പറഞ്ഞ വിഭാഗങ്ങളിലെ സ്ത്രീകളെ അനുഗമിക്കുന്ന കുട്ടികൾക്കും ഈ പദ്ധതിയുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്.
1: പെൺകുട്ടികൾക്ക് 18 വയസ്സുവരെയും ആൺകുട്ടികൾക്ക് 12 വയസ്സുവരെയുമാണ് സ്വാധാർ ഗൃഹങ്ങളിൽ താമസിക്കാൻ അനുമതി.
2: സംസ്ഥാന സർക്കാരുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും കണ്ടോൺമെന്റ് ബോർഡുകൾക്കും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്കും മാത്രമേ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ ഗ്രാന്റ് അനുവദിക്കൂ.
1: പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുകളുമാണ് വഹിക്കുന്നത്. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90% പദ്ധതി ചെലവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഴുവൻ ചിലവും കേന്ദ്ര സർക്കാർ വഹിക്കും. സാമ്പത്തികവും സാമൂഹികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമൊരുക്കുക എന്നതാണ് സ്വാധാർ ഗൃഹ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
5: ആകാശവാണി, നമസ്കാരം.

പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. രാജ്യം യഥാർത്ഥത്തിൽ വികസിതമാകണമെങ്കിൽ പൗരന്മാർക്കിടയിൽ വിശ്വാസവും കുടുംബങ്ങളിൽ മൂല്യബോധവും യുവാക്കളിൽ സ്വഭാവ ഗുണങ്ങളും അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഭഗവാൻ മഹാവീർ സ്മാരക സമിതിയും ജെയിൻ മഹാസഭയും ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച മഹാപർവ ക്ഷമാപണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം സമാപിച്ചു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തണ്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വികസ്വര രാജ്യങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹി 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 17-ാമത് പെൻഷൻ അദാലത്ത് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. ഇസ്രായേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള തർക്ക പരിഹാരത്തിന് നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് പോംവഴിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി. അതേസമയം ഇറാനുമായുള്ള യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്നും അസംസ്കൃത എണ്ണവില ഗണ്യമായി കുറയുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ PM സേതു പദ്ധതി 1 വർഷം പൂർത്തിയാക്കി. വ്യവസായ മേഖലയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുക, പരിശീലന അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുക, മാറിവരുന്ന തൊഴിൽ ശക്തിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. KSRTCയെ കൂടുതൽ ആധുനിക സൗകര്യങ്ങളോടെ സമഗ്ര വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളത്ത് പുതിയ സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഷി സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളിലെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നു. ഓരോ ജില്ലയിലും ജില്ലാതല മരുന്ന് ലഭ്യത നിരീക്ഷണ സമിതി രൂപീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. 50-ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ആ രാജശ്രീയുടെ ആത്രയകം എന്ന നോവലിന്. ഈ മാസം 27 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ പുരസ്കാരം സമ്മാനിക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളത്തിലെ പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. ഇന്ന് വൈകിട്ട് കോട്ടയം പാലാ അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വച്ചാണ് ആനയ്ക്ക് ഇടിമിന്നലേറ്റത്. ഏഷ്യൻ ഗെയിംസ് 2026 ജപ്പാനിലെ നഗോയിൽ ഔദ്യോഗിക പരിസമാപ്തിയായി. ഇന്ത്യ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടി 4-ാം സ്ഥാനം കരസ്ഥമാക്കി. 2030 അടുത്ത ഏഷ്യൻ ഗെയിംസിന് ഖത്തർ ആതിഥേയത്വം വഹിക്കും. റിയാദിനെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ഹൂതി അവകാശവാദം നിഷേധിച്ച് സൗദി അറേബ്യ. യമനിലെ തിരിച്ചടികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് സഖ്യസേനാ വക്താവ് അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറായി ആ ശ്രീലേഖ തുടരുമെന്ന് മേയർ VV രാജേഷ്. നഗരസഭാ ഭരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും മേയർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബ്രസീൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാദ സിൽവയും മുൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയുടെ മകൻ ഫ്ലാവിയോ ബോൾസനാരോയുമാണ് പ്രധാനമായും മത്സരരംഗത്ത്. വയനാട് ജില്ലാതല പട്ടയമേള നാളെ രാവിലെ കൽപ്പറ്റ സേക്രഡ് ഹാർട്ട് പള്ളി ഹാളിൽ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് പട്ടയമേള സംഘടിപ്പിക്കുന്നത്. മാഹി സെന്റ് തെരേസ ബെസലിക്കയിലെ വിശുദ്ധാമ തെരേസയുടെ തിരുനാൾ ആഘോഷത്തിന് നാളെ കൊടിയേറും. വിശുദ്ധാമയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി ഉച്ചയ്ക്ക് പ്രത്യേക പീഠത്തിൽ പ്രതിഷ്ഠിക്കും. രാജ്യത്തെ 1850 ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളിലെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന

0: സാനിറ്ററി നാപ്കിൻ ബിൽഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനോദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റന്നാൾ നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം മോചനം, കെ ജെ യേശുദാസ് പാടിയത്, MD രാജേന്ദ്രൻ്റെ വരികൾ, ജി ദേവരാജൻ ഇണപെട്ട ഗാനം.

0: മലയാള ചലച്ചിത്രകാരങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് 9 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
1: नमस्कार, आकाशवाणी

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9:15.
1: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
3: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒഡീസിയൂസിന്റെ കഥ നമ്മൾ ഏതുവരെ പറഞ്ഞു നിർത്തിയെന്നറിയാമോ? ഒഡീസിയൂസ് സ്വന്തം നാടായ ഇഥാക്കയിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരുപാട് ശത്രുക്കളുണ്ട്. അവരുടെ മുൻപിൽ സ്വന്തം വേഷത്തിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹത്തിനാകുന്നില്ല. അദ്ദേഹം വേഷം മാറി സ്വന്തം മകന്റെയും ഭാര്യയുടെയും അടുത്തെത്തിയിട്ട് പോലും അവർ തിരിച്ചറിയുന്നില്ല. ഒഡീസിയസിനെ ശത്രുക്കളെ നിഗ്രഹിക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞു വേണം സ്വന്തം രാജ്യവും മകനെയും ഭാര്യയൊക്കെ വീണ്ടെടുക്കാൻ. ഒഡീസിയസ് എങ്ങനെ വേഷം മാറി നടക്കുകയാണ്? ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. പെനിലോപ്പിയുടെ തോഴിമാർ ഇത് കേട്ട് ഭയന്ന് അകത്തേക്കോടി. കാമുക വൃന്ദത്തിന്റെ ഊഴമായി. അവർ ഒഡീസിയസിനെ പൊതിഞ്ഞു. ഒഡീസിയസിനെ ഭിക്ഷക്കാരനാണെന്ന് മാത്രം മനസ്സിലാക്കിയ യൂറിമാക്കസ് ആയിരുന്നു അവരുടെ തലവൻ. അയാൾ കള്ളനാണെന്നും ജോലി ചെയ്യാൻ മടിമൂലം പിച്ചതണ്ടാൻ ഇറങ്ങിയതാണെന്നും യൂറിമാക്കസ് പറഞ്ഞു. യൂറിമാക്കസിനോട് ഒഡീസിയസ് മറുപടി പറഞ്ഞു. യൂറിമാക്കസ്, താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നമുക്ക് മത്സരിക്കാം. അരിവാളുമായി കൊയ്ത്തുപാടത്തിറങ്ങിയാൽ താങ്കൾക്ക് എന്നോടൊപ്പം കറ്റ കൊയ്യാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കാം. യാതൊരു ഭക്ഷണവും കൂടാതെ സൂര്യാസ്തമയം വരെ ഞാൻ ജോലി ചെയ്യും. താങ്കൾക്കത് സാധിക്കുമോ? അല്ലെങ്കിൽ കാളപൂട്ട് മത്സരം സംഘടിപ്പിക്കാം. ചൂണയുണ്ടെങ്കിൽ വരിക. അതുമല്ലെങ്കിൽ ഒരു പരിചയും മകുടവും പടച്ചട്ടയും രണ്ടു കുന്തവും തരണം. ഞാൻ ഏറ്റവും നല്ല പടയാളിയാണെന്ന് കാണിച്ചു തരും. അപ്പോൾ എന്റെ വിശപ്പിനെ പരിഹസിക്കുവാൻ കാരണമുണ്ടാവുകയില്ല. ഞാനൊരു കാര്യം പറയട്ടെ. യൂറിമാക്കസ്, താങ്കൾ വെറും വിഡ്ഢിയും മുട്ടാളനുമാണ്, കരുണയില്ലാത്തവൻ. ഒഡീസിയസ് മടങ്ങി വരികയാണെങ്കിൽ നിങ്ങളോട് പകരം ചോദിക്കും. നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ ഈ വിശാലമായ കവാടങ്ങൾ മതിയാവുകയില്ല. ഇത് കേട്ട് യൂറിമാക്കസിന്റെ കോപം ജ്വലിച്ചു. അയാൾ ഒരു പീഠമെടുത്ത് ഒഡീസിയസിന്റെ നേരെ വലിച്ചെറിഞ്ഞു. ഒഡീസിയസ് തെന്നിമാറി. ഒരു പരിചാരകന്റെ കയ്യിലാണ് അത് ചെന്ന് പതിച്ചത്. അയാൾ താഴെ വീണു. അവിടെ ബഹളവും കോലാഹലവും തുടങ്ങി. പിച്ചക്കാരന്റെ വേഷത്തിൽ നിൽക്കുന്ന ഒഡീസിയസിനെയാണ് എല്ലാവരും കുറ്റം പറഞ്ഞത്. ടെലമാക്കസ് മുന്നോട്ട് കടന്നു വന്നു. മാന്യന്മാരെ, നിങ്ങൾ ഇവിടെ സമാധാനമായി വിരുന്നിൽ പങ്കുകൊള്ളുവാൻ ശ്രമിക്കൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അതല്ലെങ്കിൽ സൗകര്യപൂർവം നമുക്ക് ഇന്നത്തെ വിരുന്ന് അവസാനിപ്പിച്ച് പിരിയാം. ആംഫിനോമസ് ടെലമാക്കസിനെ പുകഴ്ത്തി അന്നത്തെ വിരുന്ന് അവസാനിപ്പിച്ചു. എല്ലാവരും രാത്രിയിൽ വിശ്രമിക്കാനായി മുറികളിലേക്ക് പോയി. ഒഡീസിയസ് പുത്രനും ഒരുമിച്ച് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. ആയുധങ്ങളെല്ലാം മറ്റാരും എടുക്കാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് അദ്ദേഹം ടെലമാക്കസിനോട് പറഞ്ഞു. പിറ്റേ ദിവസം ആയുധങ്ങൾ ആയുധപ്പുരയിൽ വെച്ച് പൂട്ടുവാൻ ഒരുങ്ങിയ ടെലമാക്കസിനോട് വൃദ്ധയായ യൂറിക്ലിയ ചോദിച്ചു, എന്തിനാണ് കുഞ്ഞെ ആയുധങ്ങൾ ഇപ്പോൾ എടുത്തു മാറ്റുന്നത്? പുകയും കരിയും പിടിച്ച് എന്റെ അച്ഛന്റെ വിശേഷപ്പെട്ട ആയുധങ്ങൾ കേടുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ, ടെലമാക്കസ് പറഞ്ഞു. ആയുധപ്പുരയിലെ ഇരുളടഞ്ഞ സ്ഥലത്തേക്ക് വെളിച്ചം കാട്ടുവാൻ പരിചാരികമാരെ ആരെയും ടെലമാക്കസ് വിളിച്ചില്ല. അപരിചിതനായ വൃദ്ധൻ മതിയാകും എന്ന് ടെലമാക്കസ് നിശ്ചയിച്ചു. തന്മൂലം യാചകവേഷധാരിയായ ഒഡീസിയസാണ് സഹായിക്കാൻ വന്നത്. ഒഡീസിയസും മകനും ആയുധശേഖരം മാറ്റിസ്ഥാപിച്ചപ്പോൾ അത്ഭുതകരമായ ദിവ്യപ്രകാശം ആയുധപ്പുരയിലുണ്ടായി. അത്ഭുത പരതന്ത്രനായ ടെലമാക്കസിനോട് ഒഡീസിയസ് പറഞ്ഞു, മകനെ, ജിജ്ഞാസ അടക്കുക. ഒളിമ്പസിലെ ദേവതകൾ നൽകുന്ന ദിവ്യപ്രകാശമാണിത്. ടെലമാക്കസ് സ്വന്തം മുറിയിലേക്ക് പോയി. പെനിലോപ്പി രാജ്ഞി ഒരു ദേവതയെപ്പോലെ പുറത്തു വന്നു. തോഴിമാരും പരിചാരികമാരും ചുറ്റും നിരന്നു. ആനക്കൊമ്പും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച സിംഹാസനത്തിൽ ദേവിയിരുന്നു. പെനിലോപ്പി വൃദ്ധവേഷധാരിയായ ഒഡീസിയസിനെ തന്റെ പക്കലേക്ക് വിളിച്ചു. പെനിലോപ്പി പറഞ്ഞു, ഹേ അപരിചിതനായ മനുഷ്യ, താങ്കൾ എവിടെ നിന്ന് വരുന്നെന്നും ആരാണെന്നും അറിയിക്കണം. ഒഡീസിയസിന്റെ ഹൃദയം വികാരഭരിതമായി. ആർത്തിരമ്പുന്ന കടൽ തിരപ്പുകളെ നൂറ് നൂറ് വികാരങ്ങൾ ആ ഗംഭീര മനസ്സിനെ മഥിക്കുകയായിരുന്നു. മഹാറാണി, ദയവ് ചെയ്ത് ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും ചോദിക്കരുതേ. എന്റെ കഴിഞ്ഞ കാല ചിന്തകൾ മനസ്സിനെ വേദനിപ്പിക്കുന്നു. മറ്റൊരാളുടെ വസതിയിൽ വച്ച് കണ്ണീർ ചിന്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, രാജ്ഞി പറഞ്ഞു. എന്റെ വേദന നിങ്ങൾക്കറിയാമോ? എന്റെ ഭർത്താവ് ഒഡീസിയസ് ഈ നാട് വിട്ട് ട്രോയിലേക്ക് പോയ ദിവസം മുതൽ ഞാൻ തീ തിന്നുകയാണ്. ഇഥാക്കയിലെ യുവരാജാക്കന്മാരെല്ലാം വിവാഹാർത്ഥികളായി ഇവിടെ വന്ന് കൊട്ടാരം ധൂർത്തടിക്കുകയാണ്. അവരിൽ നിന്നും രക്ഷപ്പെടുവാൻ ഞാനൊരു ഉപായമെടുത്തു. മഹാനായ ലേർട്ടിസ് രാജാവ് വൃദ്ധനായി അദ്ദേഹം മരിക്കുമ്പോൾ ആ മരണശയ്യയിൽ അണിയിക്കുവാൻ ഒരു വിശിഷ്ട കമ്പളം നെയ്ത് തീർത്തിട്ട് മാത്രമേ ഞാൻ വിവാഹത്തിന് സമ്മതിക്കൂ എന്ന് അവരോടെല്ലാം പറഞ്ഞു. കണ്ണീർ കണങ്ങൾ തൂവിക്കൊണ്ട് പെനിലോപ്പി തുടർന്നു. എന്റെ ജോലി ഒരിക്കലും തീരരുതെന്ന് കരുതി പകൽ സമയം ഞാൻ നെയ്യുന്ന വസ്ത്രം ആരും കാണാതെ രാത്രിയിൽ അഴിച്ചു മാറ്റിയിരുന്നു. തന്മൂലം മൂന്നു വർഷം ഞാൻ ഈ പ്രണയാർത്ഥികളെ കബളിപ്പിച്ചു കഴിഞ്ഞു. ഏതോ ഒരു പരിചാരിക എന്റെ രഹസ്യം ചോർത്തിയെടുത്ത് കാമുകന്മാരെ അറിയിച്ചു. അതിനാൽ ഇക്കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ കമ്പളം നെയ്യുന്നതിൽ മാത്രം മുഴുകി. നെയ്ത ഭാഗങ്ങൾ അഴിച്ചു കളയാൻ കഴിയാത്തതുകൊണ്ട് പട്ടുകമ്പളം നെയ്ത് ഏതാണ്ട് തീർന്ന മട്ടാണ്. മകൻ വളർന്ന് യുവാവായി കഴിഞ്ഞു. ഇനി കാമുകന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത നിലയിലാണ്. പെനിലോപ്പി സ്വന്തം കഥ പറഞ്ഞിട്ട് അപരിചിതനോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് നാടുകൾ കണ്ട ആളാണല്ലോ, എപ്പോഴെങ്കിലും എന്റെ ഭർത്താവിനെ കാണുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം അറിയാമോ? രാജ്ഞി, അങ്ങയുടെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടുത്തെ ഭർത്താവായ ഒഡീസിയസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 20 വർഷം മുമ്പാണ്. നീലയും ചുവപ്പും കുപ്പായമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അതിന്റെ മീതെ ഒരു സ്വർണ്ണ ബ്രൂച്ച് കുത്തിയിരുന്നു. കടലാസ് പോലെ കനം കുറഞ്ഞ ഒരു മേൽവസ്ത്രവും അദ്ദേഹം ധരിച്ചിരുന്നു. വികാരങ്ങൾ അടക്കി ഒഡീസിയസ് പറഞ്ഞു. പെനിലോപ്പി കരയാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞ വസ്ത്രം ശരിയായ അടയാളം തന്നെ. ഞാനാണ് ആ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് തച്ചു കൊടുത്തത്. ഇനിയും ദൈവമേ, അദ്ദേഹത്തെ ഈ വീട്ടിൽ സ്വാഗതം ചെയ്യാൻ എനിക്ക് കഴിയുമോ? എത്രയോ നിർഭാഗ്യകരമായ ഒരു നിമിഷത്തിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് ട്രോയ് ദ്വീപിലേക്ക് യാത്രയായത്. ബഹുമാന്യയായ രാജ്ഞി, അങ്ങ് കരയാതിരിക്കോ. ഒഡീസിയസ് ഇഥാക്ക രാജ്യത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞുവെന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഈ കണ്ണീരിനെല്ലാം അവസാനം വരുത്തുമാറ് അദ്ദേഹം ഈ കൊട്ടാരത്തിലെത്തി ദേവിയെ അനുഗ്രഹിക്കും. ഒഡീസിയസിനെ പരിചരിക്കുവാൻ വൃദ്ധയായ യൂറിക്ലിയയെ പെനിലോപ്പി നിയോഗിച്ചു. അവരായിരുന്നു ഒഡീസിയസ് തീരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ പരിചരിച്ചിരുന്നത്. യൂറിക്ലിയ ഒരു പരന്ന പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചു. തീയുടെ വെളിച്ചത്തിൽ നിന്നും ഒഡീസിയസ് മാറിയിരുന്നു. ചെറുപ്പകാലത്ത് തന്റെ കാലിലുണ്ടായിരുന്ന മുറിവ് യൂറിക്ലിയ കാണുമോ എന്നായിരുന്നു ഒഡീസിയസിന്റെ സംശയം. ചെറുപ്പത്തിൽ കാട്ടുപന്നിയുമായി നടത്തിയ മൽപ്പിടുത്തത്തിന്റെ അടയാളമായിരുന്നു അത്. യൂറിക്ലിയ ഒഡീസിയസിന്റെ പാദം കഴുകി. പൊടുന്നനവെ അവളുടെ കൈ ഒഡീസിയസിന്റെ മുറിവിൽ തടഞ്ഞു. അവൾ ഞെട്ടലോടെ കൈ പിൻവലിച്ചു. കാൽ തട്ടി വെള്ളം മുഴുവന് നിലത്ത് വീണു. ഇടറുന്ന സ്വരത്തിൽ കണ്ണീരോടെ യൂറിക്ലിയ വിളിച്ചു പറഞ്ഞു, അങ്ങ് യജമാനൻ തന്നെ. എന്റെ മോനെ, ഇതുവരെ ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. സംഭ്രമത്തോടെ യൂറിക്ലിയ പെനിലോപ്പിയുടെ സമീപത്തേക്ക് നീങ്ങി. ഇതാ ഒഡീസിയസ്, ദേവിയുടെ പ്രാണനാഥൻ വന്നിരിക്കുന്നു എന്ന് പറയാൻ അവൾ വെമ്പി. ഒഡീസിയസ് യൂറിക്ലിയയെ തടഞ്ഞു. അവളുടെ വാ പൊത്തി. ഒഡീസിയസ് പറഞ്ഞു, എന്റെ രഹസ്യം ഇപ്പോൾ പറയരുത്. കണ്ട കാര്യം ഒരൊറ്റ മനുഷ്യരും അറിയരുത്. അറിഞ്ഞാൽ എന്നെയും കുടുംബത്തെയും എല്ലാവരെയും ആ നീചന്മാർ കൊന്നുകളയും. ഇപ്പോൾ പെനിലോപ്പി പോലും ഈ സത്യം അറിയരുത്. ബുദ്ധിമതിയായ യൂറിക്ലിയയ്ക്ക് കാര്യം മനസ്സിലായി. രഹസ്യം വെളിവാക്കുവാനുള്ള സമയമായിട്ടില്ല എന്ന് യജമാനൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ആ വൃദ്ധയ്ക്ക് മനസ്സിലായി. യൂറിക്ലിയ വീണ്ടും വെള്ളം കൊണ്ടുവന്ന് തന്റെ പണികൾ ആരംഭിച്ചു. കീറ തുണികൊണ്ട് കാലിലെ മുറിവ് മറച്ചുവെച്ചു. ഉള്ളിലെ വികാരങ്ങൾ സംയമനം ചെയ്ത് ഒഡീസിയസും തീക്കുണ്ടത്തിന് സമീപം ഇരുന്നു. പെനിലോപ്പി പറഞ്ഞു, ഹേ അപരിചിത, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അതിന്റെ അർത്ഥം എന്താണെന്ന് വിവരിച്ചു തന്നാൽ കൊള്ളാം. ഞാൻ 20 താറാവുകളെ വളർത്തിയിരുന്നു. അവയ്ക്ക് ദിവസവും ഒരു പാത്രത്തിൽ ഗോതമ്പ് കൊടുത്തിരുന്നു. ആ ഗോതമ്പ് കൊത്തിത്തിന്ന് അവ കഴിഞ്ഞു വന്നു. അങ്ങനെയിരിക്കെ ഒരു കഴുകൻ അവിടെ പറന്നു വന്ന് താറാവുകളെല്ലാം കൊത്തിക്കൊന്നു. അവ ഓരോന്നായി എന്റെ മുമ്പിൽ ചത്തു വീണു. ഉടനെ ആ കഴുകൻ ഒരു വലിയ മരക്കൊമ്പിൽ കയറി നിന്നുകൊണ്ട് എന്നെ നോക്കി. ഞാൻ അലമുറയിടുകയും കരയുകയും ചെയ്യുകയായിരുന്നു. ഒരു സംഘം സ്ത്രീകൾ എന്റെ ചുറ്റും കൂടി. കഴുകൻ വീണ്ടും താഴേക്ക് പറന്നു വന്ന് പുരപ്പുറത്തിരുന്നുകൊണ്ട് മനുഷ്യ സ്വരത്തിൽ പറഞ്ഞു, വിശ്വവിഖ്യാതനായ ഐക്കേറിയസിന്റെ മകളെ ധൈര്യമായിരിക്കൂ, ഇതൊരു വെറും സ്വപ്നമല്ല, ഒരു ശുഭദർശനമാണ്. അത് നടക്കുക തന്നെ ചെയ്യും. ഈ താറാവുകൾ ഭവതിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്ന കാമുകന്മാരാണ്. ഞാനാകട്ടെ ഭവതിയുടെ ഭർത്താവായി വന്നിരിക്കുകയാണ്. അവരെ ഒന്നടങ്കം ഞാൻ ഘോര മരണത്തിനിടയാക്കും. ഒഡീസിയോസ് വികാരഭരിതനായി. എങ്കിലും

0: ചെയ്യും. പെനിലോപ്പി പറഞ്ഞു, ഞാൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പ്രണയാഭ്യർത്ഥനയുമായി വന്ന് കൂടിയിട്ടുള്ള യുവജനങ്ങൾക്ക് ഒരു മത്സരം ഏർപ്പെടുത്തുവാൻ പോവുകയാണ്. 12 പൊള്ളക്കുഴലുകൾ പോലെ മഴു ആ വലിയ ഹാളിൽ ഒറ്റ വരിയായി നിർത്തിയ ശേഷം ഏറെ അകലെ നിന്ന് അമ്പെയ്യുകയെന്നത് എന്റെ ഭർത്താവിന്റെ പതിവായിരുന്നു. ആ അമ്പ് മഴുവിന്റെ ദ്വാരത്തിലൂടെ കടന്ന് മറുവശത്തെത്തുകയും ചെയ്യും. ഇതാണ് ഞാൻ പ്രണയാർത്ഥികൾക്കായി വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന മത്സരം. ഇവരിൽ ഏതൊരാൾ ഇവിടെയുള്ള വലിയ വില്ല് സ്വന്തം കരവലയം കൊണ്ട് മാത്രം കുലയ്ക്കുകയും 12 കുഴലുകളിലൂടെ വിജയകരമായി അമ്പെയ്യുകയും ചെയ്യുന്നുവോ ആ ആളിനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കും. ഒഡീസിയസ് പറഞ്ഞു, ബഹുമാനിയായ രാജ്ഞി, ഭവതി ഏർപ്പെടുത്തുന്ന ഈ മത്സരം ഏറ്റവും നല്ലതാണ്. യാതൊരു കാരണവശാലും അതിന്റെ ദിവസം നീട്ടിക്കൊണ്ടു പോകരുത്. ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ തീർച്ചയായും ഒഡീസിയസ് വന്നു ചേരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പെനിലോപ്പിയുടെ മനസ്സിൽ ആ വാക്കുകൾ ആശ്വാസം പകർന്നു. രാജ്ഞി പറഞ്ഞു, അപരിചിതനായ അതിഥി, താങ്കൾ ഇവിടെ ശയിച്ചുള്ളൂ. ഒഡീസിയസ് ആ ശാപം നിറഞ്ഞ യുദ്ധയാത്രയ്ക്കിറങ്ങിയ നിമിഷം മുതൽ എന്റെ കണ്ണീരാൽ നനഞ്ഞുകൊണ്ടിരിക്കുന്ന ശയനമഞ്ചത്തിലേക്ക് ഞാൻ പോകട്ടെ. പെനിലോപ്പി സ്വന്തം മുറിയിലേക്ക് പുറപ്പെട്ടു. ഭർത്താവിനെ ഓർത്ത് വിലപിക്കുന്ന അവളുടെ കൺപോളകളിൽ അഥീനി ദേവി നിദ്രാലേപനം പുരട്ടി അവൾ ഉറങ്ങി. പുറത്തുള്ള വരാന്തയിലാണ് ഒഡീസിയസ് ഉറങ്ങാൻ കിടന്നത്. കിടന്നുകഴിഞ്ഞ ഉടനെ തന്നെ നിരവധി ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടി. ശത്രുക്കളെ നിഗ്രഹിക്കുവാൻ എങ്ങനെ കഴിയുമെന്നായിരുന്നു ആലോചന. മൂർഖന്മാരും മുട്ടാളന്മാരുമായ അവർ എണ്ണത്തിൽ വളരെ കൂടുതലാണ്. അഥീനി ദേവി ഒരു മനുഷ്യസ്ത്രീയുടെ രൂപം ധരിച്ച് ഒഡീസിയസിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സാധു മനുഷ്യ, താങ്കൾ എന്താണ് ഉറങ്ങാതിരിക്കുന്നത്? ഇത് നിങ്ങളുടെ സ്വന്തം വീടല്ലേ? ഭാര്യയും പുത്രനും ഇവിടെ തന്നെ ഉണ്ടല്ലോ. തന്റെ മുമ്പിൽ പ്രത്യക്ഷമായിട്ടുള്ളത് അഥീനി ദേവിയാണെന്ന് ഒഡീസിയസ് മനസ്സിലാക്കി. ദേവി, എല്ലാം ശരി തന്നെ. എങ്ങനെയെങ്കിലും ഞാൻ ദുഷ്ടന്മാരെ കൊന്നൊടുക്കിയാലും അവരുടെ ബന്ധുജനങ്ങൾ എന്നോടും പെനിലോപ്പിയോടും മകനോടും പകരം വീട്ടാൻ വരുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. നിങ്ങളൊരു വിഷമക്കാരൻ തന്നെ. ഒട്ടും ഭയപ്പെടേണ്ട. ഒളിമ്പസിലെ ദേവന്മാരുടെ ദേവനായ സ്യൂസിന്റെ പുത്രി അഥീനിയാണ് നിങ്ങളെ സഹായിക്കാനുള്ളതെന്ന് ധൈര്യമായി വിശ്വസിക്കുക. താങ്കൾ ഇപ്പോൾ സുഖമായി ഉറങ്ങുക. നാളെ ഉന്മേഷവാനായി ഉണർന്ന് ചെയ്യേണ്ടത് ചെയ്യണം. നിങ്ങളുടെ സമസ്ത ദുഃഖങ്ങളും അവസാനിക്കാനുള്ള സമയമായിരിക്കുന്നു. തത്സമയം നിദ്രാദേവി ഒഡീസിയസിന് സ്നേഹപൂർവ്വം തലോടി. ഒഡീസിയസ് ഉറങ്ങി. അഥീനി ഒളിമ്പസിലേക്ക് പോയി. ഗാഠനിദ്രയിൽ മുഴുകിയിരുന്ന പെനിലോപ്പി രാജ്ഞി പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അവൾ കരഞ്ഞുകൊണ്ട് മഞ്ചത്തിലിരുന്നു. ഹൃദയം അലകടൽ പോലെ ഇളകി മറിയുകയായിരുന്നു. അവൾ പ്രാർത്ഥിച്ചു, ഒളിമ്പസിൽ വാഴുന്ന സ്യൂസ് ദേവന്റെ പ്രിയം നിറഞ്ഞ പുത്രി ആർട്ടിമിസ് അഥീനി ദേവി, അവിടത്തെ അസ്ത്രമയച്ച് ദുർഭാഗ്യയായ എന്റെ ഹൃദയം പിളർന്നാലും, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റയച്ച് എന്നെ അന്ധകാരാവൃതമായ സമുദ്രാന്തർഭാഗത്തേക്ക് ചുഴറ്റിയെറിഞ്ഞാലും, എന്റെ ഭർത്താവിന് ഒരു നോക്ക് കണ്ടിട്ട് അന്തമില്ലാത്ത ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും, സ്യൂസ്ദേവ, ഇവിടെ ധൂർത്തടിക്കുന്ന കശ്മലന്മാരിൽ ഒരുവന്റെ ഭാര്യയാകുവാൻ എനിക്കിടയാകുമോ? അതിനേക്കാൾ വലിയ ദുരന്തം എന്താണ്? എന്റെ പ്രിയതമനായ ഒഡീസിയസിനൊത്ത് ഞാൻ ശയിക്കുന്നതായി ഒരു സ്വപ്നം ഈ രാത്രി കണ്ടു. വാസ്തവത്തിൽ അത് സംഭവിച്ചിരുന്നെങ്കിൽ? പെനിലോപ്പി കണ്ണുനീർ വാർത്തുകൊണ്ട് കിടന്ന് നേരം വെളുപ്പിച്ചു. അവളുടെ ശോകപൂർണമായ ഏങ്ങലടികൾ അയാളുടെ കർണങ്ങളിൽ പതിച്ചു. ഒഡീസിയസ് മുറ്റത്തേക്ക് നടന്നു. കാളത്തോലിന്റെ പുറത്തായിരുന്നല്ലോ കിടന്നിരുന്നത്. അത് നിലത്ത് വിരിച്ച് രണ്ട് കൈയും ഉയർത്തി സ്യൂസ് ദേവനോട് പ്രാർത്ഥിച്ചു. പിതാവായ സ്യൂസ്, അന്തമില്ലാത്ത യാതനകൾ അനുഭവിച്ച ശേഷം കടലും കരയും കടന്ന് ഞാൻ എന്റെ ജന്മഭൂമിയിലെത്തിയത് ദേവനിശ്ചയപ്രകാരമാണെങ്കിൽ ഈ ഭവനത്തിനുള്ളിൽ ഒരു പ്രവചനം ഇപ്പോൾ ഉണ്ടാകട്ടെ. സ്യൂസ് ഭഗവാൻ എന്നെ ഒരു ശകുനം കാണിക്കുവാൻ തയ്യാറാകട്ടെ. സർവലോക നേതാവായ സ്യൂസ് ആ പ്രാർത്ഥന കേട്ടു. തെളിഞ്ഞ ആകാശത്തിൽ ഒരു വെള്ളിടി വെട്ടി.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

ജീവിതയാത്രയിൽ നമുക്ക് ഒട്ടനവധി മനുഷ്യരെ പരിചയപ്പെടാം. എന്നാൽ അവരിൽ ചിലർ മാത്രം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കും. രക്തബന്ധങ്ങൾക്കും അപ്പുറം നമ്മെ മനസ്സിലാക്കുന്നവർ, നമ്മുടെ കണ്ണീരും പുഞ്ചിരിയും ഒരുപോലെ പങ്കിടുന്നവർ, അവരെയാണ് നമ്മൾ കൂട്ടുകാർ എന്ന് വിളിക്കുന്നത്. മലയാള സിനിമയും സൗഹൃദത്തെ എക്കാലത്തും മനോഹരമായി ആഘോഷിച്ചിട്ടുണ്ട്. ക്യാമ്പസ് മുറ്റത്തെ സൗഹൃദവും കുട്ടിക്കാലത്തെ കൂട്ടുകെട്ടും കൈവിടാത്ത സുഹൃത് ബന്ധങ്ങളുമെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുമുണ്ട്. കാലമെത്ര കഴിഞ്ഞാലും ദൂരമെത്ര അകന്നാലും നമ്മുടെ മനസ്സിനെ വീണ്ടും ആ പഴയ കൂട്ടുകാരിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ആ സൗഹൃദ ഗാനങ്ങളിലേക്ക് സ്വാഗതം. മരത്തണലിൽ ഒന്നിച്ചിരുന്ന നാളുകൾ, ക്ലാസ് മുറികളിൽ കൈമാറിയ കുറിപ്പുകൾ, ബെഞ്ചിൽ എഴുതി വെച്ച പേരുകൾ മാഞ്ഞാലും മായാതെ നിൽക്കും മനസ്സിൻ താളുകളിൽ ഈ സൗഹൃദം. ചിത്രം ക്ലാസ്മേറ്റ്സ്, വിധു പ്രതാപും റജു ജോസഫും രമേശ് ബാബുവും സിസിലിയും പാടിയ ഗാനം. വയലാർ ശരത്ചന്ദ്രൻ വരികൾ അലക്സ് പോളിൻ്റെ ഇണം.

കണ്ണിനും കണ്ണല്ലേ നീ, കത്തും വിളക്കല്ലേ നീ, സൗഹൃദം പൂക്കും പോലെ എങ്ങും സുഗന്ധം. ചിത്രം രാക്കിളിപ്പാട്ട്, കെ എസ് ചിത്രയും സുജാത മോഹനും പാടിയ ഗാനം. കെ ജയകുമാറിൻ്റെ വരികൾ, വിദ്യാസാഗർ ഈണമിട്ടത്.

കലാലയ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠശാല ക്ലാസ് മുറികളായിരുന്നില്ല, മറിച്ച് കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിച്ച ക്യാൻറ്റീനുകളും മരത്തണലുകളുമായിരുന്നു. ഒരു കപ്പ് ചായയും നാല് സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏത് പ്രശ്നവും മറക്കാൻ കഴിയുന്ന കാലമായിരുന്നു അത്. കാലങ്ങൾ കടന്നു പോകുമ്പോൾ പഠിച്ച പാഠങ്ങൾ നാം മറന്നുപോയേക്കാം, എന്നാൽ കൂടെ പഠിച്ച കൂട്ടുകാരുടെ മുഖവും അവർക്കൊപ്പം പങ്കുവച്ച തമാശകളും ആ സൗഹൃദത്തിൻ്റെ ചൂടും ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. ചിത്രം നോട്ട്ബുക്ക്. അഫ്സലും വിധുപ്രതാപും റിമി ടോമിയും സയനോരയും പാടിയ ഗാനം. ഈ ഗാനവും എഴുതിയത് വയലാർ ശരചന്ദ്ര വർമ്മ. മെജോ ജോസഫാണ് ഇണ നൽകിയത്.

ദൂരങ്ങൾ എത്ര അകറ്റിയാലും വീണ്ടും കാണുമ്പോൾ ഇന്നലെ പിരിഞ്ഞതുപോലെ ചേർത്ത് പിടിക്കുന്ന ആ അമൂല്യ സൗഹൃദങ്ങൾക്കായി ഇതാ ഒരു മനോഹര ഗാനം കൂടി. ചിത്രം ദോസ്ത്, എസ് പി ബാലസുബ്രഹ്മണ്യവും ബിജു നാരായണൻ പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾ, വിദ്യാസാഗർ ഇണമിട്ടത്.

ജീവിതത്തിലെ എല്ലാ ടെൻഷനുകളും മാറ്റിവെച്ച് കൂട്ടുകാരോടൊപ്പം പുതിയ വഴികൾ തേടിയിറങ്ങാൻ നമ്മെ കൊതിപ്പിക്കുന്ന ഒരു മനോഹര ഗാനത്തിലേക്ക് സ്വാഗതം. ആനന്ദമനേതൃത്വത്തിലെ ഈ ഗാനം സച്ചിൻ വാര്യർ ഈണമിട്ടതാണ്. അനു എലിസബത്ത് ജോസ് എഴുതിയ ഗാനം. അശ്വിൻ ഗോപകുമാറും സ്നേഹ വാര്യരും പാടിയത്.

മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല. കാലം എത്ര മാറിയാലും മനസ്സിലെ സൗഹൃദത്തിന് തിളങ്ങം മാഞ്ഞു പോകില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം കൂടി. ചിത്രം ഹാപ്പി ഡേയ്സ്, അജയ് സത്യൻ പാടിയത്. രാജീവ് ആലുങ്കലിൻ്റെതാണ് രചന, മിക്കി ജയമേയർ ഇണമിട്ടത്.

അതെ, സൗഹൃദത്തിന് മരണമില്ല. വരികൾ അവസാനിച്ചാലും ഓർമ്മകൾ അവസാനിക്കുന്നില്ല. കാലവും ദൂരവും എത്രയൊക്കെ നമ്മെ അകറ്റിയാലും നല്ലൊരു സൗഹൃദ ഗാനത്തിൻ്റെ ഈണം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ പഴയ കൂട്ടുകാരിലേക്ക് ഓടിയെത്തും. രക്തബന്ധങ്ങൾക്കപ്പുറം നമ്മൾ നെഞ്ചോട് ചേർത്ത ആ നല്ല കൂട്ടുകാർക്കായി ഈ നിമിഷം സമർപ്പിക്കുന്നു. താങ്ക് യു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ശ്രേയ ഘോഷാലും നരേഷ് അയ്യരും പാടിയത്, ചിത്രം അൻവർ.